പ്രഭാതഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാതചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ദിവാകരൻ പൂവത്തുംകണ്ടി.

പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരിയുടെ പ്രസിദ്ധമായ ജ്ഞാനപ്പാനയിലെ കുറച്ച് വരികൾ ഞാൻ ഉദ്ധരിക്കുന്നു. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവു മിന്ന നേരമെന്നേതും അറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. പൂന്താനം ഈ കവിതയിലൂടെ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത് ഈ ലോകത്തെ ഭൂരിപക്ഷം പേരും കഴിഞ്ഞതിനെപ്പറ്റി വേദനിക്കുന്നവരും ടെൻഷൻ അടിക്കുന്നവരും വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകുലതയും വെച്ചു പുലർത്തുന്നവരുമാണ്. ഇതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് വേണ്ടെന്ന് പൂന്താനം ഇവിടെ പറയുന്നു. ജീവിതം സുന്ദരമാക്കുന്നതിന് നാം വർത്തമാനത്തിൽ ജീവിക്കണം. വർത്തമാനം നന്നായാൽ സർവസ്വവും നന്നായി. ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് ദുഃഖിക്കുന്ന അർജുനന്മാരാണ് നമ്മൾ. ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന് ചുരുക്കം. കഴിഞ്ഞ കാലത്ത് നാം എന്തായിരുന്നു എന്നോ ആരായിരുന്നോ എന്നോ നമുക്കറിയില്ല. വരാനിരിക്കുന്ന കാലത്ത് നാം ആരായിരിക്കും എന്നും അറിയില്ല. ഈ കാണുന്ന ശരീരം എന്നാണ് ഇല്ലാതാവുക എന്നും പറയാനാകില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ മറഞ്ഞുപോയിട്ടുണ്ട്. ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു താളബോധം ആണ്. ഈ താളം എന്ന് തുടങ്ങിയെന്ന് പറയാനാവില്ലെന്ന് ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിൽ പറയുന്നു. ആധ്യാത്മികത എന്നാൽ നിഷേധങ്ങളുടെ കഥ പറയലല്ല. അത് ഒന്നിനെയും നിഷേധിക്കുന്നില്ല. പലരും നിരാശാവാദത്തെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആധ്യാത്മികതയെയും ഭൗതികതയെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നതാണ് യഥാർത്ഥ വേദതത്വം. യജുർവേദം ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അതേ ചോദ്യം പൂന്താനവും ചോദിക്കുന്നു, മാധുര്യമൂറുന്ന മലയാള ഭാഷയിൽ. കസ്യദ്വിധനം, ഈ ധനം ആരുടേതാണ് എന്ന്. ഈശ്വരൻ്റേതാണ്. നാം ഈ കാണുന്ന ധനമെല്ലാം. വളരെ പെട്ടെന്ന് ഒരാൾ ധനവാനാകുന്നതും പാപ്പരാകുന്നതും നാം കാണാറുണ്ട്. ധനവാനാകുമ്പോൾ സന്തോഷിക്കുകയും പാപ്പരാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു. രണ്ടിനോടും തുല്യമായ മനോനില സൂക്ഷിക്കുന്നവൻ ജീവിത വിജയം കൈവരിക്കുന്നു. അതിനാൽ ഇവിടെ ധനവാനാകേണ്ടെന്ന കാഴ്ചപ്പാടില്ല. മറിച്ച് അങ്ങനെ ധനവാനാകുമ്പോഴും താനൊരു സൂക്ഷിപ്പുകാരനാണെന്ന ഭാവം ഉണ്ടാകുന്നവനെ ജീവിത വിജയം കൈവരും. ഇത് ഈശ്വരൻ്റേതാണ്, എൻ്റേതല്ല. ഇതമഗ്നേയ ഇതം നമ മമ എന്ന ഭാവം വേണം.

0: ദിവാകരൻ പൂവത്തുംകണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനുശേഷം കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിന്റെ എന്റെ മലയാളം എന്ന കവിത ആലപിക്കുന്നു രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:00 കൊട്ടിയൂർ മെഡിക്കൽ ഒപിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അശ്വതി, സജീവൻ എന്നിവർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തെ തുടർന്നുള്ള ചർച്ച. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നു. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ശങ്കരാചാര്യരെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒ എൻ വിയുടെ കവിത എന്റെ മലയാളം, ആലപിക്കുന്നത്

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ONV യുടെ കവിത എൻ്റെ മലയാളം. ആലപിച്ചത് രേഖ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 15. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 15 വർഷത്തിലെ 166-ാം ദിനമാണ്. ജൂൺ 15 ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രായമായവരുടെ ആരോഗ്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ബാധിക്കുന്ന ഒരു ആഗോള സാമൂഹിക പ്രശ്നമാണ് വയോജന ദുരുപയോഗം. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ അർഹിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനായുള്ള ബോധവൽക്കരണമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ജൂൺ 15 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. BC 763 അസേറിയക്കാർ സൂര്യഗ്രഹണം രേഖപ്പെടുത്തിയത്. 1215 ജോൺ ചക്രവർത്തി മാഗ്നകാർട്ടയിൽ ഒപ്പുവെച്ചു. 1667 ഡോക്ടർ ബീൻ ബാപ്റ്റിസ്റ്റ് ഡെനീസിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ രക്തം മാറ്റിവെക്കൽ നടന്നു. 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നലാണ് വൈദ്യുതി എന്ന് തെളിയിച്ചു. 1844 റബ്ബറിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന വൾക്കനൈസേഷൻ എന്ന സംവിധാനത്തിന് ചാൾസ് ഗുഡിയർ പേറ്റന്റ് നേടി. 1911 IBM പ്രവർത്തനം ആരംഭിച്ചു. 1996 മാഞ്ചസ്റ്ററിൽ ഭീകര ബോംബാക്രമണം ഉണ്ടായി. അണ്ണാമലൈ സർവകലാശാലയുടെ സ്ഥാപകൻ ഡോക്ടർ അണ്ണാമലൈ ചെട്ടിയാർ, തമിഴ് ചലച്ചിത്ര മേഖലയിലെ നടനും സംവിധായകനുമായിരുന്ന മണിവണ്ണൻ, മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, മലയാള സിനിമയിലെ പ്രശസ്തനായ അഭിനേതാവ് സത്യൻ, കേരളീയനായ ചിത്രകാരൻ കെ ദാമോദരൻ, മലയാള നാടക ഗാനരചയിതാവും കവിയും പത്രപ്രവർത്തകനുമായിരുന്ന ചാത്തന്നൂർ മോഹൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 15
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. APJ അബ്ദുൽ കലാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ബാലൻ കരിക്കോട്ടക്കരി സംഗീതം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം പാമരനും പണ്ഡിതനും.

7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7 ഇലക്കാർ കൊട്ടിയൂർ മെഡിക്കൽ ഒപിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അശ്വതി, സജീവൻ എന്നിവർ സംസാരിക്കുന്നു.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ ഡിപ്പോയിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടക്കും. ഉദ്ഘാടനത്തിന് മുൻപുള്ള യാത്രകളിൽ സൗജന്യമുണ്ടാകില്ല. സംസ്ഥാനത്താകെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയുണ്ടാവുക. ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. തിരിച്ചറിയൽ കാർഡ് ആവശ്യമില്ല. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങണം. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിൽ സൗജന്യം ലഭിക്കും. വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജൂൺ പന്ത്രണ്ടിനാണ് 100% ഇന്ധനം ഉപയോഗിക്കുന്ന ചട്ടങ്ങളിൽ മന്ത്രി ഒപ്പുവെച്ചത്. അടുത്തിടെ 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് വൻ വിജയം. 1.56 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ആദ്യമായി ലോകകപ്പിനെത്തിയ കുറാസോയെയാണ് തോൽപ്പിച്ചത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയായ ദി തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെയും ഇതിൻ്റെ 6 പ്രവർത്തകരുടെയും പേരിൽ UAPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വിദേശ പണവിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ കൊത്തന്നൂർ പോലീസാണ് കേസെടുത്തത്. മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകർ ആൾക്കൂട്ടക്കൊല നടത്തിയ കേസിൽ 7 പേർക്ക് ജീവപര്യന്തം തടവ്. 2022 ഓഗസ്റ്റ് 2 നടന്ന സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ CPM ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇന്നുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണ് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള റിപ്പോർട്ടിലാണ് നടപടി ശുപാർശ ഉണ്ടായത്. പാർട്ടി അംഗത്വം പുതുക്കി 1 ആഴ്ച പിന്നിടുമ്പോഴാണ് നടപടി ഉണ്ടാവുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജമ്മുകശ്മീരിൽ അതിർത്തി രക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാൽ സിംഗ് സ്വയം വെടിവെച്ച് മരിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDFനെ പോലെ നിപയെ രാഷ്ട്രീയ ആയുധമാക്കാൻ LDF തയ്യാറല്ല. പ്രതിരോധ ദൗത്യത്തിൽ എല്ലാ സഹകരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ശിക്ഷയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിലൊന്നാണെന്നും അതിനാൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു വേണം തീരുമാനമെടുക്കേണ്ടതെന്നും സുപ്രീംകോടതി. CMRL എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങും. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയോട് എറണാകുളം ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T. വീണയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അവധി അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്ന് 17 ഹാജരാകാനുള്ള സമൻസ് അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 174 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 179 പേർ അറസ്റ്റിലായി. ഈ കേസുകളിൽ നിന്നായി 198 ഗ്രാം MDMA, 10 കിലോ കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. പദ്ധതി ആരംഭിച്ച ശേഷം ആകെ 2,434 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2,619 പേർ അറസ്റ്റിലായി. സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കാത്തതിനാലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതെന്ന് മന്ത്രി K. മുരളീധരൻ. കോഴിക്കോട്ട് നിപ അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇക്കഴിഞ്ഞ January 1 മുതൽ ഇതുവരെ 135 ഷിഗെല്ല കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി K. മുരളീധരൻ. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ 68 റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്ടാണ്. 3 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2 കോഴിക്കോട്ടാണ്. ഷിഗെല്ലയ്ക്കൊപ്പം സംസ്ഥാനത്ത് പകർച്ചപ്പനിയും പടരുന്നു. ശനിയാഴ്ച 11,534 പേരാണ് പനി ബാധിച്ച് ചികിത്സയിൽ ഉള്ളത്. CBSE 10-ാം ക്ലാസ് 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ഉത്തരക്കടലാസുകൾ വാങ്ങുന്നതും ശേഖരിക്കുന്നതും സംബന്ധിച്ച ടെൻഡർ നടപടിയുടെ വിശദാംശം തുടങ്ങിയവ വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. പ്ലീഡർ നിയമനത്തിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിൽ തുടർന്നുള്ള എല്ലാ ഉന്നത നിയമനങ്ങളിലും സൂക്ഷ്മത പുലർത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നേതാക്കളെയും ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. നിപ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധനയ്ക്കയച്ച സാമ്പിളുകളിൽ 8 പേരുടേതുൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവ്. അതേസമയം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഞായറാഴ്ച കൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നു.

0: സ്വർണം പിടിച്ചത്. ക്ഷീരവികസന വകുപ്പിലെ ജില്ലാ മേധാവികൾക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം. 8 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും 4 ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽമാരും ഉൾപ്പെടെ 16 പേരെയാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. ശനിയാഴ്ച വൈകിട്ട് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിബി മാത്യുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. അതിജീവിതയുടെ ആൺസുഹൃത്തും ഇയാളുടെ 2 സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. ഉദുമ പള്ളിക്കരയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ കോട്ടയം ജില്ലക്കാരായ 2 യുവാക്കളെ കാണാതായി. ചേറ്റുകുണ്ടിലും കല്ലിങ്കലിനും ഇടയിലെ കടൽ തീരത്ത് കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി ചീരംചിറ വാഴപ്പള്ളിയിലെ ബാലുവിന്റെ മകൻ അങ്കിത്ത്, ചിങ്ങവനം പാത്താമുട്ടത്തെ എബ്രഹാമിന്റെ മകൻ അപ്പൂട്ടി എബ്രഹാം എന്നിവരെയാണ് കാണാതായത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അലൻ സോണി, അലൻ ദേവസ്യ, ബൈജു എന്നിവർ ബേക്കൽ തീരദേശ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കണ്ണൂർ ജില്ലയിലെ വിവിധ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 569 കേസുകൾ തീർപ്പാക്കി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വിവിധ കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 5236 കേസുകളാണ് പരിഗണിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് 2004 രജിസ്റ്റർ ചെയ്ത 10 വാഹന മോഷണ കേസുകളിലെ പ്രതിയെ ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഹരിയാന പൽവാർ സ്വദേശി ബൽദേവ് സിംഗാണ് അറസ്റ്റിലായത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ SI മധുസൂദനൻ, ASIമാരായ ബിജു, രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം ഹരിയാന പോലീസ് ക്രൈം സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം. ലോകവ്യാപകമായി വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്ന ദിനമാണ് June 15. മുതിർന്ന പൗരന്മാർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചൂഷണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും വിനിയോഗിക്കുന്നത്. മഴയ്ക്ക് പിറകെ ഈഡിസ് കൊതുകുകൾ പെരുകുന്നത് കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാമെന്ന ആശങ്ക ഉയർത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രോഗം കണ്ടെത്തുന്നുണ്ട്. ഈ വർഷം 570 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുളിങ്ങോം, നടുവിൽ, മാങ്ങാട്ടിടം, കീഴ്പ്പള്ളി, ഉളിക്കൽ, മാലൂർ, മട്ടന്നൂർ, പൊറോറ, കൊളശ്ശേരി, വേങ്ങാട്, ചിറക്കൽ, കരിക്കോട്ടക്കരി, കുറുമാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മൈ ഭാരത് മാഹി കേന്ദ്ര യുവജനങ്ങൾക്കായി യോഗ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. 15 മുതൽ 35 വരെ പ്രായമുള്ള മാഹി ജില്ലയിലെ യുവജനങ്ങൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ വിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധനാ ദിനത്തിൽ കുറുമാത്തൂരിലത്തെ നായ്ക്കർ സ്ഥാനികൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വൈശാഖോത്സവം 18 ദിവസം പിന്നിടുമ്പോൾ കർണാടകം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്ക് തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തമിഴ്നാട്, തെലങ്കാന, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നുണ്ടെങ്കിലും കർണാടകത്തിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷവും. കൊട്ടിയൂരിൽ ഇതുവരെ 24 ലക്ഷം പേർ എത്തിയെന്നാണ് ദേവസ്വത്തിന്റെ കണക്ക്. ഇവരിൽ 40% കർണാടകത്തിൽ നിന്നുള്ളവരാണ്. ശനിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം വരുമാനം 11 കോടി രൂപ കവിഞ്ഞു. വ്യാപാരം ഇരട്ടിയാക്കാനും സിവിൽ ആണവോർജം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും കൂടിക്കാഴ്ചയിൽ തീരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കും. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $16 ബില്യൺ. ഇന്ത്യയുടെ Chandrayaan-3 ദൗത്യം രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാങ്കേതിക കരുത്തിന്റെ നിർണായക ഉദാഹരണമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായതോടെ US സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പറഞ്ഞു. US തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു. July 23 മുതൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ മത്സരിക്കാൻ ഇന്ത്യക്ക് 32 അംഗ സംഘം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: എല്ലാ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന്

0: മതിയോ? എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
1: 9447371836.
0: 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രി കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4-11 പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പരിശോധനാ ഫലം ഉൾപ്പെടെ 11 ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ,

0: സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് എച്ച് എസ് സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്റർ ആയിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2 ജപ്പാൻ 2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധന കലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിനു സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0471257471. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC ആഭിമുഖ്യത്തിൽ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവ നൽകുന്നതാണ്. ഫോൺ നമ്പർ 8922151249. മാടായി ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടത്തിനായി കെട്ടിടമോ സ്ഥലമോ വിലയ്ക്ക് വാങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 20 പഞ്ചായത്ത് ഓഫീസിൽ നൽകണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ രൂപവൽക്കരിക്കുന്ന വീഡിയോ സ്ട്രിംഗർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രീ ഡിഗ്രി +2 ആണ് യോഗ്യത. ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 പ്രവൃത്തി പരിചയം അഭികാമ്യം. ന്യൂസ് ക്ലിപ്പ് ഷൂട്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, വോയിസ് ഓവർ നൽകി ന്യൂസ് സ്റ്റോറിയായി അവതരിപ്പിക്കുന്നതിൽ കുറഞ്ഞത് 1 പരിചയം വേണം. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും ഈ മാസം 19 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, PO കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0497270031. കാടാച്ചിറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പൽ ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ എക്കണോമിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 30 പകൽ 10:30. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഫോട്ടോഗ്രാഫർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഡിജിറ്റൽ SLR, മിററലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. വൈഫൈ സംവിധാനമുള്ള ക്യാമറകൾ കൈവശമുള്ളവർക്ക് മുൻഗണന. പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ രേഖപ്പെടുത്തിയ ബയോഡാറ്റയും സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങളും സഹിതം ഈ മാസം 19 വൈകിട്ട് 5 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ലഭ്യമാക്കണം. വിലാസം: ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, PO കണ്ണൂർ 2. ഫോൺ നമ്പർ 0497270031. മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ് ജൂനിയർ, മാത്തമാറ്റിക്സ് ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 24 പകൽ 11:00. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈച്ചലാൻ അദാലത്ത് ഈ മാസം 24 രാവിലെ 10 മുതൽ വൈകിട്ട് 4 പയ്യന്നൂർ RTO ഓഫീസിനോടനുബന്ധിച്ചുള്ള ഹാളിൽ നടക്കും. പെരളശ്ശേരി കോട്ടം തുണ്ടിയേൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെയും താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും കടമ്പൂർ വലിയമുറ്റം ദേവീക്ഷേത്രത്തിലെയും മിഥുന സംക്രമ പൂജ ഇന്ന് നടക്കും. കൊട്ടിയൂരിൽ നാളെ തിരുവാതിര ചതുശതം ആഘോഷിക്കും. തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് മുത്തപ്പൻ ഭഗവതി വെള്ളാട്ടമുണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായി

0: ആചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999476836, 9447371836, 8078502836.

0: 9:15 നാടക നേരം. ഇതിൽ അസുരഗോത്രം നാടകത്തെ തുടർന്നുള്ള ചർച്ച. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നു.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എൻ്റെ പേര് അപർണ ഫാമിലി ഹെൽത്ത് സെൻറ്റർ കുട്ടികളിലുള്ള ഡോക്ടറാണ്. അപ്പോൾ ഈ വർഷത്തെ ഉത്സവകാലം എന്ന് പറയുന്നത് നമുക്കറിയാം തിരക്ക് വളരെ നിയന്ത്രണാതീതമാണ്. മറ്റ് സംസ്ഥാനത്തുനിന്നും ആൾക്കാർ വരുന്നു, അപ്പോൾ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ജനറലായിട്ട് നമുക്കുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഒ പിയിൽ കൂടുതലായിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കാതെ വരുന്നൊരു പ്രശ്നമാണ്. ഭക്തജനങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അവർ

0: ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ജനത്തിരക്കിനിടയിൽ അവർക്ക് വരുന്ന ആ ഒരു ക്രൗഡ് കൊണ്ടുള്ള ഒരു സഫോക്കേഷനും കാര്യങ്ങളായിട്ട് കൂടുതൽ ഗിഡിനെസ്, തലകറക്കം, ഛർദി അങ്ങനെയായിട്ടാണ് വരാറുള്ളത്. വരുന്ന എല്ലാ കേസുകളും വളരെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് വിടാൻ ഉള്ള സൗകര്യം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അല്ലാതെ ഫസ്റ്റ് എയ്ഡ് എല്ലാം നമ്മളിവിടുന്ന് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ആംബുലൻസ് സൗകര്യമുണ്ട്. കൂടുതലായിട്ടുള്ള സിവിയർ കേസുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് റെഫർ ചെയ്യുകയാണ്. അവിടുന്ന് അതിന് പറ്റിയില്ലെങ്കിൽ അവരെ തുടർ ചികിത്സയ്ക്കായി ഹയർ സെൻറ്റേഴ്സിലേക്കാണ് പറഞ്ഞു വിടാറുള്ളത്. ഈ വർഷം കേസുകൾ ഒരുപാടുണ്ടായിരുന്നു. ഹയർ സെൻറ്ററിലേക്ക് പോകുന്ന കേസുകളുണ്ടായിരുന്നു. കാർഡിയാക് അറസ്റ്റ് പോലുള്ള ഇ സി ജി വേരിയേഷൻ ഉള്ള കേസുകളുണ്ടായിരുന്നു. പിന്നെ അപസ്മാരം അഥവാ സീഷസ് അങ്ങനത്തെ കേസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് പ്രൈമറി ആയിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നേരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും അവിടുന്ന് മാനന്തവാടി ഇല്ലെങ്കിൽ കണ്ണൂർ തലശ്ശേരി ഹോസ്പിറ്റലുകളിലേക്കുമാണ് ഇപ്പോൾ പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറുണ്ട്, രണ്ട് നേഴ്സുമാരുണ്ട്, പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ക്ലീനിങ് സ്റ്റാഫുണ്ട്, പിന്നെ ഒരു ഒ എ ഉണ്ട്, ഓഫീസ് അസിസ്റ്റൻ്റായിട്ട്. ഷിഫ്റ്റ് ഡ്യൂട്ടി ഇപ്പോൾ നിലവിൽ ഡി എം ഒയുടെ ഭാഗത്തുനിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. രാവിലെ എട്ട് മുതൽ രണ്ട് വരെയാണ് ഇപ്പോൾ എൻ്റെ സേവനമുള്ളത്. രണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻസും നേഴ്സുമാരും 6 മണി വരെ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ. പിന്നെ മലബാർ മെഡിക്കൽ കോളേജുകാരുടെ ഒരു ടീം ഇപ്പോൾ വന്നിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലുകാരെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെഡിസിനൊക്കെ ഗവൺമെൻറ് സപ്ലൈ തന്നെയാണുള്ളത്. കുറച്ച് ദിവസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് മലബാർ മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ടീം വന്നപ്പോൾ അവരുടെ ഉണ്ട്. അപ്പം ഒരുവിധം വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. ജനങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, തിരക്കാണിപ്പോൾ ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും നാളെന്ന് പറയുന്നത് നമ്മുടെ കേരളീയരിൽ മാത്രം ഒതുങ്ങി നിന്നൊരു ഉത്സവം ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്കിതൊക്കെ ഒരു പുതുമയാണ്. അപ്പം വരുന്നവർക്കിതൊരു പുതുമയുള്ള കാര്യമാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ടൂറിസമല്ല, വളരെ ചുരുങ്ങിയ ഒരു സൗകര്യം മാത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ അത് നമ്മളും അവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മളായാലും അവർക്കറിയില്ലാത്തൊരു സാഹചര്യമാണിത്, തികച്ചും അവർക്ക് വ്യത്യസ്തം. നമ്മൾക്ക് പക്ഷേ ഇത് പരിചിതമാണ്. അപ്പം നമ്മളും അവരുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ദയവേ ഇതെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം. പിന്നെ കയ്യിൽ ചെറിയ ചെറിയ വാട്ടർ ബോട്ടിൽ കരുതുക, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ചെറിയ ആഹാര പദാർത്ഥങ്ങളും കരുതുക. ഇത്രയും 4-5 മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം എന്തെങ്കിലും ക്ഷീണം വന്നാൽ ഉടനെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് അറിയിക്കുക. അത്യാവശ്യം ഇരുന്നുകൊണ്ടും ഇരുന്ന് റെസ്റ്റ് എടുക്കുക. സമയത്ത് റീഹൈഡ്രേഷൻ ചെയ്യുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ തലകറക്കം, കുഴഞ്ഞു വീഴലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഈ ഹൈഡ്രേഷനിലൂടെ തന്നെ നമ്മൾക്ക് ഒഴിവാക്കാം. കൊട്ടിയൂർ അമ്പലത്തിലെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തികച്ചും ആശുപത്രിയിൽ നിന്ന് വിപരീതമായി ഒരു ചുരുങ്ങിയ പരിമിതമായ സൗകര്യത്തിൽ എങ്ങനെ രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്.
1: ദ

0: എൻ്റെ പേര് സജീവൻ, ജില്ലാശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ കൊട്ടിയൂർ ഡ്യൂട്ടിക്കായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തതാണ് ഒരു മാസത്തേക്ക്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഭക്തജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് കർണാടകത്തിലെ ജനങ്ങളും ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം കെയർ കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റുണ്ട്, ബാക്കിയുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അവിടെ എല്ലാവരുടെയും സഹായത്തോടു കൂടെ മെച്ചപ്പെട്ടൊരു ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ 27 ദിവസം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ വേറെ ഇല്ല, മലബാർ മിംസിലെ ഡോക്ടർമാരും അവരൊക്കെ വരുന്നുണ്ട്. ഭൂരിഭാഗം നമ്മൾ ഹെൽത്ത് സർവീസിലെ ആൾക്കാർ തന്നെയാണ് ഈ 27 ഡേയ്സും ഉണ്ടാവുക. ഇവിടുത്തെ 20-ാം തീയതി വരെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അതിനുശേഷം നമ്മൾ മിക്കവാറും ജെൻസ് ഹെൽത്ത് സ്റ്റാഫായിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവുക. വന്നിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു എന്താ പറയുക, ദൈവികമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് നല്ലൊരു അനുഭവമായിട്ട് കാണുന്നു.
1: 7 ഇലക്കാർ എന്ന ഒരു കയ്യാലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിലെ കാർണവറുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ഈ ഒരു കർമ്മങ്ങളും അതുപോലെ ഇതിൻ്റെ വ്രതനിഷ്ഠ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം.
2: എൻ്റെ പേര് ഗോപാൽ, മണത്തനെയാണ്, ചപ്പാര ക്ഷേത്രത്തിലെ ശാന്തിയാണ് പ്രധാന വിഷയം. അവിടെ ഞങ്ങൾ 7 ഇലക്കാരെ ഒരു കുടുംബക്ഷേത്രമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള വാൾ എഴുന്നേൽക്കുന്നത്, ദേവീൻ്റെ വാൾ ബണ്ണാർ എഴുന്നള്ളത്ത് എന്ന് പറയും അന്ന്. അപ്പോൾ ബണ്ണാരവും വാളും കൊണ്ട് വന്നതിന് ശേഷം സ്ത്രീകൾക്ക് ഈ അമ്പലത്തിൽ പ്രവേശനമുള്ളൂ. ഞങ്ങളാണ് ഇവിടുത്തെ ആദ്യത്തെ പൂജ. ഞങ്ങൾ രാവിലെ ഒരു 4:30, 4 മണിയാകുമ്പം പിന്നെ പൂജ തുടങ്ങും. 6:30 തീരും. ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ ഉഷപൂജ ആകും അവരെ. പിന്നെ ഞങ്ങൾ വാളെഴുന്നിട്ട് ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങളുടെ പിന്നെ അനിയനും എൻ്റെ മരുമോനും, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ വരും. മൂത്താൾ ഞങ്ങൾ ഇവിടെ ഒരു ചടങ്ങുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ കാലശേഷം, നമ്മുടെ കാലശേഷം അടുത്ത ആൾ, അല്ലെങ്കിൽ ആവാത്തൊരു കാലഘട്ടം, വയസ്സാകുമ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ആവില്ലല്ലോ, അങ്ങനെ അടുത്താക്കി കൊടുക്കും. അടുത്താക്കി കൊടുക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട് ഇവിടെ. അതായത് നമ്മൾ അടിയന്തര യോഗം എന്ന് പറയും. ഇവിടുത്തെ ഒരാളെ മാറും, തന്ത്രി മാറും, എല്ലാം കൂടുന്നൊരു ചടങ്ങ്. അത് ഞങ്ങളും വേണം. അത് എല്ലാ ദിവസവും ഉണ്ട്. അത് ഞങ്ങളിൽ പങ്കാളിയാണ്. അപ്പോൾ അവരെ അവിടെ നിന്ന് നമുക്കൊരു പേര് വിളിക്കും. ആ പേര് വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു പൂജ, ഞങ്ങൾ ഉപദേശം കൊടുക്കും. നമ്മുടെ മരുമവന് നമ്മുടെ മൂലമന്ത്രം കൊടുത്തിട്ട് പേര് കൊടുക്കും. അതിൽ പ്രത്യേക പേരാണ്, അതിവിടെ സമുദായത്തിൽ മാത്രമേ നമുക്കറിയൂ. ആ പേര് അവിടെ കൊടുത്ത് ഞാൻ അവർ വിളിച്ച് അവർ ആ പേരിൽ അറിയപ്പെടുക. പിന്നെ ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർണ്ണ വൃതത്തിലാണ്. നമ്മൾ പൂർണ്ണ വൃതം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വൃതമാണ്, എല്ലാം കൊണ്ടും, ഭൗതികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം വളരെ ക്ലിയറാണ്. അല്ല, ഞങ്ങൾ മാസങ്ങളോളം അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും, ഈ സമയത്തെല്ലാം അമ്പലത്തിൽ ഉണ്ടാവുക. ഞങ്ങളവിടെ മണ്ഡലം മനസ്സാന്ന് 41 ദിവസം വൃശ്ചിക മണ്ഡലം, അതുപോലെ തന്നെ കർക്കിടക മണ്ഡലം. ഇതിപ്പോൾ ഇനി കഴിഞ്ഞാൽ കർക്കിടക മണ്ഡലമായി. ഇപ്പം ഞാൻ ഒരു June 24 ഇവിടുത്തെ കഴിയും, പിന്നെ കലശാട്ടാണ്. July 15 അവിടെ മണ്ഡലം, കർക്കിടക മണ്ഡലം തുടങ്ങി. ഇപ്പം 41 ദിവസം അവിടെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കും. അന്നേരം നമ്മളെ മരുവൻ അടിയേൽപ്പിക്കും. ഒരു മാസത്തേക്ക് അവരെ ഒരു പൂജാധികാരമാണ്. പ്രായമായില്ല, തളർന്നു പോകും. അതുകൊണ്ട് റെസ്റ്റ് എടുക്കും. വാളും കഴിഞ്ഞാൽ വാളും മണ്ണാരും വന്നതിന് ശേഷം ഞങ്ങൾ നമ്മൾ കയ്യാലകളൊക്കെ പണിതിട്ടുണ്ടാവും. ദേവസ്വം പണി ആദ്യ പണിയാൻ പാടില്ല. പ്രക്കൂടം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ പ്രക്കൂടം ചടങ്ങ് കഴിഞ്ഞാൽ ഈ തിരുവഞ്ചേരയിൽ ഇറങ്ങൂല, ബാക്കിയുള്ള കയ്യാലകളൊക്കെ പണിയും. നമ്മുടെ മരുവക്കത്തായ ഒരാളന്മാരുടെല്ലാം മരുമക്കത്തായ ഒരാളും കഴിഞ്ഞാൽ അടുത്ത് പ്രായമുള്ളവരാ അടുത്ത് അവരൊക്കെ. അത് മരുമക്കളായാലും മക്കളായാലും, മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ സ്വന്തം മക്കൾക്ക് ആവില്ല മരുമക്കൾ. പിന്നെ സ്വന്തം മക്കൾക്ക് ആവുന്ന ഇതുണ്ട്. അതായത് ഒരാളൻ മറ്റൊരു ഒരാളിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചെങ്കിൽ അങ്ങനെയാണ് മക്കളാവും. അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഏട്ടാനിയന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞാൽ 5-8 വർഷം മുമ്പ് ഒരു ചിട്ടയിൽ കാരണവന്മാർ ഒരു 3 ആള് ഒപ്പന വന്നിരുന്നു. അവർ 3 ആള് താഴെ ഏട്ടാനിയന്മാർക്ക് എന്നെ കിട്ടിയത്, അതൊരു മഹാഭാഗ്യമാണ്. അതുപോലെ തന്നെ കുളങ്ങരയത്തുമുണ്ട്, അവർക്കും കിട്ടിയായിരുന്നു അങ്ങനെ 2 ആൾ. അതിലിപ്പോൾ അതിലിപ്പോൾ എൻ്റെ അച്ഛനും ഒരാളെന്നാണ്. എൻ്റെ അച്ഛൻ 1-ആം ഒരാളിൽ പെട്ടതാണ്. അച്ഛൻ്റെ പേര് ഗോപാലനായർ. അച്ഛൻ മരണപ്പെട്ടു പോയി. ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛനാണ്, ഇപ്പോൾ അച്ഛൻ്റെ അനിയനായി പോകണം. ഞാൻ വന്നിട്ട് ഞാൻ 2005 ഈ അടിയന്തര യോഗത്ത് കൂടിയിട്ടുള്ളത്, 2005. അതിന് മുമ്പേ കാരണവന്മാരൊപ്പനം ഒരു 5-10 വർഷം ഉണ്ടായിരുന്നു. 10-30 വർഷത്തോളം എനിക്ക് ഇവിടുത്തെ ഒരു ബന്ധമുണ്ട്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
1: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
2: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാന്നോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
1: ഇത് പറയാനാന്നോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എടിയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ?
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047-ഓടെ ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും USഉം ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടി ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 106 എല്ലാവരും പുറത്തായി. 44 68 നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2nd സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി.

റേഡിയോ ആറ്റ് സ്കൂൾ. ഏവർക്കും റേഡിയോ എറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

0: ഒരു കഥാപ്രസംഗം കേൾക്കാം.
1: നമസ്തേ. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിലെ ചൂരപ്പടവ് സൂര്യഗിരി ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വികസനം കൊതിക്കുന്ന ഒരു മലയോര ഗ്രാമം. നടുവിലൂടെ ഒരു പാത കടന്നു പോകുന്നു. സമയം രാത്രി 8 മണി. ഇരുവശത്തും മങ്ങിയായി തെരുവ് വിളക്കുകൾ കത്തുന്നുണ്ട്. അതാ ഒരു സൈക്കിൾ പാഞ്ഞു വരുന്നു. ഇവിടെയാണ് കഥയുടെ ആരംഭം. സൂര്യഗിരിയുടെ മകൻ ഇരുളിൻ പുതപ്പ് മാറ്റി തെരുവ് വിളക്ക് ചിരിക്കയായി വിജനമാം വീഥിയിലൂടെ വിരവിൽ വരുന്ന ഒരു സൈക്കിൾ. പുളിങ്ങോ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുന്ന ശരിത്താണ് സൈക്കിളിൽ വരുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം. വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. വൈകുന്നേരം തിരിച്ചെത്തി കാപ്പികുടിയും അത്യാവശ്യം എഴുത്തുപണിയും കഴിഞ്ഞാൽ നേരെ പോകും ബസ് കഴുകാൻ. ഒരു കുടുംബം പുലർത്താൻ പാടുപെടുന്ന അധ്വാനശീലനായ കുട്ടി. അവന് ഇളയതായി 3 സഹോദരങ്ങളുണ്ട്. അമ്മ ആസ്മ രോഗിയാണ്. അച്ഛനുണ്ട് ജയിലിൽ. മദ്യലഹരിയിൽ തന്റെ കൂട്ടുകാരന്റെ വയറ്റിൽ കഠാര കയറ്റി. 2 വർഷത്തെ കഠിന തടവ്. ഇതിനു മുമ്പും 2 തവണ ജയിലിൽ പോയിട്ടുണ്ട്. കാരാഗ്രഹവാസം ആദ്യമല്ല, ക്രൂരമാം ചിന്തയോ മാധ്യമല്ല, കാലിരുമ്പത്ത ഹൃദയമാണ്, ആരും ഭയക്കുന്ന രൂപമാണ്. അതാണ് ഷജിത്തിന്റെ അച്ഛൻ ഷാജി. ഷജിത് വീട്ടിലെത്തി കഴിഞ്ഞു. ഉമ്മറത്തൊരു ബെഞ്ചിലിരുന്നു കൊണ്ട് അനുജൻ ഷിജിത് എഴുതുകയാണ്. അമ്മേ, അമ്മേ, അവൻ വിളിച്ചു. അമ്മ കിടക്കുകയാ, ശ്വാസമുട്ടുന്നു. അവനോടി അകത്തെത്തി നോക്കുമ്പോഴുതാ ഒരു പായൽ ചുരുണ്ടുകൂടി കിടക്കുന്നു അമ്മ. അടുത്ത് അനുജത്തി ഷിജിനെയും ഷാജിത്തും. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോനെ. അമ്മ ഗുളിക കഴിച്ചില്ലേ? ഗുളിക ഇന്നലെ തീർന്നു. തീർന്നാൽ പറയണ്ടേ അമ്മേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം അമ്മയുടെ ഇതും കരളിൽ തിങ്ങും വേദനകൾ, കണ്ണീർ നദിയായൊഴുകി നിറമിഴിയോടെ മന്ദം അരികിലണച്ചു മകനെ. പെട്ടെന്ന് തന്നെ അവൻ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകാനൊരുങ്ങി. ഷിജിനെ, മോൾ അമ്മയുടെ സാരിയും കുപ്പായം എടുക്കൂ, ഞാനിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചെത്താം. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോ ഒന്നും കാണുന്നില്ല. അതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. അവൻ കൈ കാണിച്ചു. ഓട്ടോ നിന്നു. ഭാഗ്യം, രമേശേട്ടനാണ്. എന്താ ചെയ്തേ? രമേശേട്ടാ, ഒന്ന് വീട്ടിലേക്ക് വരണം, അമ്മയ്ക്ക് സുഖമില്ല. അയ്യോ, എണ്ണ കുറവാണല്ലോ. ഞാൻ പമ്പിലേക്ക് പോകുക. സാരമില്ല, റിസർവിലുണ്ടാകും. അധികം വൈകിയില്ല, ഓട്ടോ വീട്ടുമുറ്റത്തെത്തി. അവൻ അമ്മയെ കൂട്ടി സാവധാനം പുറത്തേക്ക് ഇറങ്ങി. കയറിക്കോളൂ. എന്താ ഇവിടെ ഇടിമുഴക്കം പോലൊരു ശബ്ദം? ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, ദീർഘകായൻ ബലവാൻ, ചോരക്കണ്ണും കൊമ്പൻ മീശയും, സിംഹഗർജനാദം കേട്ട് ഞെട്ടിത്തരിച്ചു ഹരിണി പോൽ. അച്ഛൻ, ഏവരും ഞെട്ടിപ്പോയി. ജയിൽ നിന്നുള്ള വരവാ. എന്താടാ, ആർക്കും നാവില്ലേ? അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിലേക്ക് പോകുക. എന്താ സുഖം? ശ്വാസം മുട്ടലാ. അത്രയുള്ളൂ? അത് പതിവാ, കുറച്ചു കഴിഞ്ഞു പോയാ മതി. പണമുണ്ടോടാ കയ്യിൽ? മരുന്ന് വാങ്ങാനുള്ള കാശേ ഉള്ളൂ. മരുന്ന് ആശുപത്രി കിട്ടും, ആദ്യം ഇങ്ങോട്ട് എടുക്ക്. ഷജിത്തിന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം അയാൾ പിടിച്ചു വാങ്ങി. അതാ അയാൾ ഓട്ടോയിൽ കയറി ഇരിക്കുന്നു. എടാ വണ്ടി എടുക്ക്. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നറിഞ്ഞല്ലോ വണ്ടി വിടൂ. കള്ള് വാങ്ങിക്കണം, ബീവറേജിലേക്ക്. സാറേ, എണ്ണയില്ല. എണ്ണയില്ലാതെയാണോടാ നീ ആശുപത്രിയിലേക്ക് എഴുന്നള്ളതാ? വിടണം വണ്ടി. ആജ്ഞ കേട്ട് ഡ്രൈവർ ഞെട്ടി. അതാ വണ്ടി മുന്നോട്ടോടുന്നു. ഞെട്ടിത്തരിച്ചു പോയി മക്കൾ, പൊട്ടിക്കരയുന്നു അമ്മ, അതു കണ്ടു വിലപിച്ച് മാനം പൊഴിയുന്നു കണ്ണീർ കണങ്ങൾ. ചാറ്റൽ മഴ. മഴയെ വകവെക്കാതെ ഷജിത് ഓടി. റോഡിൽ വെച്ച തന്നെ സൈക്കിളും എടുത്ത് ഏതോ ലക്ഷ്യം വെച്ച് അവൻ പായുകയാണ്. ദൈവം, ദൈവം കരുണയുള്ളവനാണ്. അവനൊരു ജീപ്പ് കിട്ടി. അമ്മയെ ജീപ്പിലിരുത്തിക്കൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് പോയി. സമയത്തിന് ചികിത്സ കിട്ടിയതിനാൽ അസുഖം കുറേ ഭേദമായി. 3 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് കഴിഞ്ഞു. വീട്ടിലെത്തി നോക്കിയപ്പോൾ തന്റെ സൈക്കിൾ അവിടെ കാണുന്നില്ല. അനുജനോട് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. എടാ എന്റെ സൈക്കിൾ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ, എന്റെ സൈക്കിൾ എവിടെയെന്ന്? അറിയണമെന്ന് നിർബന്ധമാണോ അച്ഛൻ? സൈക്കിൾ ഞാൻ വിറ്റു. വിറ്റുന്നോ? എന്തിനെ? കള്ളു കുടിക്കാൻ കാശില്ല, സൈക്കിൾ വിറ്റു. അപ്പൊ ഞാൻ എങ്ങനെ രാവിലെ പത്രത്തിന് പോകും? ഹാരി പറഞ്ഞു പോകണമെന്ന്. നിർബന്ധമാണെങ്കിൽ ഓട്ടോ പിടിച്ച് പോടാ. അവന്റെ ഒരു പത്രം.

സയ്യിദ് ഒന്നും പറയാതെ മുഖം തിരിച്ച് അകത്തേക്ക് നടന്നു. ഏട്ടാ, ചോറ് വെക്കാൻ അരിയില്ല, കറി വെക്കാനും ഒന്നുമില്ല. അമ്മയുടെ സ്ഥാനത്തിരുന്ന് അടുക്കളയുടെ ഭാരം പേറുന്ന കുഞ്ഞനുജത്തി 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിജിനയുടെ വാക്കുകൾ അവനെ പെട്ടെന്ന് ഉണർത്തി. ഹാ, നീ ഒരു സഞ്ചി എടുക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശിജിനയുടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ, നിക്കേ, എനിക്കൊരു 100 രൂപ വേണം. അച്ഛാ, കാശില്ല. പണമില്ലാതെയാണോടാ നീ അരി വാങ്ങിക്കാൻ പോകുന്നത്? കടക്കാരൻ നിന്റെ ആരാ? അയാൾ അരി വരുത്തി തരുമോ? സയ്യിദ് ഒന്നും പറയാതെ തന്റെ കയ്യിലിരുന്ന 100 രൂപ അച്ഛന്റെ കയ്യിൽ വച്ചു കൊടുത്തു.

0: അങ്ങനെ ദിവസങ്ങൾ ഏതാരും ഓടിപ്പോയി. കണ്ണീരിന്റെ നാളുകൾ ഓരോന്നായി പിന്നെയും പാഞ്ഞുപോയി. അന്ന് രാത്രി 9 മണിയായി കാണും. മധ്യവാസം കഴിഞ്ഞ് നമ്മുടെ ആചാരബാഹു വീട്ടിൽ തിരിച്ചെത്തി. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. വന്നവാളെ ചോദിച്ചു, പിള്ളേരം തേടി? അവർ ഉറങ്ങി. മണി 9:00 അവർ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചോ? വന്ന് നോക്കാമായിരുന്നില്ലേ? തർക്കുത്തരം പറയുന്ന ശീലം എരിയും നിർത്തില്ല അല്ലേ? ഒരിക്കൽ കിട്ടുന്നതിന് ഫലം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടല്ലോ. അയാൾ അകത്തേക്ക് ഓടുന്നു. എഴുന്നേൽക്കടാ, കാരണം അവർ മൂടിപ്പോത കിടപ്പ്. എഴുന്നേൽക്കടേ. അയാൾ ചജിത്തിനെ ആഞ്ഞു തൊഴിച്ചു. ചജിത് ഞെട്ടിപ്പെടുന്ന് എഴുന്നേറ്റ് പോയി. എവിടെയാടാ സിഗരറ്റും ലൈറ്ററും? ഞാനത് മറന്നുപോയി. അത് പറഞ്ഞു തീർന്നില്ല മുഖമടച്ചൊരടി. ചുമൽ തലയിടിച്ച് ചജിത് വീണു. നിന്നാരും മറവി എന്റെ മോനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ചജിത്തിനെ വാരിയെടുക്കാൻ ഒങ്ങിയ അമ്മ രജനിയുടെ പിടിയിലേക്ക് പിടിച്ച് ഒറ്റത്തള്ളു. അവർ തെറിച്ചു വീണു. ഞെട്ടി ഉണർന്ന കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. ഒച്ച വെച്ച എല്ലാത്തിനും കൊന്നു കളയും. അയാൾ ചജിത്തിനെ ആൻ തൊഴിച്ചു. എഴുന്നേൽക്കണാണിതേ. പക്ഷേ ചജിത് എഴുന്നേറ്റില്ല. നിന്റെ അടവ് പണ്ടേ എനിക്കറിയാം, അത് ഞാൻ ഇപ്പൊ തിരുത്തു തരാം. അയാൾ ചജിത്തിനെ പൊക്കിയെടുത്ത് നേരെ നിർത്തി. ഇല്ല, അതവൻ കുഴഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കണാണിതേ. പക്ഷേ ചജിത് എഴുന്നേറ്റില്ല. അയാൾ ചജിത്തിനെ പൊക്കിയെടുത്ത് ഒറ്റയേറ് കട്ടിലപ്പടിയിൽ തലയിടിച്ച് വീണു പിടഞ്ഞു. ബഹളം കേട്ടേ അയാൾക്കാർ ഓടിക്കൂടി. ഒരു പട്ടി ഇങ്ങോട്ട് വരണ്ട, വെട്ടി അരിങ്ങാൻ. ഒരു ക്രൂരന്റെ കലിതുള്ളൻ, കലി കൊണ്ട് തുള്ളി കാട്ടാളൻ, വിറപൂണ്ടു നിൽക്കുന്നു മക്കൾ, അലമുറ കൂട്ടുന്നൊരമ്മ, ഭയമാർന്നു നിൽക്കും ജനങ്ങൾ. പക്ഷേ അയാൾക്കാർ സംയോജിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. ജീപ്പ് വരുന്നു. അയാൾക്കാർ ശബ്ദത്തിനെ വാരിയെടുത്തു. ആചാനുബാഹു ആക്രോശിച്ചു. അയാൾ ചജിത്തിനെ തൂക്കിയെടുത്ത് കയറി. അതാ ജീപ്പിലേക്ക്. അതാ ജീപ്പ് കുതിക്കുന്നു. അന്ന് രാവിലെ ചൂരപ്പടവിലെ ഒരു വീട്ടിലും വന്ന് പത്രമെത്തിയില്ല. പക്ഷേ ഒരു വാർത്തയെത്തി. ചജിത്തിന്റെ അച്ഛൻ ചുമരിലടിച്ചു കൊന്നു. പയ്യാരം മെഡിക്കൽ കോളേജിലേക്ക് ജലം ഇരമ്പെത്തി. പകൽ 11 മണി. പുളിങ്ങ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്തെ ശജിത്തിന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊട്ടിക്കറിയുന്ന സഹപാഠികൾ, കരച്ചിലൊതുക്കാൻ പാടുപെടുന്ന അധ്യാപകർ, നിലവിളിച്ചെത്തുന്ന അമ്മമാർ, ഏവരും കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ സൂര്യഗിരിയുടെ പൊന്മകനെ അന്ത്യമോപചാരങ്ങൾ അർപ്പിക്കുന്നു. ഒരു നാട് മുഴുവൻ വിതുമ്പിക്കരിഞ്ഞു. പ്രിയമുള്ളവരെ, കാക്കിയണിഞ്ഞ കാട്ടളർന്ന് നമ്മൾ എന്നും വിളിച്ച് കുറ്റപ്പെടുത്തുന്ന പോലീസുകാർ, പയ്യന്നൂർ CI സുധാകരന്റെയും പെരിങ്ങോം SI മാരായ സുരേന്ദ്രന്റെയും നേതൃത്വത്തിൽ തന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം ഒരു തുകയാക്കി ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങി. കണ്ണുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ ഈ അപേക്ഷ കേൾക്കുമോ? മദ്യം വിഷമാണ്. അത് നിങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. അതിനകത്തി നിർത്തിക്കൂടെ? നമസ്തേ.
1: ലളിതഗാനം കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
6: മധുരഗീതങ്ങൾ.
5: മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ കുറച്ച് നല്ല ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം. ആദ്യ ഗാനം 1965 എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഭൂപാളരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി സുശീലയാണ്.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, സലിൽ ചൗധരി സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നം. 1973 ബാബു നന്ദൻകോടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശശികുമാറിന്റെ സംവിധാനത്തിൽ 1978 പുറത്തിറങ്ങിയ കന്യക എന്ന ചിത്രത്തിലെ ഗാനം. പാപ്പനംകോടി ലക്ഷ്മണന്റെ വരികൾക്ക് MK അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം ഭാവഗായകൻ P ജയചന്ദ്രനും അമ്പിളി രാജശേഖരനും ചേർന്ന്.

ഇനി കേൾക്കാം എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ പിറന്ന ശാരിക പൈതലിൻ എന്ന് തുടങ്ങുന്ന ഗാനം. 1979 പുറത്തിറങ്ങിയ പമ്പരം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ചിറയൻ കീഴ് രാമകൃഷ്ണൻ നായരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എ ടി ഉമ്മർ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ജിതിൻ ശ്യാം സംഗീതം പകർന്ന ഗാനം. ചിത്രം തളിരിട്ട കിനാക്കൾ. 1980 പി ഗോപികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

1982 പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത രക്തസാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് എ ടി ഉമർ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 1984 പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വീണ്ടും ചലിക്കുന്ന ചക്രം. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതിയ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1986 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആർ കെ ദാമോദരൻ, സത്യൻ അന്തിക്കാട് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ആലപ്പി രംഗനാഥ്. ഇതിൽ സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച ഗാനം കേൾക്കാം. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ.

ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2008 ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജൂബിലി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ശ്യാം ധർമ്മൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ വിനീതു ശ്രീനിവാസനും പ്രമീള ലീലയും പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാറും രൂപ രേവതിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാടമ്പി. ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2008 ചിത്രം പുറത്തിറങ്ങിയത്.

2008 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാക്കിളിപ്പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി, കെ ജയകുമാർ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിദ്യാസാഗർ. ഈ ചിത്രത്തിലെ കെ എസ് ചിത്ര, സുജാത മോഹൻ, സംഗീത മാധവ് എന്നിവർ പാടിയ ശാരികയെ നിന്നെ കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

9:15 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തെ തുടർന്നുള്ള ചർച്ച. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നു. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തെ തുടർന്നുള്ള ചർച്ച. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടും വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
2: ഹലോ, ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
2: അവരെടി പോയിന്ന് എന്നോട് കേക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
3: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചെ.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും ആയിരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
2: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
3: അതിൽ വിളിച്ചാ കിട്ടുവാ?
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ. എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാം?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്താകെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയുണ്ടാവുക. ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. തിരിച്ചറിയൽ കാർഡ് ആവശ്യമില്ല. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങണം. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിൽ സൗജന്യം ലഭിക്കും. വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജൂൺ പന്ത്രണ്ടിനാണ് 100% ഇന്ധനം ഉപയോഗിക്കുന്ന ചട്ടങ്ങളിൽ മന്ത്രി ഒപ്പുവെച്ചത്. അടുത്തിടെ 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് വൻ വിജയം. 1.56 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള, ആദ്യമായി ലോകകപ്പിനെത്തിയ കുറാസോയെയാണ് തോൽപ്പിച്ചത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയായ ദി തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെയും ഇതിൻ്റെ 6 പ്രവർത്തകരുടെയും പേരിൽ UAPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വിദേശ പണവിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ കൊത്തന്നൂർ പോലീസാണ് കേസെടുത്തത്. മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകർ ആൾക്കൂട്ടക്കൊല നടത്തിയ കേസിൽ 7 പേർക്ക് ജീവപര്യന്തം തടവ്. 2022 ഓഗസ്റ്റ് 2 നടന്ന സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ CPM ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇന്നുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണ് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള റിപ്പോർട്ടിലാണ് നടപടി ശുപാർശ ഉണ്ടായത്. പാർട്ടി അംഗത്വം പുതുക്കി 1 ആഴ്ച പിന്നിടുമ്പോഴാണ് നടപടി ഉണ്ടാവുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജമ്മുകശ്മീരിൽ അതിർത്തി രക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാൽ സിംഗ് സ്വയം വെടിവെച്ച് മരിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDFനെ പോലെ നിപയെ രാഷ്ട്രീയ ആയുധമാക്കാൻ LDF തയ്യാറല്ല. പ്രതിരോധ ദൗത്യത്തിൽ എല്ലാ സഹകരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ശിക്ഷയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിലൊന്നാണെന്നും അതിനാൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടതെന്നും സുപ്രീംകോടതി. CMRൽ എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങും. CMRൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയോട് എറണാകുളം ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T. വീണയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അവധി അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്ന് 17 ഹാജരാകാനുള്ള സമൻസ് അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 174 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 179 പേർ അറസ്റ്റിലായി. ഈ കേസുകളിൽ നിന്നായി 198 ഗ്രാം MDMA, 10 കിലോ കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. പദ്ധതി ആരംഭിച്ച ശേഷം ആകെ 2,434 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2,619 പേർ അറസ്റ്റിലായി. സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കാത്തതിനാലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതെന്ന് മന്ത്രി K. മുരളീധരൻ. കോഴിക്കോട്ട് നിപ അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇക്കഴിഞ്ഞ January 1 മുതൽ ഇതുവരെ 135 ഷിഗെല്ല കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി K. മുരളീധരൻ. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ 68 റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്ടാണ്. 3 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2 കോഴിക്കോട്ടാണ്. ഷിഗെല്ലയ്ക്കൊപ്പം സംസ്ഥാനത്ത് പകർച്ചപ്പനിയും പടരുന്നു. ശനിയാഴ്ച 11,534 പേരാണ് പനി ബാധിച്ച് ചികിത്സയിൽ ഉള്ളത്. CBSE 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ഉത്തരക്കടലാസുകൾ വാങ്ങുന്നതും ശേഖരിക്കുന്നതും സംബന്ധിച്ച ടെൻഡർ നടപടിയുടെ വിശദാംശം തുടങ്ങിയവ വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ലീഡർ നിയമനത്തിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിൽ തുടർന്നുള്ള എല്ലാ ഉന്നത നിയമനങ്ങളിലും സൂക്ഷ്മത പുലർത്തണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നേതാക്കളെയും ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. നിപ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധനയ്ക്കയച്ച സാമ്പിളുകളിൽ 8 പേരുടേതുൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവ്. അതേസമയം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഞായറാഴ്ച കൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നു. 19-ാം തീയതി രാത്രി 10 മണിക്ക് നടയടക്കും. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റിൽ 246638 അപേക്ഷകർ ഇടം പിടിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്ന് രാവിലെ 10 മണിക്കും ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കും ഇടയിൽ സ്കൂളിൽ ചേരാം. ആദ്യ ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചവർ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരം പ്രവേശനം നേടണം. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 1.87 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. ഇന്നലെ പുലർച്ചെ ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കാസർഗോഡ് കുമ്പള സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ക്ഷീരവികസന വകുപ്പിലെ ജില്ലാ മേധാവികൾക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം. 8 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും 4 ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽമാരും ഉൾപ്പെടെ 16 പേരെയാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. ശനിയാഴ്ച വൈകിട്ട് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിബി മാത്യുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിലെ ശിവഗംഗാ ജില്ലയിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. അതിജീവിതയുടെ ആൺസുഹൃത്തും ഇയാളുടെ 2 സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. ഉദുമ പള്ളിക്കരയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ കോട്ടയം ജില്ലക്കാരായ 2 യുവാക്കളെ കാണാതായി. ചേറ്റുകുണ്ടിലും കല്ലിങ്കല്ലിനും ഇടയിലെ കടൽത്തീരത്ത് കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി ചീരംചിറ വാഴപ്പള്ളിയിലെ ബാലുവിന്റെ മകൻ അങ്കിത്ത്, ചിങ്ങവനം പാത്താമുട്ടത്തെ എബ്രഹാമിന്റെ മകൻ അപ്പൂട്ടി എബ്രഹാം എന്നിവരെയാണ് കാണാതായത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അലൻ സോണി, അലൻ ദേവസ്യ, ബൈജു എന്നിവർ ബേക്കൽ തീരദേശ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കണ്ണൂർ ജില്ലയിലെ വിവിധ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 569 കേസുകൾ തീർപ്പാക്കി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വിവിധ കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 5236 കേസുകളാണ് പരിഗണിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് 2004 രജിസ്റ്റർ ചെയ്ത 10 വാഹന മോഷണ കേസുകളിലെ പ്രതിയെ ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഹരിയാന പൽവാർ സ്വദേശി ബൽദേവ് സിംഗാണ് അറസ്റ്റിലായത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ SI മധുസൂദനൻ, ASIമാരായ ബിജു, രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം ഹരിയാന പോലീസ് ക്രൈം സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം. ലോകവ്യാപകമായി വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്ന ദിനമാണ് June 15. മുതിർന്ന പൗരന്മാർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചൂഷണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും വിനിയോഗിക്കുന്നത്. മഴയ്ക്ക് പിറകെ ഈഡിസ് കൊതുകുകൾ പെരുകുന്നത് കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാമെന്ന ആശങ്ക ഉയർത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രോഗം കണ്ടെത്തുന്നുണ്ട്. ഈ വർഷം 570 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുളിങ്ങോം, നടുവിൽ, മാങ്ങാട്ടിടം, കീഴ്പ്പള്ളി, ഉളിക്കൽ, മാലൂർ, മട്ടന്നൂർ, പൊറോറ, കൊളശ്ശേരി, വേങ്ങാട്, ചിറക്കൽ, കരിക്കോട്ടക്കരി, കുറുമാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മൈ ഭാരത് മാഹി കേന്ദ്ര യുവജനങ്ങൾക്കായി യോഗ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. 15 മുതൽ 35 വരെ പ്രായമുള്ള മാഹി ജില്ലയിലെ യുവജനങ്ങൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ വിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധനാ ദിനത്തിൽ കുറുമാത്തൂരിലത്തെ നായ്ക്കർ സ്ഥാനികൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വൈശാഖോത്സവം 18 ദിവസം പിന്നിടുമ്പോൾ കർണാടകം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്ക് തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തമിഴ്നാട്, തെലങ്കാന, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നുണ്ടെങ്കിലും കർണാടകത്തിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷവും. കൊട്ടിയൂരിൽ ഇതുവരെ 24 ലക്ഷം പേർ എത്തിയെന്നാണ് ദേവസ്വത്തിന്റെ കണക്ക്. ഇവരിൽ 40% കർണാടകത്തിൽ നിന്നുള്ളവരാണ്. ശനിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം വരുമാനം 11 കോടി രൂപ കവിഞ്ഞു. വ്യാപാരം ഇരട്ടിയാക്കാനും സിവിൽ ആണവോർജം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും കൂടിക്കാഴ്ചയിൽ തീരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കും. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 16 ബില്യൺ US ഡോളറാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യം രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാങ്കേതിക കരുത്തിന്റെ നിർണായക ഉദാഹരണമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായതോടെ US മായുള്ള സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പറഞ്ഞു. US തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു. July 23 മുതൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ മത്സരിക്കാൻ ഇന്ത്യക്ക് 32-അംഗ സംഘം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേരത്തെ ഞങ്ങൾ അറിയിച്ചതുപോലെ അസുരഗോത്രത്തിന്റെ അഭിനേതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. 6 എപ്പിസോഡുകളായിട്ട് പ്രക്ഷേപണം ചെയ്ത അസുരഗോത്രത്തിന്റെ മുഴുവൻ ഭാഗവും പൂർണ്ണരൂപം 2 ആഴ്ചകളിലായി പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് അഭിപ്രായങ്ങൾ ഓരോ ആഴ്ചത്തെ പ്രതികരണത്തിലും ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റേഡിയോ മലബാറിന്റെ എല്ലാ നാടകങ്ങൾക്കും മികച്ച പ്രതികരണങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ റേഡിയോ മലബാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ അഭിനയം ശ്രോതാക്കൾക്കും വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുകയുണ്ടായത്. അതൊരു വലിയ ചാലഞ്ചായിരുന്നു, വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി വളരെ വിജയകരമായി എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ ശ്രോതാക്കളെല്ലാം തകർത്ത് അഭിനയിച്ചത്. ആ അഭിനയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ അസുരഗോത്രം നാടകത്തിന്റെ അഭിനേതാക്കളുണ്ട്. 20-ലധികം അഭിനേതാക്കളുണ്ട്, പക്ഷേ എല്ലാവരും ഇവിടെ ഇന്നത്തെ സാധിച്ചിട്ടില്ല. സംവിധായകൻ, അതുപോലെ ശബ്ദമിശ്രണം, രചന, അഭിനയം, ഇങ്ങനെ ഒരുപാട് മേഖലകളിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുക. സംവിധായകൻ തുടങ്ങാം അല്ലേ?
1: പ്രിയപ്പെട്ടവരെ, മാഷ സൂചിപ്പിച്ചതുപോലെ റേഡിയോ മലബാറിന്റെ ചരിത്രത്തിലെ ശ്രോതാക്കൾ മാത്രം ശബ്ദം നൽകിയ ആദ്യത്തെ ഒരു സമ്പൂർണ്ണ നാടകം. ഇതിനു മുമ്പേ നാടകങ്ങളിൽ ശ്രോതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കുറെ പേര് ആദ്യമായി നാടകത്തിന്റെ ഭാഗമായവരാണ്. എന്നാൽ അതിൽ കൂടുതൽ പേരും നാടകമേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. മറ്റു പല മേഖലകളിലും, കലാരംഗത്ത് ഒരുപാട് മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ്. അവരോരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സന്ദർഭോചിതമായി നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ നാടകത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നാടകത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രത്തെ വിജയിപ്പിച്ച ദാസേട്ടനെ, ശകുനിയെ തന്നെ ക്ഷണിക്കുകയാണ്.
2: പ്രിയപ്പെട്ടവരെ, എനിക്ക് പല കഥാപാത്രം ഭീമൻ അർജുനെ ഒരുപാട് തരാമെന്ന് പറഞ്ഞു രാമന് ഒക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സ്വഭാവത്തിന് ശകുനിയാണ് നല്ലതെന്ന് തോന്നി. അപ്പം അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. എങ്കിലും പരമാവധി ഞാൻ ശ്രമിച്ചു. ശ്രോതാക്കളാണ് പറയേണ്ടത് വിജയിച്ചു എന്നുള്ളത്. പരമാവധി വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അഭിനയ അല്ലേ?
3: ഏത് മനസ്സ് നിനക്കറിയാം മരുമകനെ?
4: അമ്മാവ,
3: ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്?
4: ഏ,
3: എന്തൊക്കെയാ? അറിയില്ല, ആർക്കും അറിയില്ല. പാണ്ഡുരാജൻ തീർത്ത ഗാന്ധാരത്തിന്റെ തടവറയിൽ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ ജീവന് വേണ്ടി പിടഞ്ഞ 7 സഹോദരങ്ങൾ ഒരാളെങ്കിലും അവശേഷിക്കാൻ 6 പേർ ഭക്ഷണം പകുത്തു നൽകി. ആ 6 പേരും ഓരോരാളായി പിടഞ്ഞു മരിക്കുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കണ്ടുനിന്നവൻ ഞാൻ. ശകുനി, സഹോദരങ്ങളുടെ അസ്ഥികൾ കൊണ്ട് പകയുടെ ഉലയിലൂതിയെടുത്ത പകിടയുമായി ഞാൻ ഈ ഹസ്തിനപുരത്തിന്റെ വീതിയിൽ അലയുന്നത് വെറുതെയാണെന്ന് കരുതിയോ നിങ്ങൾ? മരുമകനെ കണ്ടുകൊള്ളുക. പാണ്ഡുപുത്രർക്ക് പട്ടടിയൊരുക്കാൻ ഈ ഗാന്ധാര നരേശന്റെ ദിവ്യായുധം പകിട പകിട പകിട 12.
2: അപ്പൊ ഈ നാടകം പൂർണ്ണമായും വളരെ നന്നായിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആൾക്കാർ അഭിനയിച്ച നാടകം. ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് മുത്തുകൾ പുറത്തുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ഇനിയും അഭിനയിക്കാൻ കഴിവുള്ള, അഭിനയശേഷിയുള്ള, കഴിവുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അവരൊക്കെ കൂടി ഇനിയും നല്ല നല്ല നാടകങ്ങൾ മലബാർ റേഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. അതിന് ഇനി അവസരം ഉണ്ടാകട്ടെ. അതിന് ഞാൻ രചയിതാവ് കൃഷ്ണകുമാർ സാറിനോടും നമ്മുടെ സംവിധായകൻ പഴശ്ശി രാമൻ സാറിനോടും അപേക്ഷിക്കുകയാണ്.
1: അച്ഛനും മകനും ഇതിനു മുമ്പും റേഡിയോ മലബാറിന്റെ നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിലും അങ്ങനെ തന്നെയാണ്. ശ്രീഹരിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം.
5: ആദ്യമായി നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം വീണ്ടും തന്നതിൽ. രാമേട്ടനോടും അതുപോലെ കൃഷ്ണകുമാർ സാറിനോടും നന്ദി പറയുന്നു. ഞാൻ ചെയ്ത വേഷം ഇരാവാനാണ്. ഇതൊരു അപ്രസക്തമായ ഒരു കഥാപാത്രമാണ്. പക്ഷേ ഈ കഥാപാത്രത്തെ അധികം പ്രസക്തമായി തീർക്കുക ചെയ്തത് അതുതന്നെയാണ് ഈ അസുരഗോത്രം എന്ന നാടകത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്.
6: അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകന, നാഗൻ നഗരവാസിയല്ല.
7: ഇരാവാ,
6: ഹാ, പിതാവ് വന്നിരുന്നു. എൻ്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. വിദുരോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ. അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി അവർ. ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ, ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ 12 ആണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ, എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
5: പലപ്പോഴും മഹാഭാരതം എന്ന കഥയിലെ അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിൽ അപ്രസക്തമായ ചില ഭാഗങ്ങൾ സിനിമയാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഭരതൻ എന്ന് പറയുന്ന സംവിധായകൻ വൈശാലി എടുത്തതുപോലെ, അത് മൂന്നോ നാലോ വരികളേ ഉള്ളൂ. അപ്പോൾ ആ വരി മൂന്നും നാലും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാക്കി തീർത്തു. അതുപോലെ തന്നെയാണ് നാടകവും. കാരണം ഒരുപാട് ശ്രോതാക്കളെയും ഒരുപാട് ആളുകളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വളരെ ലൈവായിട്ടാണ് ഈ ഒരു നാടകം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ടാളോടും, അതായത് രാമേട്ടനോടും അതെ കൃഷ്ണകുമാർ സാറിനോടും അതെ വളരെയധികം അഭിനന്ദനങ്ങളും പിന്നെ നന്ദിയും എല്ലാം അറിയിക്കുന്നു. അതുമാത്രമല്ല, എല്ലാവരും ഇവിടെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചു. ശ്രോതാക്കളും കഥാപാത്രങ്ങളും തമ്മിലൊരു ഇൻട്രാക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് കുറച്ചുകൂടി എന്താ പറയുക, ലൈവായി തീരും. കേൾവിക്കാരും അനുഭവസ്ഥരും, അതായത് കഥാപാത്രം ചെയ്ത ഒരു അനുഭവസ്ഥരും തമ്മിലുള്ള ഒരു അനുഭവങ്ങൾ പങ്കിടൽ കൂടിയാണ് ഇവിടെ. ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നന്ദി ഒരിക്കൽ കൂടി രണ്ടാളോടും പറയുന്നത്.
1: ആദ്യം വിളിക്കേണ്ടിയിരുന്നത് ഭീഷ്മ പിതാമഹനെ ആയിരുന്നു, അല്പം വൈകിപ്പോയി. ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് ഭീഷ്മ പിതാമഹന് പറയാനുള്ളത് കേൾക്കാം.
4: അമ്മയോടല്ലാതെ ഇനി ആരോട് പറയാൻ?
1: ചന്ദ്രഭാനു തില്ലങ്കേരി.
4: ഈ റേഡിയോ മലബാറിന്റെ അസുരഗോത്രം നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരം തന്നതിന് ആദ്യമായിട്ട് റേഡിയോ മലബാറിനോട് നന്ദി പറയുന്നു. ഈ നാടകത്തെ കുറിച്ച് നേരത്തെ തന്നെ കൃഷ്ണകുമാർ മാഷ് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു നാടകം അസുരഗോത്രം എന്ന നാടകം വരുന്നുണ്ട്. അതിൽ മുഴുവൻ ശ്രോതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഭാഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി ആയിരിക്കും ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിനടുത്തായെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് എനിക്ക് നിശാഗന്ധി അച്ചാർ ഭരണി എന്ന് തോന്നുന്നു. നിശാഗന്ധിയിൽ കുറച്ച് റോൾ അധികം കിട്ടിയിട്ടുണ്ട്. അച്ചാർ ഭരണിൻ്റെ ചെറിയ നാടകമായിരുന്നു, അതിൽ ചെറിയ റോൾ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ മെയിൻ റോള് രാംദാസ് ഏട്ടനാണ്. വിഷുവിൻ്റെ പിറ്റേന്നാണ് ഞാനിവിടെ വരെ രാമേട്ടനോട് ഒന്ന് പറയുന്നത്. രാമേട്ടൻ പറഞ്ഞ കർണനായിട്ട് അഭിനയിക്കണം. അപ്പോൾ രണ്ട് ലൈന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ശരിയാവില്ല, നിങ്ങൾക്ക് ഭീഷ്മരെ റോൾ തരുന്നു, ഭീഷ്മ പിതാമഹൻ്റെ ഭീഷ്മാചാര്യൻ്റെ റോള് തരുന്നു. ഇപ്പം പ്രൊമോഷൻ ആയിരിക്കാം, അത് നല്ലതായി. കാരണം അതിൻ്റെ ശബ്ദം അങ്ങ് ഏതാണ്ട് അത് സൂട്ട് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഭീഷ്മാചാര്യർ നല്ല റോളല്ലേ, മോശമല്ല. കാരണം മഹാഭാരതത്തിൽ ഭീഷ്മ ശബ്ദം ശരശയ്യയിലൊക്കെ കിടന്ന് അങ്ങനെ മെയിനായിട്ടുള്ള ആളാണ്. കുരുവംശത്തിൽ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനായിട്ട് ജനിച്ചതാണ്. മഹാഭാരത യുദ്ധത്തിൽ ആദ്യത്തെ അഞ്ചെട്ട് പർവ്വം ഭീഷ്മർ ആണ് കൗരവപ്പടയെ നയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്, മോശമല്ലാത്ത കഥാപാത്രം. അങ്ങ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്?
7: നാളെ കുരുക്ഷേത്രം ഉണരും. സൈന്യാധിപനായി അങ്ങും യോദ്ധാവായി ഞാനും.
4: ഭീഷ്മരും ദ്രോണരുമൊക്കെ സ്ഥാനസൂചകങ്ങൾ മാത്രം. മനസ്സിനൊപ്പം നിലപാടെടുക്കാൻ സാധിക്കാത്ത അധികാരികൾ. ദ്രോണരെ, ഹസ്തിനപുരത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ. മനസ്സനുവദിച്ചാലും ഇല്ലെങ്കിലും പാണ്ഡവ പടക്കെതിരെ പട നയിച്ചേ പറ്റൂ. ഭീഷ്മർക്ക് ആരുടെ സൈഡിലും പറയാൻ പറ്റില്ല, രണ്ട് കുലത്തിൻ്റെയും പിതാമഹനാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും. ശരിക്കും ഘടോത്കജനാണ് ഇതിനകത്തുള്ള മെയിൻ കഥാപാത്രം. അപ്പം ഘടോത്കജൻ്റെ കഥയിൽ ഭീഷ്മരായിട്ട് ഒരു ചെറിയ റോള് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതിന് രാമകൃഷ്ണൻ പാഷയോടും കൃഷ്ണകുമാർ മാഷിനോടും ഞാൻ വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്.
0: അസുരഗോത്രം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നാടകമാണ്, സാമൂഹിക നാടകമാണ്. ടൈറ്റിൽ ക്യാരക്ടർ ഘടോത്കജനാണ്. ഘടോത്കജൻ്റെ കുടുംബമായിട്ടാണ് പോകുന്നത്. അസുരഗോത്രത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഒരുപാട് തഴയപ്പെട്ടൊരു അനുഭവമാണ് നമുക്ക് ഈ കാലത്തും പുതിയ കാലത്തും കൂടിയുള്ള ചില സംഭവങ്ങളാണ് നമ്മൾ പുരാണത്തിൻ്റെ ഇതിവൃത്തമായിട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഘടോത്കജനും അച്ഛനും അമ്മയും, അച്ഛൻ ഭീമസേനൻ ആര്യഗോത്രത്തിലാണ്, അമ്മ അസുരഗോത്രത്തിലാണ്. അമ്മക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം അല്ലേ. ഹിഡുംബിയായിട്ട് വേഷമിട്ട അഭിനയിച്ച നിഷാന്ന് പേര് പറയട്ടെ.
8: എന്റെ രൂപം കണ്ടിട്ടാണോ എനിക്ക് ഹിഡുംബിന്റെ വേഷം തന്നത് എന്നൊരു സംശയം ഇപ്പൊ ഇല്ലാണ്ടില്ല.
1: അത് ശ്രോതാക്കൾ ഒരിക്കലും സമ്മതിക്കൂല, കാരണം ഈ പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ കേൾക്കുന്നവർ.
9: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
8: എന്നെ ഇങ്ങനെ മുമ്പേ അറിയുന്നത് കൊണ്ട് തന്നെ നാടകത്തിനകത്ത് ഒരു ഇത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ കുറേ പറഞ്ഞു പറഞ്ഞ് എൻ്റെ സമയക്കേടും എല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ സമയമുള്ളപ്പോൾ വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റൊന്നും മൊത്തമായിട്ട് എനിക്ക് വായിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല,
1: ആരും വായിച്ചിട്ടില്ല.
8: അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് നമ്മൾ അങ്ങനെ ലൈവായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നോ എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം അന്നേരം നമ്മളിതിങ്ങനെ ആ മോനെ എന്ന് വിളിക്കുന്ന തന്നെ പല മീറ്ററുകളിലാണ്.
10: അച്ഛൻ്റെ സ്നേഹം അറിയാതെയാണ് ഞാൻ വളർന്നത്. എന്റെ മകന് ആഗതി വരാൻ പാടില്ല. എന്റെ രക്തസാക്ഷിത്വം കൊണ്ട് എന്റെ അമ്മയും അനാഥയാകരുത്. നീ വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം.
9: മോനെ,
8: ഇപ്പത് കേൾക്കുമ്പോ അയ്യേ എന്ന് തോന്നി പോകുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഓപ്പോസിറ്റ് ക്യാരക്ടർ അവര് എടവർക്കച്ചൻ ആ ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭാവം ഉൾക്കൊണ്ട് അന്നേരം പറയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്.
9: ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
8: ഈ ഒരു അവസരം റേഡിയോ മലബാറിന്റെ ഇതില് അസുരഗോത്രം എന്ന് പറഞ്ഞൊരു നാടകം ചെയ്യുക, അത് ഇത്രയും നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കുക, അതിനകത്ത് ഞാനൊരു ഭാഗവാക്കാവുക എന്ന് പറയുന്നതിൽ കൃഷ്ണകുമാർ സാറിനോടും എന്നെ വിളിച്ച രാമേട്ടനോടും അങ്ങനെ കഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുന്നു.
1: നിഷാ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുന്നു. കാരണം ഇപ്പോ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തമായ നാടകത്തിന്റെ ഭാഗമാണ്, കണ്ടിട്ടുണ്ടാവും മാടൻ മോഷൻ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട വേഷം സ്റ്റേജിൽ അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണൂർ കഫേയിൽ അഭിനയിക്കുന്നു, അങ്ങനെ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് നാടകം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ശബ്ദം നൽകാൻ ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരുടെയും സമയവും സന്ദർഭവും നോക്കിയാണ് നമ്മൾ നാടകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ആരും ആരെയും കാണാറില്ല. ഓപ്പോസിറ്റ് കഥാപാത്രം സൂചിപ്പിച്ചതുപോലെ ആ മീറ്റർ പിടിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. കാരണം ഓപ്പോസിറ്റ് ആകെ നിൽക്കുന്നത് നമ്മൾ ആരെങ്കിലും ആയിരിക്കും, ഞാനോ അശ്വിനിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള ഒരു കഥാപാത്രത്തെയും കാണാതെയാണ് എല്ലാവരും ശബ്ദം നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും കഥയെ അറിയുന്നില്ല, കഥാപാത്രത്തെ ഉൾക്കൊള്ളാതെ ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു പരിധിവരെ നാടകത്തെ വിജയിപ്പിക്കാൻ കഴിയുന്നത് അത് നിങ്ങളുടെ മിടുക്കാണ്, മികവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു.
2: മരുമകനെ എപ്പോഴും ഞാൻ അടുത്ത് നിൽക്കുന്ന എന്റെ മരുമകനെ എന്താ വിളിക്കാത്തത്? അവനൊരു അവസരം കൊടുക്കും.
1: മരുമകൻ ഒരുപാട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടി നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോ ഒരു ചെറിയൊരു ഇടവേള കിട്ടിയപ്പോഴാണ് മരുമകനെ സ്റ്റുഡിയോയിലേക്ക് കിട്ടിയിട്ടുള്ളത്. മരുമകൻ ഇനി അങ്ങോട്ട് റേഡിയോ മലബാറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെ
2: ചെയ്യും അല്ലേ? അപ്പൊ അതിലിടക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്ന് വിട്ടുപോയി. ഒരു നാടകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുരാണ നാടകത്തില് രചനയും സംവിധാനവും അതുപോലെ പ്രാധാന്യം ഉള്ളതാണ് ശബ്ദമിശ്രണം. അപ്പൊ അതും കൂടി ആകുമ്പോ നാടകത്തിന് ജീവൻ വരും. അപ്പൊ അത് നിർവഹിച്ച അശ്വിനി കവണിശ്ശേരിയെയും ഞാൻ ഈ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ്. മൊത്തത്തിൽ നമ്മളെ ഈ പുതിയ നമ്മൾ പറഞ്ഞാൽ ശ്രോതാക്കളെ ഇങ്ങനെ പരുവത്തിലാക്കി എടുത്ത ഈ 3 പേർക്കും അഭിനന്ദനങ്ങളുണ്ട്. അവൻ നേരത്തെ 2 പേരെ മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത്.
1: ഇനിയും അവസരം കിട്ടില്ലാന്ന് വെച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട,
2: പേടിക്കണ്ട, തരും
1: തരും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ദാസാട്ടൻ, ദാസാട്ടന്റെ മകനെ കൂട്ടി നിങ്ങൾ 2 പേരും കഥാപാത്രങ്ങളെ വിജയിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മറ്റ് 2 പേര് കൂടിയുണ്ട്, അവരെയാണ് പരിചയപ്പെടുത്തേണ്ടത്.
2: അച്ഛനും മകനും, നമ്മുടെ മരുമകനായിരിക്കും.
1: ആ തീർച്ചയായിട്ടും. അപ്പോ ഷാജി മാലൂർ എന്നറിയപ്പെടുന്ന ഷാജി ഏട്ടൻ സിനിമാ മേഖലയിലൊക്കെ ഏറെ പ്രശസ്തനായിട്ടുള്ള ആൾ കൂടിയാണ്,
2: മേക്കപ്പ് ആർട്ടിസ്റ്റ്
1: ആണ്. അങ്ങനെ സ്വന്തമായി മാലൂർ വലിയ സമിതിയൊക്കെ ഉള്ള ആളായിരുന്നു. നാടകരംഗത്ത് വളരെയേറെ സജീവമായി ഇപ്പോഴും സജീവമായി രംഗത്തുള്ള ഒരാൾ കൂടിയാണ്,
2: കലാകാരനാണ്.
1: പുതുമുഖമല്ല
2: അല്ല
1: ഈ നാടകത്തിന്റെ പ്രധാന കഥാപാത്രത്തെ, നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷാജിയേട്ടന്റെ മകനാണ്, മിലൻ. മിലൻ ഷാ ഇന്ന് എറണാകുളത്താണുള്ളത്. ആ വിശേഷങ്ങളൊക്കെ ഷാജിയേട്ടൻ തന്നെ പറയും.
11: അപരാധം തന്നെയാണ്, അന്ധനായ അച്ഛന്റെ കാഴ്ചയാകണമായിരുന്നു അമ്മ. മക്കളെ നേർവഴിക്ക് നയിക്കാൻ, അവർ തെറ്റിലേക്ക് പോകുമ്പോ തിരുത്താൻ, കാഴ്ചയുടെ വെളിച്ചത്തിൽ തന്നെ മക്കളെ വളർത്തണമായിരുന്നു.
12: സുയോധന നിർത്ത്.
13: ശിവര സ്കൂള് മാടൻ മോഷൻ നാടകത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോഴാണ് രാമകൃഷ്ണൻ കാണുന്നത്. ഞങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ടോ പറഞ്ഞ് വണ്ടിയിൽ കയറി, ചെറിയൊരു പണിയുണ്ടായിരുന്നു. എന്ത് പണിയൊന്നും കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ മേക്കപ്പ് ചെയ്യാനായി, 4 മണിക്കും 4:30 മേക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് അതൊക്കെ എത്താ പറഞ്ഞ് ഇവിടെ വന്ന് ഉള്ളിൽ കയറി എന്നാൽ സ്റ്റുഡിയോ കയറാ പറഞ്ഞു. ഞാൻ സ്റ്റുഡിയോ കയറിയപ്പോഴും എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു നാടകമുണ്ട് നമുക്ക് ചെയ്യാമല്ലോ. ഞാൻ ചെയ്യല്ല, വേറെയാരും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ചെയ്തിട്ടാണല്ലോ ശീലമുള്ളത്. നമ്മൾ ചെയ്യുന്നത് മിക്ക കഥാപാത്രങ്ങളും നമ്മുടെ അടുത്തുണ്ട്, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലാണ് നമ്മൾ ഇതുവരെ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള അപ്പോഴാണ് ഡയറക്ടറായ രാമകൃഷ്ണൻ എന്നോട് പറയുന്നത് അത് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ സ്ക്രിപ്റ്റ് എടുത്തു വെച്ച് എൻ്റെ ശരീരം കൊണ്ടോന്ന് അറിയില്ല, ദുര്യോധനൻ തന്നു. ഞാൻ കരുതി ഭീമനായിരിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥ വെച്ച് ഭീമനായിരിക്കുന്ന ഞാൻ കരുതി. കേൾവിക്കാരാണ് പറയേണ്ടത്,
14: കേൾവിക്കാർ പറഞ്ഞിട്ടുണ്ട്.
15: ഈശ്വര, എന്റെ മക്കളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
11: ഈശ്വരനെ വിളിക്കുന്നത് എന്തിന്? ഈശ്വരൻ അനുഗ്രഹിച്ച കാഴ്ചയും കുട്ടി അടച്ചതല്ലേ അങ്ങ്? നിഷേധി. സുയോധനന്റെ പുത്തൻ അലങ്കാരത്തിന് അമ്മയോടാണ് കടപ്പാട്. ഒരു നിഷേധിയായി സുയോധനനെ മുദ്രകുത്തുമ്പോൾ ഈ ലോകം പഠിക്കുന്ന ഒരു പാഠമുണ്ട്. മക്കളുടെ ചെയ്തികൾക്ക് നേരെ അമ്മമാർ കണ്ണടച്ചാൽ നിഷേധികളുണ്ടാകും. ചരിത്രത്തിലേക്ക് നിഷേധികൾക്കായി പകരുന്ന പര്യായ പദമായിരിക്കും ദുര്യോധനൻ.
13: ഞാന് വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് രാമകൃഷ്ണൻ തന്നെയാണ്. എന്റെ വോയിസിന്റെ ഓരോ മോഡുലേഷൻ വരുമ്പോഴും അത് നോക്കി ഇങ്ങോട്ട് എനിക്കൊരു സാധനം തന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ അവസാന ഭാഗം റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഒരു ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാമനോട് പറഞ്ഞു, രാമൻ എന്തെങ്കിലും ബാക്കിയുണ്ട്, എന്നെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ വരാന്ന് പറഞ്ഞു. ഞാനും എന്റെ മകനും കൂടി വേറൊരു പ്രോഗ്രാമിന് പോകാൻ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ. അപ്പൊ നോക്കിയപ്പോ എന്റെ ഭാഗമൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മിലനെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഒന്ന് ഈ ഡയലോഗ് പറഞ്ഞു വെക്ക്. അങ്ങനെയാണ് മിലന് ആ ഗഡോൽക്കജന്റെ കഥാപാത്രം കിട്ടുന്നത്. എന്തായാലും നന്നായി, അവന്റെ ആദ്യത്തെ സംരംഭമാണ്. അതിന് എല്ലാരോടും നന്ദി പറയുന്നു. ഇങ്ങനൊരു നല്ലൊരു കഥ രചിച്ച് നാടകം ഉണ്ടാക്കിയതിന് മാഷോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഇത് സംയോജിപ്പിച്ച് നല്ല രീതിയിൽ കേൾവിക്കാരിൽ എത്തിച്ചതില് അശ്വിനോടും നന്ദി പറയുന്നു.
1: അപ്പൊ ഇക്കാര്യത്തില് അശ്വിനിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കണ്ടേ?
8: ശരിക്കും കുറച്ചധികം കാലമായിട്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ അടച്ചു വെച്ചതാണ് മാഷ് അസുരഗോത്രം എന്ന് പറയുന്ന നാടകം. ഇതുപോലെ മുന്നൊരു നാടക ചർച്ച വന്ന സമയത്ത് രാമേട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞത് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നാടകമാണെന്നുള്ളത്. അന്നു മുതൽ ആര് വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ചോദ്യം, ഇന്നേ കഥാപാത്രം ഒന്ന് വായിച്ചു നോക്ക്, നമുക്ക് അങ്ങനെയാണെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരുപാട് പേരുടെ ഡയലോഗ്സ് എടുത്തു, അത് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി. അങ്ങനെയാണ് ഈ നാടകം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ എല്ലാവരും പറഞ്ഞത്, ഓരോരുത്തർ പല സമയങ്ങളിൽ വന്നെടുത്തു പോയ ഡയലോഗ്സ് ആണ് ശ്രോതാക്കൾ എല്ലാവരെയും കൂടെ ഒരുമിച്ചെന്നുള്ള അവസ്ഥയിൽ കേൾക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ അറിയില്ല ആരോടാ ഡയലോഗ് പറയുന്നതെന്നും അറിയില്ല. ചിലപ്പോൾ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അറിയും, ദ്രൗപദി അല്ലെ കുന്തി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അറിയും ഓപ്പോസിറ്റ് ഇന്ന ആളാ ഉള്ളതെന്ന്. അല്ലാതെ എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇന്നതാണ് സിറ്റുവേഷൻ, ഇന്നതാണ് ഇമോഷൻ. പക്ഷേ ആ സംഭവത്തിനൊക്കെ കൂടെ ഒരുമിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഡയലോഗ് ഒരുമിച്ച് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അതിനോട് 100% നീതി പുലർത്തി എന്ന് പറയാം. അത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പല സന്ദർഭങ്ങളിൽ വന്നിട്ട് പറഞ്ഞതാണ് ഈ ഡയലോഗ് എന്നുള്ളത് മനസ്സിലാവുകയില്ല. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പം ആദ്യം ഒരിക്കലും മ്യൂസിക് എടുത്തു വെച്ചിട്ടല്ല ഞാൻ നിങ്ങളെ ശബ്ദം കേൾക്കുന്നത്, എല്ലാവരുടെ ശബ്ദവും കേട്ട് ആ ശബ്ദമാണ് ഏത് മ്യൂസിക് ഇവിടെ വേണമെന്നുള്ളത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെന്തായാലും നിങ്ങളുടെ ശബ്ദം തന്നെയാണ്, നിങ്ങൾ അഭിനയിച്ച രീതി, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ 100% ആണ് ഈ നാടകത്തിന്റെ വിജയം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആദ്യത്തെ നന്ദി എന്റെ വക നിങ്ങൾക്ക് തന്നെയാണ്.
1: ഭീഷ്മപിതാമഹന് ശേഷം ദ്രോണാചാര്യരെ വിളിക്കണം എന്നായിരുന്നു കണക്കൂട്ടിയത്, പക്ഷേ അത് അതിന്റെ ക്രമത്തിൽ വന്നില്ല. വൈകിയാണെങ്കിലും നമുക്ക് ദ്രോണാചാര്യർക്ക് പറയാനുള്ളത് കേൾക്കാം.
12: നമസ്കാരം, ഞാൻ കൃഷ്ണൻ കാഞ്ഞിലേരി. അസുരഗോത്രം നാടകത്തിൽ ദ്രോണാചാര്യരായിട്ടാണ് വേഷം. അത് എത്രമാത്രം നന്നായി എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ശ്രോതാക്കളാണ് വിലയിരുത്തേണ്ടത്.
16: ശകുനി, ഒരു കുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ട് കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിതുരർ രാജാവാകണമെന്ന് രാജസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ? പകിടകളല്ല എന്റെ ആയുധം, സുയോധന. ഈ അധമനായ അമ്മാവന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പാഠമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല ഞാൻ.
12: റേഡിയോ നാടകങ്ങൾ കേൾക്കുമ്പോഴൊക്കെ രാമകൃഷ്ണനോട് പറയാറുണ്ടായിരുന്നു.

0: ആയിരിക്കും അറിയുക, എല്ലാവരും തുറന്നു പറയില്ല. ഇങ്ങനൊരു വേഷം തന്ന, അതിന് അവസരം ഉണ്ടാക്കി തന്ന രാമകൃഷ്ണൻ പഴശ്ശിയോടും അതുപോലെ കൃഷ്ണകുമാർ സാറിനോടും നമ്മുടെ ശബ്ദം കൂടുതൽ മധുരമാക്കിയ അശ്വിനി കവണശ്ശേരിയോട് നന്ദി പ്രകാശിപ്പിക്കുന്നു.
1: ഇനി നമുക്ക് ദ്രോണ ശിഷ്യന്മാരെ വിളിക്കാം അല്ലേ?
2: ആ, ശിഷ്യന്മാരെ വിളിച്ചില്ലേ പ്രശ്നമാകും.
1: അർജുനൻ അവിടെയുണ്ട്, യുധിഷ്ഠിരൻ
2: അപ്പുറം നോക്കുന്നുണ്ട്
1: അല്ലെ. അതിനു മുമ്പേ കർണനെ വിളിക്കണം.
2: കർണനെ ആവട്ടെ, എനിക്ക് കർണനോട് ചെറിയൊരു ഇതുണ്ട്.
1: നീരസമുണ്ട്
2: എങ്കിലും വിളിച്ചോളൂ.
1: അപ്പോ ഇനി കർണന് പറയാനുള്ളത് കേൾക്കാം.
3: നമസ്കാരം, ഞാൻ സനൽകുമാർ. ആദ്യമായിട്ട് ഇങ്ങനൊരു ചാൻസ്, ഇങ്ങനൊരു നാടകം, വീഡിയോ നാടകം അവതരിപ്പിക്കാൻ ചാൻസ് തന്ന നമ്മളെ കൃഷ്ണകുമാർ മാഷ്, നമ്മുടെ സ്നേഹത്തോടെ രാമ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണൻ പഴശ്ശി, പിന്നെ അശ്വിനി, ഇവരുടെ കാര്യം നന്ദി പറയുന്നു.
4: ദേവി കർണന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓർമ്മയില്ലേ ദ്രോണശിഷ്യരുടെ അഭ്യാസ കാഴ്ച? അർജുനനെ വെല്ലാൻ ആരുണ്ടെന്ന വെല്ലുവിളിക്ക് മറുപടിയായി ഞാൻ അസ്ത്രപ്രയോഗം നടത്തിയപ്പോൾ ജന്മദോഷം പറഞ്ഞ് അപമാനിച്ചത് ഓർമ്മയില്ലേ? അധിക്ഷേപങ്ങൾ കേട്ട് തളർന്നുപോയ എനിക്ക് അംഗരാജ്യം നൽകി ആശ്വസിപ്പിച്ചതും അഭിമാനം രക്ഷിച്ചതും സുയോധന. അന്ന് മനസ്സിൽ കുറിച്ചിട്ട സൗഹൃദമാണ്, അത് മാറ്റിയെഴുതാൻ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവും മതിയാവില്ല, ഒരു ദിവ്യ മാതൃത്വവും തികയില്ല.
3: ഞാനിങ്ങനെ സ്കൂളിൽ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് രാമേഷ് വിളിക്കുന്നത് എന്നെ. എവിടെയുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. നീ ഉടനെ വന്ന്, എനിക്കൊരു പണിയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8:30 മണിയായിട്ടുണ്ടാവും. ഞാനിവിടെ വന്ന് അടുത്ത് ഇങ്ങനെ നാടകം സൗണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിച്ചു, രാമ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ റോള്? എന്നാൽ പറഞ്ഞു കർണൻ എന്ന് പറഞ്ഞ റോളാണ് ചെയ്യേണ്ടത്, ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. രാമകൃഷ്ണൻ തന്നിരിക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ വോയിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ആളില്ല, ആരാ എന്താണെന്നൊന്നും അറിയുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ കിട്ടുമോ? അതിനുള്ള ധൈര്യം തന്നത് രാമനാണ്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു കൂടെ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന്. ഇനിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ എത്തുന്നത്.
1: കർണന് പറയാനുള്ളത് കേട്ടല്ലോ. ഇതുപോലെ തന്നെ കർണൻ മറ്റൊരാളോട് സംസാരിക്കുന്നതിലായിരുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ കത്തുകളായിട്ട് ഇവിടെ വന്നത്. അത് കുന്തിയോടാണ്.
5: സഹസ്രകോടി സിരാ ശൃംഖലകളുടെ ബന്ധമാണ്. പ്രസവിക്കും മുമ്പേ 10 മാസം ഒരു ശരീരത്തിലെ 2 ജീവനുകൾ, ഒടുവിൽ അരികിൽ ചേർന്ന് കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ പേറ്റുനോവിന്റെ വേദന മറക്കും. കർണ, ഈ അഭിശപ്ത ജന്മത്തെ ഒന്ന് വിളിക്കുവോ അമ്മയെന്ന്?
6: ഞാൻ ഉഷാ പ്രദീപ് ഫ്രം ഇരിട്ടി. ഈ മലബാറിൻ്റെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ നാടകത്തിലേക്ക് എങ്ങനെ ഞാൻ വന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ശരിക്കും പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് രാമകൃഷ്ണനോട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേഷം എനിക്ക് തരാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനാണ് ഞാൻ നന്ദി പറയുന്നത്. പിന്നെ ഇതിൻ്റെ രചനയും അതുപോലെ സംവിധാനവും ചെയ്ത കൃഷ്ണകുമാർ സാറിനോടും രാമകൃഷ്ണനോടും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ശബ്ദമിശ്രണം നൽകിയ അശ്വിനിയോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാനൊന്ന് വല്ലാതെ അങ്ങോട്ട് ഇമോഷണൽ ആവുന്നത് എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ്.
5: ആ വിളിക്ക് പോലും അർഹയല്ല ഞാനല്ലേ എങ്കിൽ, ജന്മം നൽകിയ നിമിഷം മുതൽ മാതൃവാത്സല്യം നിഷേധിച്ച നീചയായ ഈ അമ്മയോട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിർവീര്യനാക്കി പോർക്കളത്തിലേക്ക് തള്ളിവിടാൻ മാതൃത്വം വിളിച്ചു പറഞ്ഞ ഈ അപരാധിയോട് എന്റെ മകൻ ക്ഷമിക്കുകയെങ്കിലും ചെയ്യോ, ഞാൻ കാലു പിടിക്കാം.
7: ഒരു വലിയ നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും കിട്ടുമല്ലോ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
1: ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. അടുത്ത ആള് തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അർജുനൻ.
8: അർജുനന് ശബ്ദം നൽകിയിരിക്കുന്നത് E.K. അനിൽ ശിവപുരമാണ്.
9: റേഡിയോ മലബാറിന്റെ അസുരഗോത്രം എന്ന നാടകം ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു അനുഭവവും ഒരു അവസരവുമായിരുന്നു. ആദ്യമേ തന്നെ അതിനൊരു അവസരം തന്ന ഈ റേഡിയോ മലബാറിന്റെ സാരഥികളെ, പ്രത്യേകിച്ച് രാമകൃഷ്ണൻ പഴശ്ശിയെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇത്തരത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് തന്നെ തീർച്ചയായും അത് എങ്ങനെയാവും, അത് എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം അത് എയറിലൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ദൂരീകരിക്കുന്നതിൽ, ശബ്ദം എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിൽ അതാത് സമയങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി രാമകൃഷ്ണൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്.
10: ദ്രൗപദി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു.
11: മുഖം കാണിക്കാൻ മുൻകൂർ അനുവാദം വേണമല്ലോ. ഇനി
10: പാഞ്ചാലി,
11: ഞാൻ ആരാണ്? അങ്ങേക്ക് ഞാൻ ആരാണ്?
10: പാഞ്ചാലി, നീ എന്റെ സ്വപ്നമാണ്, സൗഭാഗ്യമാണ്. ഇനി ഞാൻ ആരാണെന്ന കാര്യത്തിലും സംശയമുണ്ടോ? എങ്കിൽ കേട്ടോ, അർജുനൻ.

0: അതിരൂപവതിയായ ഈ ദ്രുപദ രാജകുമാരിയെ സ്വന്തമാക്കിയ പാണ്ഡവൻ പാർത്ഥൻ.
1: സാധാരണ റേഡിയോ പോലെ എന്ന നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു വശത്തേക്ക് മാത്രം. അതിന് വിരുദ്ധമായി ശ്രോതാക്കളെ കൂടെ കേൾക്കാനും ശ്രോതാക്കളിൽ നിന്ന് ഉള്ള ആളുകളെയും കൂടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുമുള്ള റേഡിയോ മലബാറിന്റെ ഈ ഒരു മുൻകൈ തീർച്ചയായും വളരെ അഭിനന്ദനാർഹമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ശ്രോതാക്കൾക്കും, ഇതിന് അവസരം നൽകിയ റേഡിയോ മലബാറിനും നന്ദി രേഖപ്പെടുത്തുന്നു.
2: പാഞ്ചാലി വളരെ ക്ഷോഭത്തിലാണ്. എല്ലാവർക്കും പറയാനുള്ളത് കേട്ടപ്പോഴും പാഞ്ചാലിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ കേട്ടില്ല. പാഞ്ചാലിയെ അവസാനം പരിഗണിക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇരിക്കുന്നത്. നാടകത്തിലും അങ്ങനെ തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. നമുക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
3: നമസ്കാരം, എന്റെ പേര് കാവ്യ. രാമട്ടൻ പറഞ്ഞ പോലെ ദ്രൗപതിയുടെ കഥാപാത്രം, പാഞ്ചാലിയുടെ കഥാപാത്രമാണ് ഞാൻ ഈ നാടകത്തിൽ ചെയ്തത്.
4: പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ? താലി ചാർത്തി കൊണ്ടുവന്നവളെ ഭിക്ഷയെന്ന് പറഞ്ഞ നിങ്ങളുടെ ഏട്ടൻ, സ്വന്തം മക്കളിൽ വിശ്വാസം നഷ്ടമായ ഒരു അമ്മയുടെ ഉപായം.
3: ഒരുപാട് സന്തോഷം ഇതുപോലൊരു നാടകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ. വളരെ യാദൃശ്ചികമായിട്ട് ഈ ഒരു നാടകത്തിൽ എത്തിയ ആളാണ് ഞാൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്കൊരു കോള് വരുന്നു, അശ്വിനി വിളിക്കുന്നു, ഒരു റോളുണ്ട് ചെയ്യണം, നീ വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണ് പ്ലസ് ടു. അവള് വിളിച്ചു, ഞാനിവിടെ വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും ദ്രൗപതിയെ പോലുള്ള ഒരു പവർഫുള്ളായ ഒരു കഥാപാത്രം എത്രത്തോളം എൻ്റെ ശബ്ദത്തിനിണങ്ങും എന്നത് വലിയ ഡൗട്ടുള്ള കാര്യമായിരുന്നു. ഇവിടെ റെക്കോർഡിങ്ങിന് വരുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ അവളെ പിന്നെയും വിളിച്ചു, എന്താവും, നടക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ചെയ്താൽ ശരിയാവുമോ, എത്ര സമയം എടുക്കുന്നൊക്കെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ വിളിച്ചു. നീ ഇങ്ങോട്ട് വാ, ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാനിവിടെ വന്നു. ഇവിടെ വന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, ആരുമില്ല, അവളുണ്ട്, രാമേട്ടനുണ്ട്, പിന്നെ ഫുള്ള് രാമേട്ടൻ്റെ കയ്യിൽ. രാമേട്ടൻ പറഞ്ഞു വന്നു, ഞാൻ ചെയ്തു. അത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, അത് ശ്രോതാക്കളാണ് പറയേണ്ടത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഒരു 100% കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു നാടകത്തിലേക്ക് വിളിച്ചതിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും. അശ്വിനിക്കും രാമേട്ടനും റേഡിയോ മലബാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു.
5: പാഞ്ചാലിയോട്
3: പറയാനുള്ളത്,
4: ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഏട്ടൻ എനിക്കിഷ്ടമല്ല. സ്വയംവര വേദിയിൽ പേരും ഊരും കുലവും ചൊല്ലി എന്റെ ഏട്ടൻ രാജകുമാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോ കേൾക്കാൻ കൊതിച്ചത് ഒരു പേര് മാത്രം. ചിത്രരഥനിൽ നിന്ന് ചക്ഷുകീ മന്ത്രം സ്വന്തമാക്കിയ ഒരു രാജകുമാരനെ ഉള്ളൂ എന്ന് സ്വയംവര തലേന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു പ്രതീക്ഷ. പരാജിതരായി ക്ഷത്രിയന്മാരെല്ലാം പോയപ്പോഴും യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് ജയിക്കാനെത്തിയ കർണനെ ഒരു നുണ പറഞ്ഞൊഴിവാക്കുമ്പോഴും കാത്തിരുന്നത് അങ്ങേ. പാഞ്ചാലി എന്നെ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് സംശയം.
2: എന്നാലും പാഞ്ചാലി എന്തൊക്കെയോ തിരുത്താനുണ്ടല്ലേ? ശരിക്കും
3: പാഞ്ചാലിക്കല്ല തിരുത്താനുള്ളത്, കാവ്യക്ക് തന്നെ തിരുത്താനുണ്ട്. കാരണം എന്താന്ന് വെച്ചാ, ഇവിടെ റെക്കോർഡിങ്ങിന് വന്നപ്പോ രാമേട്ടൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക എന്റെ ഈ ശബ്ദത്തിന്റെ എന്റെ സംസാരത്തിന്റെ വേഗതയാണ്. അതൊക്കെ പറയൂ, സ്ലോ ആക്കി പറയൂ എന്നാണ് രാമേട്ടൻ ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക.
2: അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. ആദർശാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് സാവധാനത്തിൽ പറയുന്ന വിധത്തിലാക്കി തരുമോ. അപ്പൊ അങ്ങനെ ആദർശ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് സാവധാനത്തിൽ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. പിന്നെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, അത് നമ്മുടെ യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ?
6: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാമേന്ദ്രൻ അയ്യലൂർ. ഞാൻ യുധിഷ്ഠിരൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് രണ്ട് നാടകം കൂടി ചെയ്തിട്ടുണ്ട്.
7: നാമാണ് അപരാധി, നമ്മോട് ക്ഷമിക്കൂ പാഞ്ചാലി.
4: പറ്റില്ല യുവരാജ,
7: അരുത്, ഇനിയും കേൾക്കാൻ വയ്യ, തകർന്നു പോകും. പാഞ്ചാലത്തിന്റെ മഹാസൗഭാഗ്യത്തിൽ നിന്ന് ഘോരവനത്തിന്റെ ദുരന്തത്തിലേക്ക് നിപതിക്കേണ്ടി വന്നതിന് ഈ ഗതികേടിന് ഹസ്തിനാപുരം യുവരാജൻ യുധിഷ്ഠിരൻ.
6: ജ്യേഷ്ഠാ, ഈ നാടകത്തിൽ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നാടകത്തിൻ്റെ പറ്റി പറയാന്ന് വെച്ചാൽ, രാമകൃഷ്ണനാണ് വിളിക്കുന്നത്. ഫസ്റ്റിൽ ഇത് ചെയ്യേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് ഒരു മാസം രണ്ട് മാസം മുമ്പിലെങ്ങാട്ട് ഈ ഡയലോഗ് ചെയ്തു വെച്ചിട്ട് എൻ്റെ സംശയം പിന്നെ ഇത് അങ്ങനെ പോയോ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് എടുക്കുന്നില്ലേ എന്നുള്ള കുറേ കാലമായിട്ട്. അതിന് ശേഷമാണ് മാഷ വേറെ ഒരു നാടകം കൂടി വന്നത്. അത് എനിക്ക് സംശയം പിന്നെ ഇതിൽ ഇല്ലായി പോയോ, ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവായി പോയോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി.
7: ഭീമ മതി, അപായപ്പെടുത്താൻ വന്നവനെ വെറുതെ വിട്ടതിലുള്ള വിഷമമാണ് അവൾക്ക്. അവൻ ഇനിയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണ്.
8: അനുജ,
7: ആര്യ സംസ്കൃതി മറന്നുകൂടാ. അസുരഗോത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവർ തന്നെ. ഭരിക്കാനല്ല, ഭരിക്കപ്പെടാൻ മാത്രം അധികാരമുള്ള അധസ്ഥിതരാണവർ.
6: ഇങ്ങനെയൊരു നാടകം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നാടകം കൂട്ടിയോജിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാവുകത്വവും നിറച്ചുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞ അശ്വിനി കവണിശ്ശേരി വളരെ അഭിനന്ദനം അർഹിക്കുന്നു. ഇതിന് സംവിധാനം ചെയ്ത രാമകൃഷ്ണനോടും കടപ്പെട്ടിരിക്കുന്നു. മാഷ് കാണിച്ച വൈഭവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല.
2: ഈ നാടകം ശ്രോതാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഇതൊന്നും അല്ല. ഒരുവെച്ചാൽ കാളിദാസ കലാകേന്ദ്രം, ആ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങൾ എഴുതുന്നത് മാഷായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിലേക്ക് വേണ്ടി ഒരുക്കിയൊരു നാടകമാണിത്. ഒരു സ്റ്റേജ് നാടകമായി നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി എഴുതി തയ്യാറാക്കി വെച്ചൊരു നാടകം. എന്നാൽ നമുക്ക് വേണ്ടത്ര തൃപ്തികരമായ രീതിയിൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് മാറ്റി വെച്ചൊരു നാടകമായിരുന്നു. പിന്നെ റേഡിയോയിൽ, നമ്മുടെ റേഡിയോ മലബാറിൽ ഈ നാടകം നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആലോചനയിൽ വന്നപ്പോഴാണ് നമുക്കിങ്ങനെ നമ്മുടെ ശ്രോതാക്കളിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ശബ്ദം നൽകാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. എന്നാലും കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രൂപ്പിലൊക്കെ അനൗൺസ് ചെയ്തു നാടകത്തിൽ ശബ്ദം നൽകാൻ താല്പര്യമുള്ളവർ അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ഏതാണ്ട് 50 പേര് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അവരെ ഓരോരുത്തരെയായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20 ഈ നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുള്ളത്. കുറേ പേര് ഇതിന് മുമ്പേ തന്നെ ശബ്ദം നൽകിയവരാണ്. ഇനി ബാക്കിയുള്ളവരെ കൂടി അടുത്ത നാടകങ്ങളിലൊക്കെ പരിഗണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. താല്പര്യം അറിയിച്ചു വരുന്ന ഏതൊരാളെയും റേഡിയോ മലബാറിൻ്റെ ഭാഗമാക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ സാധാരണഗതിയിൽ ആകാശവാണിയിലൊക്കെ നാടകം ചെയ്യുന്ന സമയത്ത് കൃത്യമായ ശബ്ദ പരിശോധനയുണ്ട്, കുറേ കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ട്. പക്ഷേ റേഡിയോ മലബാറിൻ്റെ മുന്നിലുള്ളത് താല്പര്യം മാത്രമാണ്. ആ താല്പര്യത്തോടുകൂടി വരുന്ന ആളുകൾ അവർക്ക് പറ്റുന്ന കഥാപാത്രങ്ങളെ വിജയിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ, നേരത്തെ കർണൻ ഭീഷ്മരായ കഥയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ചില കഥാപാത്രങ്ങൾ കുറച്ചും കൂടി മാറ്റം വരുത്തിയാൽ നന്നാവും എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചിലരെ മാറ്റുന്നത്. ഇതിൽ തന്നെ 2-3 പേര് ശബ്ദം നൽകി ആ അവരുടെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് മറ്റൊരവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കൊരു ധാരണയുണ്ടാവും. കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും, അവർക്ക് മറ്റു ചില കഥാപാത്രങ്ങൾ ചെയ്യിക്കാം. ആ ധാരണയോടുകൂടി അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരങ്ങനെയുണ്ട്, ഈ നാടകത്തിൽ ശബ്ദം നൽകി എല്ലാ ശബ്ദവും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്നത് അടുത്ത നാടകത്തിൽ, ഇപ്പോൾ നമ്മൾ ആരെയാണോ മാറ്റി നിർത്തിയത് അവരെയായിരിക്കും അടുത്ത നാടകത്തിൽ പരിഗണിക്കുക. അങ്ങനെ റേഡിയോ മലബാർ ഒരിക്കലും ആരെയും തഴയുന്നില്ല. അവർക്ക് മുന്നിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ, നമ്മുടെ ശ്രോതാക്കളെ കൂടുതൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നാടകങ്ങളിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും. അതിലൊരു പരിധിവരെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ആ വിജയം അതിൻ്റെ ഭാഗമായി ഇനിയും തുടരും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനിയും ഒട്ടേറെ പേര് നമ്മുടെ കൂടെ ഇന്ന് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. നേരത്തെ മാഷ് സൂചിപ്പിച്ചു അക്കാര്യം. പല തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. നകുലനായി ശബ്ദം നൽകിയത് രതീഷ് പി പി തില്ലങ്കേരിയാണ്. സഹദേവനായി വിനോദ് മാഷ് ശിവപുരമാണ്.
5: അമ്മ പറയുന്നത് അനുസരിക്കുക. കാട്ടുമൃഗങ്ങൾ പെറ്റുകൂട്ടുന്നത് ആരും തുണച്ചിട്ടല്ല, പെറ്റിട്ട കുഞ്ഞ് പിടഞ്ഞെഴുന്നേൽക്കും. അതാ കാട്ടുനീതി.
8: നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് കുറച്ചു ദൂരമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും തളർന്നു. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇങ്ങനെയായാൽ എന്തു ചെയ്യും?
9: അറിയില്ല.
8: വെള്ളം അന്വേഷിച്ചു പോയ ഏട്ടനെയും കാണുന്നില്ലല്ലോ. ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ യാത്രയും പറ്റില്ല. വല്ലാത്ത പ്രതിസന്ധി തന്നെ.
9: ഏത് മുജ്ജന്മ പാപം തീർക്കാനാ ഈ പദയാത്രയെന്ന് അറിയില്ല.
10: നാടകത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ തുടക്കത്തിൽ ആമുഖത്തിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാജിയൊക്കെ അണിയറയിലും അരങ്ങിലും ഇപ്പോഴും കലാരംഗത്ത് സജീവമാണ്. ദാസേട്ടനൊക്കെ, നിഷാ നമ്പ്യാറൊക്കെ, ഇങ്ങനെ എല്ലാത്തവരും ഇതിൽ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. നമ്മളൊരു റേഡിയോ നാടകത്തിൽ ശബ്ദം തന്നെയാണ്, ശബ്ദത്തിൻ്റെ ഒരു മാധ്യമമാണല്ലോ റേഡിയോ. മാധവ് മുരളി അദ്ദേഹം കലാരംഗത്ത് സജീവമാണ്. അതിൽ ഭീമസേനൻ, ഗഡുൽക്കജൻ കഴിഞ്ഞാലും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ വരുന്ന ഭീമസേനനാണ്.
11: ഏട്ടാ, അങ്ങയുടെ അനുജനല്ലേ ഞാൻ? എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി നീ? ഇടുമ്പനെയും ബകനെയും കിർമീരനെയും ഒക്കെ വധിച്ചപ്പോൾ അവരുടെ ഗന്ധവും എന്നിലുണ്ടാവില്ലേ പാഞ്ചാലി?
9: ഭീമസേന,
4: അതുകൊണ്ടാവും സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ വെറുതെ വിട്ടത് അല്ലേ?
11: പാഞ്ചാലി, നാവടക്ക് നീ. അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ. ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, ആയിരമാനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
12: അങ്ങനെ പറയരുത്.
10: ഭീമസേനനുണ്ട്, ദുര്യോധനനുണ്ട്, കർണനും എല്ലാവർക്കും ശ്രീഹരി പറഞ്ഞതുപോലെ ഇരാവനും ഒരു വലിയ പ്രാധാന്യ നാടകത്തിലുണ്ട്. നമ്മൾ കേവലം പുരാണത്തിന്റെ കഥ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയല്ല. പുരാണത്തിൽ മഹാഭാരതത്തിൽ നടന്നൊരു വലിയ തെറ്റ് അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ ഒരു നീതികേട് അത് ഉയർത്തിക്കാട്ടുകയായിരുന്നു. അതിൽ ചില ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഡയലോഗുകളൊക്കെ നമ്മൾ പറയുമ്പം, ഒരു ഉദാഹരണത്തിന് അർജുനൻ അഭിമന്യു മരിച്ച് വല്ലാതെ വിലപിക്കുമ്പം കടുവക്കിഴൻ ചോദിക്കുന്നുണ്ട്, ഇരാവനും മരിച്ചിരുന്നു, അന്ന് കണ്ടില്ല ഈ വിലാപം.
12: കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ചില്ലേ കർണനോട്?
13: കുമാര, നിശാചരന്മാർ, നിന്റെയും ഭീമന്റെയും ശത്രുക്കൾ കൗരവപ്പടയുടെ ശക്തിയായി മാറിയിരിക്കുന്നു.
12: ക്ഷത്രിയപ്പടയുടെ കരുത്താവാൻ നിശാചരർക്കാവും അല്ലേ യുവരാജ?
11: മോനെ,
12: പഴയത് ചിലത് ഓർത്തുപോയതാ.
11: പഴയതോ?
12: സുഖത്തിലും ദുഃഖത്തിലും വിവേചനമല്ലേ അളയച്ച? ഇരാവാനെ കൊന്ന അലംഭൂഷണെതിരെ വധശബ്ദമെടുത്തില്ല. ഇരാവാൻ നാഗനായതുകൊണ്ടോ?
13: മോനെ,
12: ഘടോൽക്കജൻ കൊല്ലും, ഇരാവാനെ കൊന്ന അലംഭൂഷണെ നാളെ ഞാൻ കൊല്ലും. അഭിമന്യുവിനെ കൊന്ന ഭരതനും നാളെ സൂര്യോദയം കാണില്ല.
10: രണ്ട് മക്കളോട് രണ്ട് നീതി പുലർത്തുകയാണ്. ഇതുതന്നെയാണ് നമ്മൾ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്രൗപദിയുടെ പൊട്ടിത്തെറിക്കലുകൾ, അതുപോലെ കുന്തിയും കർണനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, മഹാഭാരതത്തിന്റെ കാലം ഒരു 5000 or 10000 വർഷം പറകളാണെങ്കിൽ കൂടി ഈ 21-ാം നൂറ്റാണ്ടിലെ ചില സംഭവങ്ങളായിട്ട് നമുക്കത് കൂട്ടി വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ദ്വയാർത്ഥമൊക്കെ വരാൻ സാധ്യതയുള്ള ഡയലോഗുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ ഈ അഭിനയരംഗത്ത് നാടകരംഗത്ത് പരിചയമില്ലാത്തവരുടെ കൈകളിലേക്ക് എങ്ങനെ കൊടുക്കും എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ആശങ്കകളെല്ലാം ദൂരീകരിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ്. ഒരുപാട് അഭിനയത്തിൽ നല്ല തഴക്കവും പഴക്കം ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്നായിരുന്നു. നിങ്ങൾക്കും ചില വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഷാജിയൊക്കെ പറഞ്ഞ പോലെ, ബാനോട്ടനൊക്കെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് അറിയില്ല. നിഷ പറഞ്ഞു അപ്പോൾ മോനെ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയില്ല, വെറുതെ അങ്ങനെ ശൂന്യതയിലാണ് വിളിക്കുന്നത്. മുന്നിൽ മോനുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് ലൈവ് ആകുമായിരുന്നു, ഇമോഷൻ ആകുമായിരുന്നു. ഇത് നമ്മുടെ റേഡിയോ മലബാർ നൽകുന്നൊരു സൗകര്യമാണ്. കാരണം നമ്മളെല്ലാവരും പല മേഖലകളിലുള്ളവരാണ്. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം ഉണ്ടാകുമ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവരവരുടെ പാട്ടെടുക്കുന്നു. അത് രാമൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ യുധിഷ്ഠിരൻ നേരത്തെ പറയേണ്ടായിരുന്നു. ഈ 2019 എഴുതിയ നാടകമാണത്, സ്റ്റേജ് നാടകത്തിന് വേണ്ടി. ആ സ്റ്റേജ് നാടകം റേഡിയോ നാടകമാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട് തീർച്ചയായിട്ടും. അത് വിഷ്വലൈസ് ചെയ്യേണ്ട ഒരുപാട് രംഗങ്ങൾ അതിനകത്തുണ്ട്.
2: നമ്മൾ ജടാസുരനായി കാഞ്ഞിലേരിയിലുള്ള ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് പരിചയസമ്പന്നനായ ഗോപിയേട്ടനുണ്ട്, ഗോപി ചാലിൽ. ഗോപിയേട്ടൻ ഇന്ന് വരാൻ പറ്റാത്തതിൽ പ്രയാസം അറിയിച്ചിട്ടുണ്ട്.
14: സഹായത്തിന് ആളെ തേടി വിഷമിക്കേണ്ട, ഞാനുണ്ട്.
15: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ.
14: ഉത്തരങ്ങൾ ഓരോന്നായി പറയാം. ചോദ്യം, ആരാണ് നീ? ജടനാണ് ഞാൻ, ജടൻ. അടുത്ത ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? ഉത്തരം, ഈ കാടിന്റെ അധിപനാണ് ഞാൻ. ജീവനിൽ കൊതിയുണ്ട്, എന്റെ ജീവനിലല്ല, ദാ ഈ ജീവനിൽ.
10: റെക്കോർഡിങ്ങിന്റെ ശബ്ദലേഖനത്തിന്റെ സാവകാശത്തിനു വേണ്ടിയാണ് ഒരുപാട് വൈകിപ്പോയത്. ആളുകളെ കണ്ടെത്തണം, റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ സമയത്ത് കിട്ടുന്നില്ല. ഓരോരുത്തരും അവരവരുടെ സമയം നമ്മൾ അനുവദിക്കും. മറ്റ് റേഡിയോ നാടകങ്ങളുടെ രീതി ഷാജിക്കൊക്കെ അറിയായിരിക്കും, ക്യാരക്ടേഴ്സിന് എല്ലാ ദിവസം എല്ലാവരും വിളിക്കും, ഒരു ദിവസം വിളിക്കും. രാമകൃഷ്ണൊക്കെ ആകാശവാണിയുടെ ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ റിഹേഴ്സലാണ്. 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 അവർ വരും. ഒരാൾ വരുന്നില്ലെങ്കിൽ അടുത്തയാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തൊട്ടടുത്ത ദിവസം റെക്കോർഡിംഗ് ആണ്, എല്ലാവരും കൂടിയുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഈ 20-ൽ പേര് ഒരിക്കലും സ്റ്റുഡിയോയിൽ 10 പേര് പോലും സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടില്ല. അത് ഈ ശബ്ദമിശ്രണം എന്ന ഒരു വലിയ കലയാണ്. അതിന് എല്ലാവരും കൊടുത്ത പോലെ ഒരു ബിഗ് സാല്യൂട്ട് നമുക്ക് കവണശ്ശേരിക്ക് കൊടുത്തേ പറ്റുള്ളൂ. കവണശ്ശേരി ആ വിദ്യയിലെ ചില തന്ത്രങ്ങൾ ഇവിടെ അനാവരണം ചെയ്യുന്ന പ്രതീക്ഷിക്കാം.
16: ഈ ശബ്ദമിശ്രണം ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ, അശ്വിനിയുടെ സൂപ്പർ ആയിരുന്നു. കാരണം ആ ലാസ്റ്റ് ടൈമിൽ ആ യുദ്ധം മുഖത്തുള്ള ആ ഒരു സംഘടന രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വൈജയന്തി അസ്ത്രം തട്ടി വീഴുന്ന ഘടോത്കജന്റെ ഒക്കെ ആ രോദനം, അതൊക്കെ വളരെ ആരോധനത്തിന്റെ കൂടിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പരസ്പരം വാള് തമ്മിൽ തട്ടുന്നോ മുട്ടുന്നോ അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്.
17: വിജയം വാക്കുകളിലൂടെയല്ല വാളുകളിലൂടെയാണ് നേടേണ്ടത്. അതിനെന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്ക്. മുഖസ്തുതികൾ അത് കഴിഞ്ഞാവാം, അങ്ങ് പോകൂ. ഒന്ന് തള്ളടാ മറ്റകളെ.
18: നിൽക്ക്, നിന്നെ ഒരു കാര്യം അറിയിക്കാനാ വന്നത്.
17: അങ്ങ് എന്താ പറയുന്നത്? വേഗം പറഞ്ഞോളൂ.
18: കൃഷ്ണന്റെ നിർദ്ദേശമാണ്.
17: ഓഹോ, അപ്പൊ കാര്യം നിസാരമാകാൻ വഴിയില്ല. പറഞ്ഞോളൂ വേഗം.
18: നീ ഇങ്ങ് അടുത്തു വരൂ.
16: ശബ്ദമിശ്രണം വളരെ നിർണായകമായ ഒരു പങ്ക് ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. ഇല്ലേ, ഇതിന് ഇത്ര ഇത് കിട്ടില്ല, മിങ്കിളാവില്ല ഒരിക്കലും സംഭാഷണങ്ങൾ തമ്മിൽ.
19: അതായത് ഇപ്പോ ഫസ്റ്റ് ടൈം റേഡിയോ മലബാറിൽ ഞാനും നാടകം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞ അതേ അവസ്ഥയിൽ, ഞാനും വേറൊരാളും കൂടെ അന്ന് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് മാഷ് ഇതൊന്ന് വായിച്ചു നോക്കുകയും ചോദിച്ചിട്ട് ആദ്യം കാളിദാസിന്റെയും മാളവികയുടെയും കഥ പറയുന്ന ഉജ്ജയിനിയിലെ ഒരു പോർഷൻ എടുത്തു. ആ പോർഷൻ എടുക്കുമ്പോൾ ഞാനും ഇതേ അവസ്ഥയാണ്. ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നതെന്ന് അറിയില്ല, ആരാ എന്നോട് സംസാരിക്കുന്നതെന്ന് അറിയില്ല, ഏതവസ്ഥയിലാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആ രീതിയിൽ എടുത്തു വന്നുകൊണ്ട് എന്തായാലും റേഡിയോ മലബാറിലെ നാടകം ഓപ്പോസിറ്റ് ആളില്ലാതെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങോട്ടായാലും നമുക്ക് അതാണ് കുറച്ചുകൂടെ സൗകര്യം. ഇത്രയും എടുത്തിട്ട് നിങ്ങളെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അതിന് ശരിക്കും ഒരു ഫീല് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം മിലൻഷ ചെയ്ത ഗഡോൽഗജന്റെ കഥാപാത്രം, അത് എൻ്റെ പോർഷനൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാതെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പം നമ്മളെ മുന്നിലുള്ള മ്യൂസിക് ഇന്ന് ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വരും. സത്യം പറഞ്ഞാൽ അതെല്ലാം കേൾക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മിലൻഷയുടെ ചില ഡയലോഗ്സ് കേൾക്കുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്.
20: അമ്മേ, അമ്മയുടെ മകൻ അച്ഛനു വേണ്ടി പൊരുതി, അച്ഛനെ അനായാസ വിജയം ഉറപ്പിച്ച ഈ മകൻ വീണുപോയത് ആ ദിവ്യാസ്ത്രം ചെറുക്കാനായില്ല. അമ്മയ്ക്ക് കണ്ണീര് ബാക്കി, ഭാര്യ വിധവ, മകൻ അനാഥൻ. വീരസ്വർഗത്തിന്റെ വീരസ്യം കേട്ട് വീണ്ടും പോരിനിറങ്ങണം വിവരദോഷികൾ.
21: മോനെ,
20: അധികാരിവർഗം പുകഴ്ത്തിപ്പാടുന്ന ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ അനാഥ ജീവിതം കഥയാവില്ല, നിങ്ങൾക്ക് പാഠമാവില്ല. നിങ്ങൾക്ക് പിതാവേ, യാത്ര നിറ മനസ്സോടെ യാത്ര.
19: ആ കഥാപാത്രത്തിനെയും ആ കഥാസന്ദർഭത്തിനെയും കണക്ട് ചെയ്യണം. അപ്പോ അതൊക്കെ കൊണ്ടാണ് മ്യൂസിക് വരുന്നത്, അല്ലാണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇതുണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഗഡോൽഗജന്റെ ഏറ്റവും ചെറിയ പോർഷൻ ചെയ്ത ആള് പാർവതി പ്രജീഷ്, നമ്മുടെ സൂര്യേച്ചിന്റെ മോളാണ്.
22: ഇതെന്റെ അമ്മ, എന്റെ അമ്മയുടെ നേരെ കയ്യോ കാലോ നീണ്ടാൽ അലായുധനായാലും ശിലായുധനായാലും വന്ന പോലെ പിന്നെ പോവില്ല. ഇത് ഞാനാ പറയുന്നത്. എന്താ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഏ അമ്മേ,
23: മോനെ,
22: കാട്ടുപൊന്തകളിൽ കരടിക്കൂട്ടങ്ങൾക്കൊപ്പം അടിപിടി കൂടിയിട്ട് കിട്ടിയതല്ല, മലന്തേനിൽ മുക്കിയ കാട്ടുകിഴങ്ങ് കഴിച്ചത് കൊണ്ടാ. അമ്മയുടെ ഈ കൈകൾ കൊണ്ട് വയറ് നിറയെ വായിൽ വച്ച് തന്നത് കൊണ്ടാ ഈ ശക്തി. കരുത്ത് അച്ഛനോ അതോ എനിക്കോ? ഏ,
19: ബാലഘടോൽ കിച്ചനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പാറൂട്ടിന്റെ ഒക്കെ എക്സ്പ്രഷൻ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും, നമ്മുടെ മൈൻഡിൽ തോന്നും ആ ഇന്നേ സാധനം ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും തോന്നും. അങ്ങനെയാണ് ഈ മ്യൂസിക്കും ശബ്ദവും കൂടെ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ടോട്ടൽ സാധനം പുറത്തു വരുന്നത്.
0: ഈ നാടകം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തതില് നിങ്ങൾക്ക് എങ്ങനെ പരാജയോ വിജയോ നിങ്ങളെ അഭിപ്രായം എന്താ? അത് വിജയിച്ചോ എന്നുള്ള ഒരു ആത്മസംതൃപ്തി.
10: നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവതരണം അഭിനയം.
2: നമ്മൾ നേരത്തെ ചെയ്ത നാടകങ്ങളിൽ നമ്മളെ സ്റ്റുഡിയോയിലുള്ള മൂന്നാലാളുകൾ മാത്രം തിരിച്ചു മറിച്ച് ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസത്തിലും പുതിയ പുതിയ ആളുകൾ നമ്മളെ ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ദാസാട്ടനൊക്കെ ഇനിയിപ്പോൾ കഥാപാത്രങ്ങൾ കുറയും, അതാണ് ദാസാട്ടൻ ചോദിച്ചു വരുന്നത്. അത് പേടിക്കണ്ട, കൂടുതൽ അവസരങ്ങൾ ഇനിയും നമ്മളെ മുമ്പിലുണ്ട്, പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇനിയും വരാനുണ്ട്. മാഷിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അലായുധനായി ശബ്ദം നൽകിയത് പള്ളിക്കുന്നിലുള്ള സുനിൽ, കണ്ണൂർ കഫേയിലെ അഭിനേതാവാണ്. കഫേയുടെ ഷൂട്ടിന് വന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു ചെറിയൊരു കഥാപാത്രത്തെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പെട്ടെന്ന് തന്നെ ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നു. വളരെ നന്നായി തന്നെ ചെയ്തു. ചെറിയ സമയം, വളരെ ചെറിയ സമയം, ഷൂട്ടിനിടയിൽ വളരെ ചെറിയൊരു സമയത്ത് ചെയ്തു തീർത്തു.
14: അലായുധൻ പിടികൊടുക്കാത്ത മുയലിനെ പോലെ ഇടുമ്പേ പ്രണയമോഹവുമായി ഈ കാട്ടുമുയലിൻ്റെ പിന്നാലെ പായുന്നത് എത്ര നാളായി? ഇനിയെങ്കിലും ഒന്ന് പതുങ്ങിയിരിക്കൂ, ഞാനൊന്ന് പിടിച്ചോട്ടെ. വാ.
1: ഞാൻ പലതവണ പറഞ്ഞതാണ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്.
14: ഭാര്യ ആരുടെ? ഒരു മനുഷ്യ കീടത്തിന്റെ. മറന്നേക്ക്, മറന്നേക്കതെല്ലാം. ഈ കാട്ടിൽ കാലുകുത്തില്ല അവൻ, ഇനി അനുവദിക്കില്ല ഞാൻ.
2: മറ്റ് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് റേഡിയോ മലബാറിനുള്ള ഒരു വ്യത്യാസം സ്ഥിരമായി നാടകം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു നാടകം ചെയ്യുമ്പോൾ, മറ്റൊരു സ്റ്റുഡിയോയിൽ പോയി ചെയ്യുമ്പോൾ ഈ രീതിയല്ല നമുക്ക്. അവിടെ വ്യത്യസ്തമായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പ്രാക്ടീസ് ചെയ്യണം, എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം ഇരുന്ന് ഡയലോഗുകളൊക്കെ പറഞ്ഞ് പഠിച്ച് അങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അശ്വിനി സൂചിപ്പിച്ച പോലെ നമ്മളെ സൗകര്യമാണ്, അതിന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ഈ നാടകങ്ങൾ ചെയ്ത പലരും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രി 9 മണിക്ക് ശേഷം വന്ന് ചെയ്തവരുണ്ട്, രാവിലെ വന്ന് ചെയ്തവരുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാൾ നമ്മളെ
10: ചിന്നമ്മൂ
2: ശിവദാസ്, റേഡിയോ മലബാറിന്റെ
10: മാനേജിംഗ് ട്രസ്റ്റി ആണ്.
2: മാനേജിംഗ് ട്രസ്റ്റി ആണ്.
10: ഒരുപാട് പ്രത്യേകതകൾ നാടകത്തിൽ, 9 വയസ്സും 90 വയസ്സുള്ളവർ അഭിനയിച്ചു എന്നുള്ളതാണ്. ബാലഘടോൽക്കജനായിട്ട് നമ്മുടെ പാർവതി പ്രജേഷ് അഭിനയിച്ചു. ഒരുപക്ഷെ ചിന്നമ്മൂ ശിവദാസ് ഒരുപാട് ലോകമെമ്പാടുള്ള പല മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ്.
3: അനുഭവ സമ്പത്ത്,
10: ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. പക്ഷെ റേഡിയോ നാടകത്തിൽ അവരുടെ ഈ കാലഘട്ടത്തിനുള്ളിൽ ആദ്യമായിട്ടൊരു അവസരമായിരുന്നു. നമ്മൾ പോലും സംശയിച്ചിരുന്നു, പക്ഷെ അവർ നല്ല താല്പര്യം കാണിച്ചു. ഗാന്ധാരി വളരെ നന്നായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
2: മാഷ് പറഞ്ഞ പോലെ ഇതിൽ ഓരോരുത്തരെയും വിളിച്ച് നമ്മളിങ്ങനെ ഡയലോഗ് എടുപ്പിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ പറഞ്ഞത് എങ്ങനെ ഉൾക്കൊള്ളും, അതെങ്ങനെ തിരിച്ചു കിട്ടും. ഇപ്പോൾ ഇത്രയും പ്രഗത്ഭയായ പല മേഖലകളിലും അത്ര വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ഒരാൾ വന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ നമ്മളെ മുമ്പിൽ വന്നിരുന്നിട്ട് ആ ഡയലോഗ് അങ്ങനെയല്ല, അത് ഇങ്ങനെ പറയൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ ഗാന്ധാരി ഈ പറഞ്ഞതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു, അങ്ങനെ പോരെ ഇനി മാറ്റണോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് എന്നാൽ പിന്നെ അതൊന്നും കൂടി ചെയ്തു നോക്കാം, അങ്ങനെ പറഞ്ഞ് ചെയ്ത ഒരു കഥാപാത്രത്തെ വിജയിപ്പിച്ച ഒരാളാണ്.
23: പിതാവോട് ചോദിക്കാമായിരുന്നില്ലേ? ആരും സ്വസ്ഥത നൽകുന്നില്ലല്ലോ അദ്ദേഹത്തിന്. വിദുരരെ തിരിച്ചു വിളിക്കാനാണ് സഞ്ജയൻ പോയത്.
14: എന്തിന്?
23: സുയോധന, പണയവസ്തുക്കളായി നീ സ്വന്തമാക്കിയ രാജ്യവും സമ്പത്തും പാണ്ഡവരെയും പാഞ്ചാലിയെയും തിരിച്ചേൽപ്പിച്ചപ്പോൾ ശാപമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ശപഥങ്ങൾ അങ്ങനെ തന്നെയുണ്ട്.
14: മക്കൾക്കൊപ്പം പോകാമായിരുന്നില്ലേ കുന്തിദേവിക്കും?
23: സുയോധന വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഒരു ശാപത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇവനെ മാറോട് ചേർത്ത് പിടിച്ച ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് നീ അളക്കുന്നത്. കൗരവസഭയിൽ തലകുനിച്ചിരുന്ന പാണ്ഡവരുടെ അഭിമാനത്തിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കിയ മുറിവുകളും ഉണങ്ങിയിട്ടില്ല. ശംഭോ മഹാദേവ.
10: ഹ, ഷാജി ചിലപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, താൻ ചീത്ത പറയുന്നത് ശകാരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ച ഒരു വലിയ
0: ഉദ്യോഗസ്ഥനെ
10: വല്ലാതെ
0: മാമന്റെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവൂലേ.
2: ചീത്ത
0: പറയിക്കേ.
3: അത് ശരിയാ, നമ്മള് എന്തായാലും ചേരാ അതിന്റെ അവരെ കുറച്ച് വോയിസ് കേട്ടില്ല, അപ്പൊ തന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് മോശമായി പോയോന്ന്. ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല, നമ്മള് മറ്റ് റേഡിയോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് പറഞ്ഞാല് ഒരുപാട് വോയിസ് ടെസ്റ്റ് എടുത്തിട്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന അവസരം കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് റേഡിയോ മലബാറ് ആൾക്കാരെ വിളിച്ച് ഇങ്ങനൊരു സദ്യ കൊടുക്കുന്നത്.
0: ശരിയാ, ഞാൻ കോഴിക്കോട് പോയിട്ട് കിട്ടേണ്ട തിരിച്ചു പോകുന്നതാ. കണ്ണൂർ പിന്നെ നോക്കിയില്ല, കിട്ടൂല.
3: ഞാനും രാമനൊക്കെ ഒന്നിച്ച് പല നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ നമുക്കിത് ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോ ഈ സദ്യ ഒരു ഗംഭീര സദ്യയായി മാറി എന്നുള്ളതിൽ സംശയമില്ല.
10: നമ്മൾ ഒരാളുടെ ഏകപാത്ര നാടകം മുതൽ ഇപ്പം ഏറ്റവും അധികം ആൾക്കാർ അഭിനയിച്ച നാടകമാണ് അസുരഗോത്രം. ഏകപാത്ര നാടകം ഓർമ്മയായിട്ട് അശ്വിനിയായിരുന്നു.
0: അശ്വിനിയാ,
10: അത് ഏറ്റവും മിനിമം മാക്സിമത്തില് 22 പേര് അഭിനയിച്ച നാടകമാണ് അസുരഗോത്രം.
0: ഈ അസുരഗോത്രം നമ്മളെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റും കാണുന്നില്ല, അടുത്ത ഡയലോഗ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, ഒരിക്കൽ വായിച്ചു നോക്കുക പോലും ചെയ്യാറില്ലാന്ന് നമ്മൾ അഭിനയിക്കുന്നു. അപ്പോൾ പറയുന്ന ഡയലോഗ് എടുക്കുക. അപ്പോൾ വികാരം നമ്മളെ ഉള്ളിൽ ആ കഥാപാത്രമായിട്ട് മാറാൻ ഭയങ്കര
10: നിങ്ങൾ പെട്ടെന്ന് മാറുന്നോണ്ടാണല്ലോ അങ്ങനെ.
0: ആയിക്കോട്ടെ, അതുകൊണ്ടായിരിക്കും
10: സംവിധായകൻ ഇതേ ക്യാരക്ടർ ഇങ്ങനെയാണ് സിറ്റുവേഷൻ പറയുമ്പോഴേക്കും നിങ്ങൾ ആ കഥാപാത്രമായിട്ട്
0: മാറുകയാണ്.
2: അതെ, തീർച്ചയായിട്ടും. ഇതിലിപ്പോ നമ്മൾ ഇന്ന് വരാത്ത ചിലര് കൂടിയുണ്ട്. അതിൽ ഒന്ന് നാദം മുരളി. മുരളിയേട്ടൻ ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഭീമനായി മുരളിയേട്ടൻ ശബ്ദം നൽകി. അന്നും ഇതിൽ ആരെല്ലാണുള്ളതെന്ന് മുരളിയേട്ടൻ അറിഞ്ഞിട്ടില്ല, ഇന്ന് ഇവിടെ വന്നിട്ടുമില്ല. അപ്പോൾ ആരെയും പരസ്പരം കാണാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ വിനുമാഷ് ഒരു കഥാപാത്രത്തെ ആദ്യം ഒരു കഥാപാത്രത്തെ ചെയ്തു, പക്ഷേ നമ്മൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസപ്പെടുത്തിയാണ്. രതീഷ് പി പി, തില്ലങ്കേരി നകുലൻ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഇടുമ്പൻ.
5: രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? ഇതെന്റെ കാട്, ഇടുമ്പവനം. ഇവിടെ കടന്നു വന്നവരാരും എന്റെ സമ്മതമില്ലാതെ പുറത്തു പോയിട്ടില്ല. സമ്മതിച്ചിട്ടില്ല ഞാൻ. തടയണം, ഇല്ലെങ്കിൽ ഈ കാട് മുടിക്കും, കാട്ടരുവികൾ പറ്റി വരളും, മലിനജല പ്രളയമാകും, ഗതിമാറി ഒഴുകി സർവനാശം വിതക്കും, മണ്ണിടിച്ച് മലനിരത്തും, കാട്ടുജീവികൾക്ക് അഭയം നഷ്ടമാകും. കൊല്ലണം. കാടിന്റെ കാറ്റ് പോലും മനുഷ്യഗന്ധം കൊണ്ട് അശുദ്ധമാകരുത്. ഇടുമ്പേ, പോയി കണ്ടുപിടിക്കേ. കണ്ടുകിട്ടിയാൽ ഉടനെ കൊന്നേക്ക്, എല്ലാറ്റിനെയും കൊന്നേക്ക്.
2: ഇന്ന് വരാത്ത ചിലരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നകുലൻ, സഹദേവൻ, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാത്ത ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവർക്ക് പറയാനുള്ളത് ഒന്നുകൂടി കേൾക്കാം നമുക്ക്.
6: എന്ത് ധൈര്യത്തോടാണെന്ന് അറിയാതെ രാമകൃഷ്ണൻ വൈശ്യ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ വരണം, 2 ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. എത്തി കഴിഞ്ഞതിന് ശേഷം ബുക്ക് കാണിക്കുന്നു, അതിനകത്തുള്ള കുറച്ച് ഡയലോഗ്സ് എന്നെ കൊണ്ടങ്ങ് പറയിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല പേടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ എൻ്റെ ഒരു ശരിയായ രീതിയിൽ എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ അത്രയും ഡയലോഗ്സ് ശരിക്കും പറയാനോ ഒന്നും അന്ന് പറ്റിയിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ കേട്ടപ്പോൾ, ജനങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇനിയും ബാക്കിയുള്ളത് ജനങ്ങൾ തന്നെയാണ് പറയേണ്ടത്. പെട്ടെന്നൊന്ന് നേരെ സംസാരിച്ചപ്പോൾ ഒന്ന് ഇമോഷനായി പോയി. അച്ഛനെ ഓർത്തിട്ടാണ്, വലിയൊരു നാടക കലാകാരൻ്റെ മകളായി ജനിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കിങ്ങനെയൊരു കഥാപാത്രത്തെ കിട്ടിയതും, എനിക്കിതിനൊരു അവസരം കിട്ടിയതും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരിക്കലും കൂടി, റേഡിയോ മലബാറിനോടും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഒരിക്കലും കൂടി നന്ദി പറയുകയാണ്.
19: ഇതിലിപ്പോൾ ഉഷേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലിസണേഴ്സ് ഓരോ ആഴ്ചത്തെ പ്രോഗ്രാം കഴിയുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടതും അല്ലേ അവരുടെ തോന്നലുകളെല്ലാം ഓരോ പ്രോഗ്രാമിനെ പറ്റിയുള്ളതും നമുക്ക് എഴുതിയിട്ട് അയക്കാറുണ്ട്, അല്ലെ, കാർഡുകളായിട്ട് അയക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ തവണയും നാടകത്തിന് പറ്റിയിട്ടാണ് അവർ പരാമർശിക്കുന്നത്. ഈ അസുരഗോത്രം നാടകം പ്രക്ഷേപണം ചെയ്തത് മുതൽ ഇന്ന് വരെയും നെഗറ്റീവായിട്ട് അതൃപ്തമായിട്ടുള്ള ഒരു മെസ്സേജും നമുക്ക് വന്നിട്ടില്ല. ഇന്നേത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. എല്ലാം മികച്ചതായിരുന്നു. പിന്നെ അവർ സസൂക്ഷ്മം ഈ നാടകം കേട്ടു എന്നതിന്റെ തെളിവാണ് ഓരോരുത്തരും പറഞ്ഞ ഡയലോഗ് ഉൾപ്പെടെ കോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ചില കോംബോസ്, ഇപ്പോൾ ഭീമസേനനും ഹിഡുംബിയും തമ്മിലുള്ള കോംബോ, ഹിഡുംബിയും ഗഡോൽഗജനും തമ്മിലുള്ള കോംബോ, ഗഡോൽഗജനും ഭീമനും തമ്മിൽ സംസാരിക്കുന്നത്, കർണൻ കുന്തി, ഇത്തരത്തിലുള്ള ചില കോംബോസ് ഒക്കെ പറയുമ്പം അപ്പോഴാണ് നമ്മളറിയുന്നത് ഇത്രത്തോളം നിങ്ങൾ ചെയ്ത നാടകത്തെ അവർ നെഞ്ചേറ്റി എന്നുള്ള കാര്യം. അപ്പൊ അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ശ്രോതാക്കൾക്ക് 100% ഇഷ്ടപ്പെട്ട നാടകമാണ് അസുരഗോത്രം.
10: നമുക്ക് ചർച്ച ഇവിടെ ഏതാണ്ട് ഉപസംഹരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പലരും സൂചിപ്പിച്ചതുപോലെ റേഡിയോ മലബാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചുമതലയാണത്, കാരണം ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ്, സമൂഹത്തിലെ ആളുകളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ നാടകത്തിലൂടെ കൂടി അത് നിറവേറ്റപ്പെട്ടു എന്നുള്ളൊരു പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും രാമന്റെ വിളി ഇനിയും നിങ്ങളുടെ കാതോരം എത്തും. മഹാഭാരതത്തിൽ തന്നെ ദുര്യോധനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള നാടകം തയ്യാറായി കഴിഞ്ഞു. പുരാണത്തിൽ നിന്ന് അടുത്ത പുരാണത്തിലേക്ക് ഒരു ഇടവേള വേണ്ടതുകൊണ്ട് ഒരു സാമൂഹ്യ നാടകത്തിലേക്ക് പോവുകയാണ്. സാമൂഹ്യ നാടകം എന്താണ് എന്നുള്ള കാര്യം സംവിധായകൻ പറയും. രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഈ നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞു തന്നെ റേഡിയോ മലബാറിന് വേണ്ടി കൂടി അറിയിക്കട്ടെ.
2: അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഗംഭീര നാടകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാഷക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മൾ നേരത്തെ ചെയ്ത ഒരു നാടകമാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്കയുടെ രണ്ടാം ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും മാഷ സൂചിപ്പിച്ച ദുര്യോധനൻ വീണ്ടും മഹാഭാരതത്തിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തുകയാണ്. അപ്പോൾ അതിലും നല്ല കഥാപാത്രങ്ങളെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും റേഡിയോ മലബാർ തുടർന്നും കുറേ നാടകങ്ങൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് മാഷ് പറഞ്ഞ പോലെ ഇനിയും വിളി പ്രതീക്ഷിക്കാം. നിങ്ങൾ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവണം.
0: എല്ലാം നാടകീയമായി നടക്കട്ടെ.
4: നാടകനേരം

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തേന്മാവിൻ കുമ്പത്ത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74. Thank you.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ജയശ്രീ രാജേഷ് എഴുതിയ ഗാനം കേൾക്കാം. ആലപിക്കുന്നത് അഖിൽ ബാലകൃഷ്ണൻ, സംഗീതം നൽകിയിരിക്കുന്നത് രാഹുൽ ഗോവിന്ദ്.

0: ജയശ്രീ രാജേഷ് എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അഖിൽ ബാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രാഹുൽ ഗോവിന്ദ്. സർഗജാലകത്തിൽ ഇനി മോഹൻദാസ് വടക്കുംപുറം എഴുതിയ ദുർഗ്രാഹ്യം എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള അതിശക്തമായ ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്ന് ചാടിയെഴുന്നേറ്റപ്പോൾ താഴ്ന്നു പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിനെയാണ് കണിക്കണ്ട്.

0: അത്. അയ്യോ, ഞാനിതെവിടെയാണ്? പാറക്കെട്ടുകളും മുൾച്ചെടികളും നിറഞ്ഞ ഈ സ്ഥലം ഏതാണ്? ഒരു ഏഴിലം പാലയെ കൂടാതെ വേറെ തണൽമരങ്ങളൊന്നുമില്ല. അതിനു താഴെ ഈ പാറപ്പുറത്താണല്ലോ താൻ കിടന്നുറങ്ങിയത്. എന്തിനാണ് ഇവിടെ വന്നത്? ആരാണ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എത്ര ആലോചിച്ചിട്ടും ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. സമയം നോക്കിയപ്പോ 8 മണിയായിരിക്കുന്നു. പുലർച്ചെ 5 മണിക്ക് എഴുന്നേൽക്കാറുള്ള താൻ മുഖത്തേക്ക് വെയിലടിച്ചിട്ടും ഇത്രനേരം കിടന്നുറങ്ങി എന്നത് തന്നെ ഒരത്ഭുതമാണ്. മീനമാസക്കാലമായതിനാലാവാം 8 മണിയേ ആയിട്ടുള്ളൂ എങ്കിലും വെയിലിന്റെ തീക്ഷ്ണത സഹിക്കാൻ പറ്റുന്നില്ല. ദാഹിച്ച് തൊണ്ട വരളുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ദൂരേക്ക് നോക്കിയപ്പോൾ ഒരുപാട് താഴെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതയിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നത് കണ്ടു. പാത വരെ എത്താനുള്ള വഴി ചോദിക്കാൻ ആരെയും കാണുന്നില്ല. എന്തായാലും ഇവിടെ നിന്നിറങ്ങി വഴി തപ്പിപ്പിടിച്ച് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു. ഗോവയിൽ നിന്ന് കാർ ഓടിച്ചു പോരുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട എന്ന് പലരും ഉപദേശിച്ചതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അധികം ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി കേടായത്. ഒരുപക്ഷെ അർദ്ധരാത്രിയായത് കാരണമാവും കൈ കാട്ടിയിട്ടും ആ വഴി കടന്നുപോയവരാരും വണ്ടി നിർത്താനോ എന്തുപറ്റിയെന്ന് ചോദിക്കാനോ സൗമനസ്യം കാണിച്ചില്ല. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരാൾ സ്കൂട്ടറിൽ ആ വഴിക്ക് വന്നത്. നല്ലവനായ അയാൾ വണ്ടി നിർത്തി കാര്യങ്ങൾ തിരക്കി. കാറു കേടായ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് ഗ്യാരേജൊന്നുമില്ല, അതിന് ചെർപ്പുളശ്ശേരി വരെ പോകണം. അവിടെ പോയാലും ഈ നേരത്ത് ഒരാളും ഉണ്ടാവില്ല. ഇനി നാളെയൊരു 9-9.5 മണിയായിട്ട് നോക്കിയാൽ മതി. അയ്യോ, അതുവരേക്കും ഈ വണ്ടിയിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമോ? അതെ, ഈ സ്ഥലം അത്ര ശരിയല്ല. വിരോധമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ, വീട്ടിൽ കിടക്കാം. അയ്യോ, ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഞാനൊറ്റക്ക. വണ്ടി തള്ളി ആ ഒഴിഞ്ഞ ഭാഗത്തിടാം. ഉറക്കം തൂങ്ങി ചരക്കുമായി വരുന്ന പാണ്ടികള് ചിലപ്പോൾ കാറ് കണ്ടുവെന്ന് വരില്ല. ഈ വഴിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ? നിങ്ങളെവിടുന്ന ഈ നേരത്ത്? ഈ നേരത്ത് എന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ, പണിയൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി സെക്കൻഡ് ഷോ കണ്ടു കഴിഞ്ഞ് സൊസൈറ്റി പഠിക്കലുള്ള ഒരുത്തൻ്റെ വീട്ടിൽ ചെറുതായൊന്ന് കൂടി കുറച്ചു നേരം ചീട്ട് കളിച്ചിരുന്നു. അതും കഴിഞ്ഞ് ചാത്തൻകുന്ന് വഴി വരുന്ന വഴിയാ. പിന്നെ പേടിയുടെ കാര്യം, ഞാനീ നാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ, എനിക്ക് ഏതു നേരത്തും ഈ വഴി പോകാൻ ഒരു പേടിയില്ല.
1: ഏതോ ഒരു പെണ്ണിന്റെ നിലവിളി കേൾക്കുന്നുണ്ടല്ലോ, എന്താണാവോ?
0: ആ, അത് കാര്യമാക്കണ്ട. ആളുകൾ കള്ളും ചാരായും കുടിച്ച് പെണ്ണുങ്ങളെ തല്ലലും അവരുടെ കരച്ചിലും എല്ലാം ഈ ഭാഗത്ത് പുത്തരിയല്ല.
1: നിങ്ങൾ വന്നതെന്തായാലും ഭാഗ്യായി. ഞാൻ ഇവിടെ പേടിച്ചു വറച്ച് നിൽക്കുകയായിരുന്നു.
0: കുടിക്കാനുള്ള വെള്ളവും കഴിഞ്ഞുപോയി. കൈ കാണിച്ചാൽ ആരും വണ്ടി നിർത്തുന്നുമില്ല. സാക്ഷാൽ ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്.
1: അല്ല, നിങ്ങൾ എവിടേക്കായിരുന്നു യാത്ര?
0: ഞാൻ ദൂരെ നിന്ന് വരികയാണ്. എനിക്ക് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് വരെ പോകണം.
1: ഓഹോ, അങ്ങനെയാന്നോ? എന്നാ സമയം കളയാതെ വരൂ, വീട്ടിലേക്ക് പോവാ.
0: നാളെ എഴുന്നേറ്റ് വണ്ടി നേരെയാക്കി നിങ്ങൾക്ക് സാവകാശം പോവാം.
1: അങ്ങനെ അയാളുടെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്നു.
0: റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള വീതി കുറഞ്ഞ മൺപാതയിലൂടെ പോയി ഓടിട്ട ചെറിയ വീട്ടിലെത്തി. അടുത്തെങ്ങും വേറെ വീടുകളോ വെട്ടമോ കാണാനില്ല. എവിടെ നിന്നോ കാലൻ കോഴിയുടെ ശബ്ദം കേൾക്കുന്നു. ആകെ ഭയാനകമായ അന്തരീക്ഷം.
1: വീട്ടിൽ കയറിയപ്പോൾ അല്പം സമാധാനമായി. പിന്നെ വെള്ളം കുടിച്ച് കിടന്നതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി.
0: കുറേ ദൂരം താഴോട്ട് നടന്നിട്ടും ആരെയും കാണുന്നില്ല. ചുറ്റും റബ്ബർ തോട്ടമാണ്. ഇടയ്ക്ക് റബ്ബർ വെട്ടുന്ന ഒരാളെ കണ്ടു. റോഡിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ വീണ്ടും മുന്നോട്ട് പോകാൻ പറഞ്ഞു.
1: അതെ, ഈ ഭാഗത്ത് കാണാത്ത ആളായതുകൊണ്ട് പറയാണ്, ഇവിടെ അധികം ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം പോയിക്കോ.
0: എന്തിനാ ഇവിടെ ഹെലികോപ്റ്റർ വന്നത്? അതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇപ്പോഴും ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ.
1: അത് റബ്ബറിന് മരുന്നടിക്കാൻ വന്നതാ. നിങ്ങൾ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ പോവാൻ നോക്ക്, അത്ര പന്തിയല്ലാത്ത സ്ഥലമാണ്.
0: എന്താവോ ഇവിടെ ഇത്ര പ്രശ്നം? എന്നാലും ഇത്ര മുകളിലേക്ക് എപ്പോഴാണ് വന്നതെന്ന് തീരെ ഓർമ്മ വരുന്നില്ല. അതാ കാടിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞൊരമ്പലം കാണുന്നു.
1: കമ്മ്യൂണിസ്റ്റ് അപ്പയും പുല്ലാനിയും വളർന്ന് അമ്പലത്തിനെ മൂടാറായിരിക്കുന്നു. തന്റെ കാലച്ച കേട്ടാവാം ഒരു കൂട്ടം കുറുക്കന്മാർ ആ വഴി ഓടിപ്പോയി. ലക്ഷണം കണ്ടിട്ട് വർഷങ്ങളായി ആരും ഈ ഭാഗത്തേക്ക് വരാറില്ലെന്ന് തോന്നുന്നു. അമ്പലത്തിനടുത്ത് തന്നെ അരികുകളിടിഞ്ഞ വെള്ളം വറ്റിയൊരു കുളവും കാണാനുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ മുന്നിൽ ഒരാൾ നടക്കുന്നത് കണ്ടു. കൂക്കിയും കൈകൊട്ടിയും അയാളെ വിളിച്ചു. ആള് തിരിഞ്ഞു നോക്കി, പിന്നെ നിന്നു. അടുത്തെത്തിയപ്പോൾ അത്ഭുതം തോന്നി. ഇയാളല്ലേ ഇന്നലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിശ്രമിക്കാൻ സൗകര്യം തന്നത്.
0: എന്താ മാഷെ ഒരു പരിചയമില്ലാത്ത പോലെ നോക്കണത്? ഇന്നലെ നിങ്ങളുടെ സ്കൂട്ടറിൽ കയറി വീട്ടിൽ വന്ന് കടന്നതേ ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ആ കുന്നിൻ്റെ മുകളിലായിരുന്നു.
1: എൻ്റെ സ്കൂട്ടറോ? നല്ല കഥ. എനിക്ക് സ്കൂട്ടർ പോയിട്ട് സൈക്കിള് പോലും ഇല്ല.

0: അപ്പോ നിങ്ങളെ കണ്ടത് നിങ്ങളെ പോലെ മറ്റാരെയോ ആയിരുന്നു എന്ന് തോന്നുന്നു. ആ ആയിരിക്കാം. ആട്ടെ, നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ എന്താ നിങ്ങൾക്ക് പറ്റിയത്? അയാൾ മടിക്കുത്തിൽ നിന്ന് ഒരു ബീഡിയെടുത്ത് കത്തിക്കുന്നതിനിടയിൽ ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങളെല്ലാം അയാളോട് വിശദമായി പറഞ്ഞു.
1: സാറേ, ഇത് നിലവിളിക്കുന്നാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. സാറിന് ഒന്നും സംഭവിക്കാഞ്ഞത് ദേവിയുടെ കൃപ കൊണ്ടാണെന്ന് കരുതിക്കോ.
0: ഒന്നും മനസ്സിലായില്ല, വിശദീകരിച്ച് പറയോ?
1: സാറ് വരുന്ന വഴിക്ക് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലം കണ്ടില്ലേ? കുറെ കാലം മുമ്പ് ആ അമ്പലത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം വീണ് ഒരു കഴകക്കാരി ശാരസ്യാരു കുട്ടി മരിച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രി ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ ഒരു പെണ്ണിന്റെ നിലവിളി ശബ്ദം പലരും കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അമ്പലത്തിന്റെ അടുത്തുകൂടി പോയ പലർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ അമ്പലം ആരും നോക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ കിടക്കുന്നത്. കേട്ടിട്ട് ആകെ പരവേശം തോന്നി. തല ചുറ്റുന്നുണ്ടോ എന്നൊരു സംശയം. വഴിവക്കിൽ കണ്ട കുടിവെള്ള പൈപ്പിന്റെ ടാപ്പ് തുറന്ന് വയറു നിറയെ വെള്ളം കുടിച്ചു. വിറയ്ക്കുന്ന ശബ്ദത്തോടെയാണ് പറഞ്ഞത്,
0: ശരിയാണ്, ഒരു പെണ്ണിന്റെ നിലവിളി ഞാനും കേട്ടിരുന്നു.
1: നിങ്ങൾ പേടിക്കണ്ട, റോഡ് വരെ ഞാനും കൂടെ തന്നെ ഉണ്ട്. എനിക്ക് ചെർപ്പളശ്ശേരി വരെ ഒന്ന് പോണം, റോഡിലെത്തി ബസ് പിടിക്കണം.
0: ആ, അതെന്തായാലും നന്നായി, ഒരുമിച്ച് പോവാം. എനിക്കും ചെർപ്പളശ്ശേരി പോയി ഗ്യാരേജിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാലേ വണ്ടി നേരെയാക്കി പോകാൻ പറ്റൂ.
1: നമ്മൾ റോഡിലെത്തണ ഭാഗത്ത് നിന്ന് അല്പം മുന്നോട്ട് പോയാൽ ഒരിറക്കവും തിരിവും കൂടി ഒരുമിച്ചാണ്. അവിടെ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിന് നടുക്ക് ആ പെൺകുട്ടിയുടെ പ്രേതത്തിനെ കണ്ട് വണ്ടി നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടാവണത് എന്നാണ് എല്ലാവരും പറയുന്നത്.
0: അതുകൂടാതെ അവിടെ അപകടങ്ങളിൽ മരിച്ചവരുടെ പ്രേതങ്ങളും ഈ പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. എന്തായാലും ഇപ്പോൾ ഇറക്കവും തിരിവും എല്ലാം കുറക്കാൻ വേണ്ടി റോഡ് പണി തകൃതിയായി നടക്കുന്നുണ്ട്.
1: പണികൾ നടക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും അപകടങ്ങളുണ്ടായി കരാറുകാർ വിട്ടുപോയിട്ടുണ്ട്.
0: ഓ, അപ്പൊ ഞാൻ രക്ഷപ്പെട്ടുല്ലേ
1: എന്ന് പ്രതീക്ഷിക്കാം. ദേവിയെ മനസ്സിൽ വിചാരിച്ച് നടന്നാൽ മതി, ഒന്നും സംഭവിക്കില്ല. ഇതുവരെ അപകടത്തിൽ പെട്ടവരൊക്കെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുമായി നടക്കണ അവിശ്വാസികളാവുന്നാണ് എനിക്ക് തോന്നണത്.
0: നടന്ന് നടന്ന് റോഡിലെത്തി. ഇന്നലെ താൻ വണ്ടി നിർത്തിയതിന് മുൻഭാഗത്ത് തന്നെ ഒരു ലോറി അപകടത്തിൽപ്പെട്ട് പാതവക്കിലെ ഒരു തേക്ക് മരത്തെ ഇടിച്ചു വീഴ്ത്തി നിൽക്കുന്നു. ലോറിയുടെ മുൻഭാഗം കണ്ടാലറിയാം ഡ്രൈവർ രക്ഷപ്പെട്ടു കാണാൻ വഴിയില്ലെന്ന്. ഭാഗ്യം തന്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ലോറി ഇടിച്ചു നിൽക്കണ നിൽപ്പ് കണ്ടോ? എന്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല.
0: ആട്ടെ, ഇവിടെ ബസ് സ്റ്റോപ്പ് എവിടെയാണ്?
1: പുറകിൽ നിന്ന് മറുപടിയൊന്നും കാണാഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി.
0: അയ്യോ, ആരെയും കാണാനില്ലല്ലോ.
1: ഇനി അയാൾ വഴിയില് മൂത്രശങ്ക തീർക്കാനോ മറ്റോ നിന്നോ?
0: കുറച്ചു നേരം നിന്നിട്ടും ആളെ കാണാനില്ല.
1: ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു ബസ് വരുന്നത് കണ്ടു.
0: ബോർഡ് നോക്കി. ചെർപ്പുളശ്ശേരി വഴി പെരിന്തൽമണ്ണ.
1: കൈ കാണിച്ചപ്പോ ഭാഗ്യത്തിന് ബസ് നിർത്തി.
0: കയറി സീറ്റിലിരുന്നു കണ്ണടച്ച് ദേവിയെ സ്തുതിച്ചു. പെട്ടെന്ന് ബ്രേക്കിട്ട് ബസ് നിർത്തിയപ്പോഴാണ് കണ്ണു തുറന്നത്.
1: അതാ, ഡ്രൈവർ തിരിഞ്ഞ് തന്നെ നോക്കി ഒരു വല്ലാതെ ചിരിച്ചിരിക്കുന്നു.
0: റോഡ് വരെ തന്റെ കൂടെ വന്ന ആളല്ലേ അത്?
1: അയാൾ എങ്ങനെയാണ് ഡ്രൈവറായത്?
0: അയാളതാ പൊട്ടിച്ചിരിക്കുന്നു.
1: എന്തിനാണ് അയാൾ ഇങ്ങനെ ചിരിക്കുന്നത്?
0: തിരിഞ്ഞു നോക്കി.
1: അയ്യോ, ചതിച്ചോ? ബസ്സിൽ താൻ മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ അടക്കം വേറെ ആരെയും കാണാനില്ല.
0: ഡ്രൈവർ വീണ്ടും തിരിഞ്ഞ് തന്നെ തുറിച്ചു നോക്കി.
1: അയാളുടെ കണ്ണുകൾ ചുവക്കുന്നു. മുടികൾ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ പോലെ എഴുന്നേറ്റു നിൽക്കുന്നു.
0: പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവരുന്നു.
1: അയാളതാ ദേഷ്യം തീർക്കാനെന്ന പോലെ ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടുന്നു. ബസ് പറക്കുന്നു. തെറിച്ചു പോകാതിരിക്കാൻ മുന്നിലെ സീറ്റിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു. പേടിച്ചരണ്ട് ഉറക്കെ നിലവിളിച്ചു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല.
0: പെട്ടെന്ന് കണ്ണു തുറന്നു.
1: ഇപ്പോ ബസ്സിനെയും ഡ്രൈവറെയും ഒന്നും കാണാനില്ല.
0: ഹാവു, സമാധാനമായി.
1: ചേട്ടാ, ചേട്ടാ, എന്തു പറ്റി?
0: ആരോ തട്ടി വിളിക്കുന്നു.
1: മുന്നിലെ സന്ധ്യ. അവളെങ്ങനെ ഇവിടെ വന്നു?
0: എന്തു പറ്റി? ദുസ്വപ്നം കണ്ടോ?
1: ഇതാ, ഇത്തിരി വെള്ളം കുടിക്കൂ, നിങ്ങൾ വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ.
0: അവൾ കൈകൊണ്ട് നെറ്റിയിൽ തൊട്ടുനോക്കി.
1: അയ്യോ, നന്നായി പനിക്കുന്നുണ്ടല്ലോ, ഞാൻ ക്രോസിനെടുക്കാം.
2: മോഹൻദാസ് വടക്കുംപുറം എഴുതിയ ദുർഗ്രാഹ്യം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഷാജിക്കരിയിൽ എഴുതിയ പെയ്തൊഴിയാതൊരു മോഹം എന്ന കവിത കേൾക്കാം അടുത്തതായി. സംഗീതം നൽകിയിരിക്കുന്നത് ജോബി ജേക്കബ്. ആലപിക്കുന്നു ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്.

0: ഷാജി കരിയിൽ എഴുതിയ പെയ്തൊഴിയാതൊരു മോഹം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് ജോബി ജേക്കബ്, ആലപിച്ചത് ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്നും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യ യാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി 1 മാസം പൂർത്തിയാക്കുന്നതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും VD സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും CP ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കൂടുതൽ KSRTC സർവീസുകൾ അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പ്രിയദർശിനി പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കുന്ന തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെന്റെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്നും ഇതിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി യാത്ര

0: ചെയ്യാൻ അവകാശം ഉറപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് എറണാകുളം ജെട്ടിയിലും ആവേശത്തുടക്കം. എറണാകുളം ബോട്ട് ജെട്ടി KSRTC സ്റ്റാൻഡിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെയും തിരിച്ചുമായിരുന്നു ഉദ്ഘാടന യാത്ര. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുര വിതരണവും സ്ത്രീ യാത്രക്കാർക്കായി സമ്മാനപ്പൊതി വിതരണവും ഉണ്ടായിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. KJ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. മഹാരാഷ്ട്രയിലെ സോളാപൂർ വാഹനാപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. മരിച്ച 8 പേരുടെയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. ആദായ നികുതി പരിഷ്കാരങ്ങളിലൂടെ നികുതി ഇളവ്, GST വഴി സുതാര്യത എന്നിവയ്ക്ക് പുറമെ ഉജ്ജ്വല യോജന, ജൽജീവൻ മിഷൻ, സ്വച്ഛ്ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നവും ആയുഷ്മാൻ ഭാരത് വഴി ആരോഗ്യ സുരക്ഷയും കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാക്കി. സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചാ ചരിത്രത്തെ നിസ്സാരമായി കാണരുതെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ ഈ മാസം 12 ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മന്ത്രി PK ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം DK ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ KBJ തിരുവനന്തപുരത്ത് അറിയിച്ചു. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ്. ഇത് July 1 മുതൽ 30 വരെയാണ്. 2nd ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിശദവിവരങ്ങൾ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ 9:30 അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ട്യുണീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. ഇടുക്കി ചിന്നക്കലാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും 25 വർഷത്തിനുശേഷം ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ 4.5 ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇവിടുത്തെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമേ ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളൂ.
0: കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ അങ്കിത്, അപ്പൂട്ടി അബ്രഹാം എന്നിവർക്കായി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഊർജിത തിരച്ചിൽ തുടരുകയാണ്. പ്രമുഖ നാടക പ്രവർത്തകൻ

ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. 41 ദിവസം നീണ്ടുനിൽക്കുന്ന തുലിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ ED സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടുവിശേഷം. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചലാൻ അദാലത്ത് ഈ മാസം 24-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പയ്യന്നൂർ RTO ഓഫീസിനോടനുബന്ധിച്ചുള്ള ഹാളിൽ നടക്കും. പെരളശ്ശേരി കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെയും താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും കടമ്പൂർ വലിയമുറ്റം ദേവീക്ഷേത്രത്തിലെയും മിഥുന സംക്രമ പൂജ ഇന്ന് നടക്കും. കൊട്ടിയൂരിൽ നാളെ തിരുവാതിര ചതുശതം ആഘോഷിക്കും. തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് മുത്തപ്പൻ ഭഗവതി വെള്ളാട്ടമുണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന

ഹിമാലയയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായ മേഖലയാണ് മാധ്യമങ്ങൾ. നല്ല അറിവുള്ള ആളുകളും ഫലപ്രദമായ ജനാധിപത്യവും സാമൂഹിക നീതിയുമുള്ള ഒരു സന്തുലിത സമൂഹത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു ഉപകരണം. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, വൈകാരിക തലത്തെ അവ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഭൂഗോളങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്തോറും മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം കൂടി വരുന്നു. അതെ, നവമാധ്യമങ്ങൾ വർത്തമാനകാല സമൂഹത്തിൽ അത്രമേൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അത് മാറിയിരിക്കുകയാണ്. ഒഴുക്കിനെതിരെ നീന്തുന്ന കവിതകളുമായി ഉത്തരാധുനിക മലയാള കവിതാ ലോകത്ത് ഇടം നേടിയ എൽ തോമസ് കുട്ടിയുടെ റിംഗ്ടോൺ എന്ന കവിതയിലൂടെ. ലോ ബാറ്ററിയായി മരിച്ചു കിടക്കുകയാണ് മേശപ്പുറത്തെ സെൽഫോൺ. പിന്നെ എങ്ങനെ എവിടുന്ന് മുഴങ്ങുന്നു റിംഗ്ടോൺ? തോന്നിയതാവാം എന്നു തിരിഞ്ഞപ്പോൾ വീണ്ടും അതേ നാദം. ഇടത്തും വലത്തുമല്ല, കീശയിലും കിടക്കയിലുമല്ല, പുറത്താണ്. മുറ്റത്ത് ആരാണ്? തസ്കരനോ പപ്പരാസിയോ ഈ വെളുപ്പാൻ കാലത്ത്? ഏന്തി വലിഞ്ഞു നോക്കിയപ്പോൾ കറുപ്പഴകിൽ വെള്ളവരയുമായി ചുറ്റിച്ചാടിത്തുള്ളി മരച്ചില്ലയിൽ ഇരിപ്പുണ്ടൊരു കിളി റിംഗ്ടോൺ കേട്ടു വളർന്നവൾ. നമുക്കറിയാം, റിംഗ്ടോൺ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏതിരുട്ടിലായാലും തിരക്കിലായാലും ഓരോ വ്യക്തിയും അയാളുടെ സെൽഫോണിൻ്റെ റിംഗ്ടോൺ തിരിച്ചറിയുന്നു. ഈ കവിതയിലെ നായകൻ്റെ ജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സെൽഫോണിനുള്ളത്. നായകൻ്റെ സെൽഫോൺ ലോ ബാറ്ററിയായി മരിച്ചു കിടക്കുകയാണ്. എന്നിട്ടും മുഴങ്ങുന്നു റിംഗ്ടോൺ. തോന്നലാവാമെന്ന് കരുതി തിരിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കുകയാണ്. ഏന്തി വലിഞ്ഞു നോക്കിയപ്പോൾ മരച്ചില്ലയിൽ റിംഗ്ടോൺ കേട്ടു വളർന്ന കിളിയിരിക്കുന്നു. തൻ്റെ സെൽഫോണിൻ്റെ നാദം തന്നെ മുറ്റത്തെ കിളിനാദമായി കേൾക്കുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്. ഓരോ കാലത്തും മാധ്യമങ്ങൾ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കവിത വെളിപ്പെടുത്തുന്നു. കിളിയുടെ സ്വാഭാവിക നാദം പോലും റിംഗ്ടോണായി മാറുന്നു. അത് നായകൻ്റെ തോന്നൽ മാത്രമാണെങ്കിൽ അയാളുടെ ചിന്തയിൽ, മനസ്സിൽ എല്ലാ ടോണുകളും റിംഗ്ടോണുകളാകുന്നു. മനുഷ്യനിലുണ്ടാകുന്ന മാറ്റം ചുറ്റുപാടുകളെയും സ്വാധീനിക്കുന്നു എന്ന സാമൂഹ്യ നീതി ഇവിടെ പ്രസക്തമാവുകയാണ്. യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കാരം ചാട്ടുളി പോലെ അനുഭവിപ്പിക്കുന്ന കവിത ഒരു മുഴക്കോലുകൊണ്ടും അളക്കാനാവാതെ മുന്നേറുന്നു.
0: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
3: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
6: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
3: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
7: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
8: ദക്ഷിണ

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസിലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസിലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
1: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗതമന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം. നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 ലഭ്യമാകും. July 1 to 30 സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJU തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
4: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റയെല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
1: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21 യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2 സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-year-old. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിൽ ആദ്യം ജിസ് ജോയ് ഗാനരചന നിർവഹിച്ച് പ്രിൻസ് ജോർജ് സംഗീതം പകർന്ന് വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

ഇനി കേൾക്കാം കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലെ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരന്റെ സംഗീതം. ആലാപനം KS ഹരിശങ്കർ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം 18-ാം പടി. ലോറൻസ് ഫെർണാണ്ടസിന്റെ വരികൾക്ക് പ്രശാന്ത് പ്രഭാകറിന്റെ സംഗീതം.

അബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ശേഷാദ്രി പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിന്?
1: അവരെവിടെ പോയിന്? എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ ചോദിക്കണ്ടേ.
2: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചത്.
1: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലോ.
2: എല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും ചേച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടല് തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുക.
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: വിനീത ശ്രീനിവാസൻ, സിബു സുകുമാരൻ, നിഖിൽ മോഹൻ, ആസിഫ് അഹമ്മദ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂമ്പാരിസ്. അശ്വിൻ കൃഷ്ണയുടേതാണ് വരികൾ. സംഗീതം സിബു സുകുമാരൻ.

വരത്തൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച്, സുഷിൻ ശ്യാം സംഗീതം പകർന്ന്, ശ്രീനാഥ് ഭാസി, നസറിയ നസീം എന്നിവർ പാടിയത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

എടുത്ത ഗാനം മന്ദാരം എന്ന ചിത്രത്തിലേതാണ്. ശബരീഷ് വർമ്മ ഗാനരചന നിർവഹിച്ച് മുജീബ് മജീദ് സംഗീതം പകർന്ന് നിരഞ്ജ് സുരേഷ്, നേഹ വേണുഗോപാൽ എന്നിവർ പാടിയത്.

0: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: ஸ்டிச்வெல் பாட்டிக் அண்ட் பியூட்டி பார்லர், செகண்ட் ஃப்ளோர், லிங்க்ஸ் மால், மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டே, பார்ட்டி வெயർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകർന്ന് സിയാഹുൽ ഹക്, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം എന്റെ ഉമ്മാന്റെ പേര്.

ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനുവേണ്ടി ബി കെ ഹരിനാരായണൻ ഗാനരചന നിർവഹിച്ച് ഗോപി സുന്ദർ സംഗീതം പകർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം പ്രിയരാഗത്തിലൂടെ കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ മലബാർ പ്രിയരാഗം.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര, ഒരു വട്ടം കൂടി.
5: അശ്വിനി, ഓ, കഴിഞ്ഞ ആഴ്ചത്തെ
2: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: സാവിത്രിക്കുട്ടിയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു?
1: നല്ല കഥയായിരുന്നല്ലേ?
0: നല്ല അഭിപ്രായം വന്നിട്ടുണ്ടല്ലേ.
1: അതെ,
0: അതൊരു നല്ല കഥയാണോ? ഒരു മോശം കഥയല്ലേ?
1: അതായത് മോശം കഥയെന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവുമല്ലോ.
0: അത് പറഞ്ഞ ശരിയാ. അപ്പൊ നീ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടു.
1: ഞാൻ ഉൾക്കൊണ്ടു.
0: അതുപോലെ ശ്രോതാക്കളും ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ലേ?
1: ഉണ്ടാവുമായിരിക്കും.
0: പ്രതികരണത്തിലുണ്ടായിരുന്നു സ്മാർത്ഥ വിചാരത്തെ പറ്റി. അപ്പൊ ഇന്ന് ഏത് കഥയാവും?
1: മാഷോട് ചോദിക്കുക.
0: നമുക്ക് മാഷടുത്ത് പോവാ, സമയം കളയണ്ടല്ലേ. മാഷേ,
2: കഥ പറയണം അല്ലേ?
0: അതെ.
2: നമുക്ക് ഏത് കഥയാണെന്ന് തീരുമാനമുണ്ടോ? ആലോചന ഉണ്ടോ?
1: ഇല്ല.
2: നമ്മള് ഈ മെയ് മാസം ആദ്യവാരം ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ജന്മദിനമാണ്. ആരാണെന്നറിയോ?
1: ഇല്ല.
2: അതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മളെല്ലാവരും മറന്നുകൂടാൻ പാടില്ലാത്ത ഒരാളാണ്.
1: ഇത്രാമത്തെ ജന്മദിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
2: 1, 2, 3, 4 1234
1: 1234-ാമത്തെ പിറന്നാള്.
2: അതെ അതെ, ആദിശങ്കരന്റെ പിറന്നാൾ.
0: ശങ്കരാചാര്യരുടെ
2: പിറന്നാൾ. നല്ല നമ്പറാണല്ലേ, തുടർച്ചയായ നമ്പറുകൾ.
0: 1, 2, 3, 4
2: മെയ് 6 ചിലര് പറയുന്നത്, ചിലരത് അതിനെ കുറച്ചും കൂടി നേരത്തെ എന്നൊക്കെ വിശ്വാസമുണ്ട്. ഏതായാലും മെയ് മാസമാണ്. AD 788 ആ വർഷത്തിനടുത്ത ഏതോ ഒരു വർഷമാണ് ജനിച്ചതെന്നാണ് വിചാരം. ശങ്കരാചാര്യർ ഒരു മലയാളിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, കേരളക്കാരനാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് കേരളക്കാരായ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ലാത്തത്, അറിയാത്തത് അല്ലേ. നിങ്ങൾക്ക് എന്തറിയാം ശങ്കരാചാര്യരെ കുറിച്ച്?
0: അദ്ദേഹം കാലടിയിലാണ് ജനിച്ചത്
2: എന്നറിയാം.
1: അദ്വൈത സിദ്ധാന്തത്തിന്റെ
2: ഉപജ്ഞാതാവാണ്. ലോകത്തിന് ഭാരതം നൽകിയ ഒരു വലിയ മനുഷ്യ മാതൃക എന്നാണ് പാശ്ചാത്യ ചിന്തകര് ശങ്കരാചാര്യരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അറിവ് എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ശങ്കരാചാര്യരെ പഠിക്കണം. ശങ്കരാചാര്യരെ, അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ പറയുകയല്ലാതെ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് പറയാനല്ല നമ്മൾ അജ്ഞരാണ്. കാരണം 32 വരെ മാത്രം ജീവിച്ച ഒരാൾ. അദ്ദേഹം എഴുതിയ രചനകൾ വായിച്ചു തീർക്കണമെങ്കിൽ, പഠിച്ചു തീർക്കണമെങ്കിൽ ഒരു മനുഷ്യായസ് പോരാ. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ആദിശങ്കരന്റെ ജീവിതം. കാലടിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. കാലടി എവിടെയാണ്?
0: എറണാകുളം.
2: എറണാകുളത്തെ അങ്കം

0: പാലിക്കടുത്താണ്. ഇപ്പോഴും അവിടെയുണ്ട്, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം അവിടെയുണ്ട്. അവിടെ പെരിയാർ നദിക്കെട്ടില്ല, പെരിയാർ
1: പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനി നീരേ.
2: കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ.
0: ആ മലയാളി പെണ്ണിന് പണ്ട് മറ്റൊരു പേരായിരുന്നു, പൂർണാനദി എന്നായിരുന്നു പേര്. അവിടെ കാലടി എന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല, ഷാസലം എന്നാണ് പറയാ, ഷാസലം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ശശലം എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ ഇതിന് കാലടി എന്ന് പേര് വരാൻ കാരണം, ഒരു ദിവസം ശങ്കരാചാര്യരുടെ അമ്മ ആര്യാംബ ദേവി ഒരു കൃഷ്ണക്ഷേത്രത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തലചുറ്റി വീണു. എന്നിട്ട് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വീട്ടിനടുത്തൊരു കാല് കൊണ്ടൊന്ന് വരഞ്ഞോളൂ. അവിടെ നദി ഒഴുകിയെത്തും. അപ്പം സ്നാനം കഴിഞ്ഞാണ് പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിയിലാണ് അമ്മ വീഴുന്നത്. അപ്പം അങ്ങനെ കാല് കൊണ്ട് വരഞ്ഞു, ആ സ്ഥലം കാലടിയായി എന്നാണ് ഐതിഹ്യം അല്ലെങ്കിൽ വിശ്വാസം. AD 788 മുതൽ 820 വരെയാണ് ശങ്കരാചാര്യരുടെ കാലമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ജനിച്ചത് 788 അതിന് കുറച്ച് വർഷം മുന്നാണോ പിന്നാണോ എന്നൊക്കെ തർക്കമുണ്ട്. പക്ഷേ ജീവിച്ചത് 32 വർഷക്കാലമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം മാതാപിതാക്കളെ അറിയോ അദ്ദേഹത്തിന്റെ? അച്ഛനോ കൈപ്പള്ളി ഇല്ലത്ത് വിദ്യാധിരാജൻ എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് ശിവഗുരു, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എറണാകുളത്തെ പിറവത്തെ മേൽപ്പാഴൂർ ഇല്ലത്തെ സ്വാമി തപസ്യാനന്ദയുടെ മകൾ ആര്യാംബയെ വിവാഹം ചെയ്തു. വിവാഹം കഴിച്ചെങ്കിലും അവർക്ക് മക്കളുണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്യും? ആശുപത്രി പോകുന്ന രീതി പണ്ടില്ലല്ലോ അല്ലേ? തപസ്സല്ല, അത് പുരാണത്തിൽ, ഇത് ചരിത്രമാണ്. പുരാണത്തിലാണ് തപസ് ചരിത്രത്തിൽ എന്താണത്?
1: ചികിത്സ,
0: പൂജകളും. ചികിത്സ ആധുനിക കാലത്തല്ലേ, പൂജകളും മന്ത്രവാദങ്ങളും പ്രാർത്ഥനകളും അല്ലേ, വഴിപാടുകളും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഇവര് പൂജകളാണ് ചെയ്തത്. എവിടെയാണെന്നറിയോ? തൃശ്ശൂർ വടക്കുന്നാഥ സ്വാമി ക്ഷേത്രത്തില് 48 ദിവസത്തെ വ്രതവും പൂജകളുമായിട്ട് അവിടെ കഴിച്ചുകൂട്ടി. അവിടെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു. അതിനും പിറകിൽ ഒരു കഥ പറയുന്നുണ്ട്, ചോയ്സ് കൊടുത്തു ഏത് തരത്തിലുള്ള മകനാണ് വേണ്ടതെന്ന്. ജ്ഞാനിയായ മകൻ വേണോ അജ്ഞാനിയായ മകൻ വേണോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ജ്ഞാനിയാണെങ്കിൽ അല്പായുസായിരിക്കും, അജ്ഞാനിയാണെങ്കിൽ ദീർഘായുസ് ഉണ്ടാവും. ഇതുപോലെ ഒരു ചോയ്സ് കൊടുത്ത പണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നില്ലേ,
2: മാർക്കണ്ഠേയന്റെ
0: അച്ഛൻ മൃഗണ്ഠുവിനോട് ചോദിച്ചിരുന്നു, മഹാദേവൻ അല്ലേ. എന്നിട്ട് ആ മൃഗണ്ഠു എന്താണ് സെലക്ട് ചെയ്തത്? അൽപായുസ് ആണെങ്കിലും ഉത്തമനായ പുത്രൻ മതി എന്നാണ്. ദീർഘായുസുള്ള അധമ പുത്രനേക്കാൾ എനിക്ക് വേണ്ടത് ഉത്തമ പുത്രനാണ്. അതുപോലെ ഇദ്ദേഹത്തോടും ശിവഗുരുവിനോടും ചോദിച്ചപ്പോഴും പറഞ്ഞ മറുപടി, അൽപായുസ് ആണെങ്കിലും ജ്ഞാനിയായ ബുദ്ധിമാനായ മകൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് ശങ്കരൻ ജനിക്കുന്നത്. ശങ്കരൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തോഷം പ്രദാനം ചെയ്യുന്നവൻ എന്നാണ്. ശിവന്റെ പര്യായം കൂടിയാണല്ലോ ശങ്കരൻ. അങ്ങനെ ശങ്കരൻ വളരുകയാണ്. അത്ഭുതകരമായ അറിവ് അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നുണ്ട്. 8 വയസ്സിൽ അദ്ദേഹം വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഹൃദിസ്ഥമാക്കി. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, വേദങ്ങൾ അത്രയുണ്ട് നമുക്ക്, ചതുർവേദങ്ങളുണ്ടല്ലേ, വേദാന്തങ്ങൾ ധാരാളമുണ്ട്, പുരാണങ്ങൾ 18 പുരാണങ്ങളുണ്ട്. ഇതൊക്കെ ഒരു 8 വയസ്സുകാരൻ ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും അവിശ്വസനീയമാണ്. 8-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗുരുവിനെ തേടി പോകുന്നത്. ചെറുപ്പത്തിലെ കുട്ടിശങ്കരൻ എന്തായിരുന്നു ആഗ്രഹം?
2: പണ്ഡിതനാവണം,
0: സന്യാസിയാവണം അല്ലേ. അമ്മക്കാണെങ്കിലോ, അച്ഛൻ നേരത്തെ മരിച്ചു, അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അപ്പം മകനെ ഒരു ഗൃഹസ്ഥാശ്രമം, ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് കഴിയണമെന്നാണ് ആര്യാംബയുടെ ആഗ്രഹം. പക്ഷേ മകന് ഒരേ ഒരു ആഗ്രഹം എന്താണ്?
2: സന്യാസിയാകണം
0: തന്നെ.
2: അതുമായി ബന്ധപ്പെട്ടൊരു കഥയില്ലേ മാഷേ?
0: എന്ത് കഥ?
1: അതായത് ഒരു മുതലയുടെ കഥ.
0: അതെ, ഒരു ദിവസം നമ്മുടെ പെരിയാർ നദിയിൽ അഥവാ പൂർണ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരനെ ഒരു മുതല പിടിച്ചു. അപ്പൊ അമ്മ ഓടി വന്നു, അമ്മക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശങ്കരൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യ, എന്നെ സന്യാസിയാവാൻ അനുവദിക്കുക, എന്നാലേ മുതലയുടെ കടിപിടും എന്ന് പറഞ്ഞു. അപ്പം മകനെ മുതല പിടിച്ച് വലിച്ച് ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഒരു രക്ഷയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അമ്മ സമ്മതിച്ചു, ശരി നീ സന്യസിച്ചോളൂ. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും മുതലയുടെ
1: കടിവിട്ടു.
0: അങ്ങനെ മുതലയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അതിന് ആ സ്ഥലത്തിന് മുതലക്കടവ് എന്ന പേരുണ്ട്. ഇപ്പോഴും ആ സ്ഥലമുണ്ട് അവിടെ, പെരിയാറിന്റെ അങ്കമാലിക്കടുത്ത് ഉണ്ട് മുതലക്കടവ്. മുതല യഥാർത്ഥത്തിൽ മഹാദേവൻ തന്നെയായിരുന്നു എന്നാണ്. അങ്ങനെ ശങ്കരന്റെ മേഖല സന്യാസമാണ്. അദ്ദേഹം വീട് വിട്ടു പോകുന്നത് 8-ാമത്തെ വയസ്സിലാണ്. അമ്മ ആഗ്രഹിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നൊരു ഉറപ്പിന്മേലാണ് പോകുന്നത്. ആലോചിച്ച് നോക്ക്, 8 വയസ്സ് എന്ന് പറഞ്ഞാല്
2: 2-ലോ 3-ലോ.
0: അതെ, ഇന്ന് 2-ലോ 3-ലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം നമുക്ക് ഊഹിക്കാം. വീടിന്ന് പുറത്തേക്ക് ഇറങ്ങും, അയൽവീട്ടിലേക്ക് ഇറങ്ങും. പക്ഷെ ശങ്കരൻ പോയത് എവിടത്തേക്കാണ്?
2: ഹിമാലയത്തിലേക്ക്.
0: ഹിമാലയം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കാണ്, ഉത്തരേന്ത്യയിലേക്കാണ് നടന്നു പോകുന്നത്. വണ്ടി കയറിയിട്ടാണോ, കാൽനടയായിട്ടാണ് പോകുന്നത്? 8 വയസ്സുകാരന് ഒരു 19 വയസ്സുകാരന്റെ അറിവ് നേടിയിരുന്നു ശങ്കരൻ. അങ്ങനെ ഗോവിന്ദപാദർ, തന്റെ ഗുരുനാഥൻ ഗോവിന്ദപാദരെയാണ്, ഗോവിന്ദപാദരെ കണ്ട് ഗുരുവിനെ തേടിയാണ് യാത്ര. നല്ലൊരു ഗുരു വേണം. അങ്ങനെ ഗോവിന്ദപാദരെ കണ്ട് അദ്ദേഹത്തിന് ഒരു ശിഷ്യനായിട്ട് സ്വീകരിക്കണമെങ്കിൽ ശിഷ്യന്റെ ഗുണഗണങ്ങളൊക്കെ അറിയണമല്ലോ. അതിന് ഒരു ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തു ഗോവിന്ദപാദർക്ക്. ദശശ്ലോകി എന്ന 10 ശ്ലോകങ്ങൾ ഗുരുവിനെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. അതോടെ ഗുരുവിന് ബോധ്യപ്പെട്ടു, വന്ന ഈ ശിഷ്യൻ ചില്ലറക്കാരനല്ല എന്ന് കരുതി സ്വീകരിക്കുകയാണ്. ഗോവിന്ദപാദര് വ്യാസന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. വേദവ്യാസൻ അറിയില്ലേ, വേദവ്യാസന്റെ ശിഷ്യനാണ് ശ്രീശുകൻ. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിലാണ് ഗൗഡപാദരും ഗോവിന്ദപാദരും ഗോവിന്ദപാദരുടെ ശിഷ്യനായ ശങ്കരാചാര്യരൊക്കെ വരുന്നത്. അങ്ങനെ 8-ാമത്തെ വയസ്സിൽ ഗുരുവിനെ കണ്ടെത്തി. ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം അറിവിന്റെ പുതിയ ലോകത്തേക്ക് ഉയരുകയാണ്. നർമ്മദാ തീരത്ത് വെച്ചാണ് ഗോവിന്ദപാദരെ, ഗോവിന്ദ ഭഗവത് പാദരെ കാണുന്നത്. അന്ന് 10 ശ്ലോകങ്ങളാണ് അവിടെ കേൾപ്പിച്ചത്. വയസ്സ് കേവലം 8 മാത്രമാണ്. പിന്നീട് 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാശിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ സദാനന്ദൻ എന്ന പേരിലുള്ള ഒരാളെ, പത്മപാദരെ ആദ്യമായിട്ട് ശിഷ്യനായി സ്വീകരിച്ചു. 12 വയസ്സിലെ ശങ്കരനാണ് ശിഷ്യനുണ്ടാവുന്നത്, തന്നെക്കാൾ പ്രായം കൂടിയൊരു ശിഷ്യൻ. അപ്പൊ അറിവില് പ്രായ വ്യത്യാസമൊന്നുമില്ല. അറിവ് ആർക്കാണോ കൂടുതൽ അവർക്കാണ് ഗുരുസ്ഥാനം. ശങ്കരാചാര്യർ ഗുരുവായിട്ട് മാറുന്നത് അഥവാ ശിഷ്യനുണ്ടാകുന്നത് തൻ്റെ 12-ാമത് വയസ്സിലാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് യാത്ര. അവിടെയാണ് ഒരു 4 നായ്ക്കളും ചണ്ടാളന്മാരും തൻ്റെ വഴിമുടക്കി കിടക്കുന്നത് കണ്ട്. ചണ്ടാളന്റെ കഥ അറിയില്ലേ? അറിയാം, നമ്മൾ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. ചണ്ടാളനോട് പറഞ്ഞു മാറി നിൽക്കണം, കാരണം താൻ ബ്രാഹ്മണനാണല്ലോ. അപ്പൊ ചണ്ടാളൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, വഴി മാറേണ്ടത് ശരീരമാണോ ആത്മാവാണോ? ഓർമ്മയില്ല, നീങ്കളെ കുത്തിയാലും ചോരല്ലേ ചോവറ്, നാങ്കളെ കുത്തിയാലും ചോരല്ലേ ചോവറ്.
2: പാട്ടില്ലേ, പാട്ടിലെ വരികൾ ഓർമ്മയില്ലേ?
1: പൊട്ടം തെയ്യം.
0: ആ പൊട്ടം തെയ്യം, ആ ചണ്ടാളനാണ് പൊട്ടം ദൈവമായിട്ട് മാറിയത് എന്നാണ് വിശ്വാസം. ഏതായാലും ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ശങ്കരാചാര്യർക്ക് ആളെ മനസ്സിലായി, കേവലം ചണ്ടാളനല്ല, തന്നെ പലപ്പോഴായിട്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാദേവനാണെന്ന് മനസ്സിലായി. ഉടനെ ആ ചണ്ടാളന്റെ കാൽക്കൽ വീണ് പ്രണമിച്ചു. തന്നെ ഇങ്ങനെ വേഷപ്രച്ഛന്നനായിട്ടും തിരിച്ചറിഞ്ഞതിൽ സന്തോഷം മഹാദേവനുണ്ടായി, അനുഗ്രഹിച്ചു. അവിടെ വെച്ച് മനീഷാ പഞ്ചകം എന്ന 5 ശ്ലോകങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നിർമ്മിച്ച് അതാണ് കൊടുക്കുക. നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ശ്ലോകങ്ങളാണ്, ഒരുപാട് സമ്പത്തോ സ്വർണമോ വെള്ളിയൊന്നുമല്ല, ശ്ലോകങ്ങളാണ് കൊടുക്കുന്നത്. ഈ മനീഷ പഞ്ചകത്തിലാണ് പൊട്ടൻ തെയ്യത്തിന്റെ പുരാവൃത്തമൊക്കെ നമുക്ക് കേൾക്കുന്നത്. ഇത് പക്ഷേ നമ്മുടെ കേരളത്തിലൊന്നുമല്ല, നടക്കുന്നത് കാശിയിലേക്കാണ്, കാശി ഭാഗത്ത് പോകുമ്പോഴാണ്. പിന്നീട് അവിടുന്ന് യാത്ര തുടരുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്ര പരിസരത്ത് ഒരു വൃദ്ധസന്യാസി ഉണ്ടായിരുന്നു. വൃദ്ധസന്യാസിക്ക് ഭജഗോവിന്ദം, അയാൾ വളരെ ദരിദ്രനായിരുന്നു, ഭജഗോവിന്ദം എന്ന വിഖ്യാതമായ ശ്ലോകം കേൾപ്പിച്ചു കൊടുക്കും. എന്താണ് ഭജഗോവിന്ദം? ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ, അങ്ങനെയാണ് തുടങ്ങുന്ന. ഓർമ്മയില്ല, വരികളറിയില്ലേ? ചാഞ്ചാട്ടമുള്ള മനസ്സുകൊണ്ട് എന്ത് പിടിച്ചിട്ടും കാര്യമില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ പ്രാഥമികമായ അർത്ഥം. അവിടുന്ന് ബദരീനാഥിലേക്ക് പോകുന്നു, അവിടെ നിന്നാണ് ഭാഷ്യങ്ങൾ രചിക്കുന്നത്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശിഷ്യന്മാരെ ധാരാളം ധാരാളം വന്നു തുടങ്ങിയിരുന്നു. വേദവ്യാസൻ തന്നെ, സാക്ഷാൽ വേദവ്യാസൻ തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് വന്ന് ശങ്കരാചാര്യരെ സംസാരിക്കുകയും പല വിഷയങ്ങളിലും സംവാദങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശങ്കരാചാര്യർക്ക് മനസ്സിലാകും അത് വന്നത് വേദവ്യാസനാണെന്ന് തന്നെ മനസ്സിലാകും. പിന്നീടാണ് അന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന മീമാംസകനും പണ്ഡിതനുമായ മണ്ഡനമിശ്രനുമായിട്ടുള്ളൊരു മത്സരം. ശങ്കരാചാര്യർ യാത്ര ചെയ്യുന്നിടത്തെല്ലാം ഒരുപാട് പണ്ഡിതരുണ്ടാവും, പല മതക്കാർ, പല വിഭാഗക്കാരായ ആളുകളോട്, പണ്ഡിതരോട്, യോഗിവര്യന്മാരോട് പല വിഷയങ്ങളിലും സംസാരിച്ച് തർക്കിച്ച് ജയിക്കലാണ്. അങ്ങനെ മണ്ഡനമിശ്രൻ, കുമാരിലഭട്ടൻ എന്ന വിഖ്യാതമായ ഒരു പണ്ഡിതന്റെ ശിഷ്യനായ മണ്ഡനമിശ്രനോടാണ് പിന്നീടുള്ള സംവാദവും തർക്കവും. ഓരോരുത്തരെയും തോൽപ്പിക്കണം, ഈ വാഗ്വാദത്തിൽ തോൽപ്പിക്കണം, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നത് പോലെയല്ല അത്. മഹിഷ്മതി, നമ്മൾ ബാഹുബലിയിലൊക്കെ കേൾക്കുന്നല്ലേ മഹിഷ്മതി, ആ പ്രദേശത്താണ് മണ്ഡനമിശ്രന്റെ ആശ്രമം. അങ്ങനെ മണ്ഡനമിശ്രനുമായിട്ട് ദീർഘനാളത്തെ സംവാദത്തിനൊടുവിൽ ശങ്കരാചാര്യ ജയിച്ചു. അങ്ങനെ ആ ജയത്തോടുകൂടി മണ്ഡനമിശ്രനേക്കാളും മുകളിലായി തൻ്റെ സ്ഥാനം എന്ന് വന്നപ്പോൾ മണ്ഡനമിശ്രന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ജയം പൂർണ്ണമാക്കണമെങ്കിൽ എന്നെ കൂടി തോൽപ്പിക്കണം. ഭാര്യയുടെ പേരറിയാം? ഉഭയഭാരതി.
2: സൂര്യചിക്കറിയാലോ, മറ്റുള്ളവരെ ഭാര്യമാരെ കുറിച്ച് നല്ലോണം അറിയാല്ലേ.
0: മണ്ഡനമിശ്രൻ അങ്ങനെ മറ്റുള്ളവരല്ലോ അല്ലേ, നമുക്ക് ആരാധ്യനായ ഒരാളല്ലേ. ഈ നമ്മുടെ ഭാരതി, ഉഭയഭാരതിയുടെ ആവശ്യം എന്താണ്? കാമശാസ്ത്രത്തിൽ നിങ്ങളുടെ പാണ്ഡിത്യത്തെ കുറിച്ച് എനിക്ക് അറിയണം. ആള് വളരെ ചെറുപ്പക്കാരനാണ്, മാത്രമല്ല നിത്യബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് എന്ത് എങ്ങനെ പറയാനാണ്? ശങ്കരൻ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് സമയം സാവകാശമാണ്, പഠിക്കണം എനിക്കതെന്ന് പറഞ്ഞു. പഠിക്കണമെങ്കിൽ വിവാഹം കഴിക്കണ്ടേ? പക്ഷെ അത് ചെയ്യില്ലല്ലോ, ബ്രഹ്മചാരിയല്ലേ, സന്യാസിയല്ലേ. എന്ത് ചെയ്തു ശങ്കരൻ? അമരുകൻ എന്ന ഒരു ആളുണ്ടായിരുന്നു, അമരുകൻ. അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ട്. എത്ര? 100 ഭാര്യമാരുള്ള അമരുകനിൽ പരകായ പ്രവേശം ചെയ്തു. അങ്ങനെയാണ് അത് പഠിച്ച് ഈ ഉഭയഭാരതിയുമായിട്ട് വീണ്ടും സംവാദത്തിലേർപ്പെട്ട് അവിടുന്ന് വിജയിച്ച് മുന്നേറുകയാണ്. ഇത് പിന്നീട് സർവജ്ഞപീഠം കയറുമ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ ശുദ്ധനല്ല. അവിടെ സമയത്ത് ശങ്കരാചാര്യർ പറഞ്ഞ മറുപടി, ഞാനല്ല, മറ്റൊരു ശരീരമാണ്, ആ ശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് പ്രവേശിച്ചിട്ടാണ് അത് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് അശുദ്ധിയില്ലെന്ന് ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മണ്ഡലമിശ്രനുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള തർക്കത്തിലും ശങ്കരാചാര്യർ വിജയിക്കുകയാണ്. പിന്നീട് ശങ്കരാചാര്യരുടെ വിഖ്യാതമായ ദിഗ്വിജയമാണ് ശങ്കര ദിഗ്വിജയം. സിനിമ തന്നെ ഇല്ലല്ലേ. അദ്ദേഹം ഒരു രാജാവിൻ്റെ കൂടെയാണ്, ശിഷ്യനായ സുധന്വാവ്. അദ്ദേഹം മലയാളിയായ ഒരു രാജാവാണ് സുധന്വാവ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലും, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഒരുപാട് മദ്യപന്മാർ, ശാക്തന്മാരായ ആളുകളെ കണ്ടുമുട്ടി. അവരുമായിട്ട് സംസാരിച്ചു, അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു, അവരെ തൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റി. കർണാടകയിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് ആര് കയറി വരുന്നത്? കപാലികൾ. കപാലികളും ക്ഷുദ്രന്മാരാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടുന്ന സുധന്വാവാണ് ഏറ്റുമുട്ടുന്നത്. രാജാവ് കൂടിയാണല്ലോ, ശങ്കരന്റെ ശിഷ്യനാണ്, അവരെ തോൽപ്പിച്ചു. പക്ഷേ കപാലികളെ തോൽപ്പിക്കപ്പെട്ട കപാലികളുടെ നേതാവാണ് ക്രകചൻ. ആരാണ്
2: ക്രകചൻ?
0: ആ, ക്രകചൻ നല്ല പേരാണല്ലേ. അദ്ദേഹം ശങ്കരനെ എങ്ങനെയെങ്കിലും കൊല്ലണം, നശിപ്പിക്കണമെന്ന് കരുതി തന്റെ ആരാധനാമൂർത്തിയായ കപാലിയെ പ്രത്യക്ഷപ്പെടുത്തി. കപാലി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ, കപാലി ദേവിയല്ലേ, ശങ്കരാചാര്യന്റെ ഇഷ്ട ദേവതയാണ്. അങ്ങനെ കപാലിക്ക് ആരെയാണ് കൊല്ലാൻ തന്നോട് ആവശ്യപ്പെടുന്നത് തന്റെ ഭക്തനായ ക്രകചൻ എന്നറിഞ്ഞപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. പണ്ഡിതനും തന്റെ ഭക്തനുമായ ശങ്കരനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയ ക്രകചനെയാണ് കൊന്നുകളഞ്ഞത്. ആര്? കപാലി. കപാലിക്ക് അന്ന് ആ സമയം തന്നെ നിവേദ്യം അർപ്പിക്കുന്നത്, എന്താണ് ശങ്കരന്റെ നിവേദ്യം? ശ്ലോകങ്ങളായിരിക്കും അല്ലേ. അങ്ങനെ ശ്ലോകങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുന്നു. ആ ശ്ലോക സമാഹാരമാണ് ശിവാനന്ദ ലഹരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഗോകർണത്തിൽ വെച്ചാണ് രചിക്കുന്നത്. പിന്നീട് സർവജ്ഞപീഠത്തിലേക്ക് കയറുകയാണ്. സർവജ്ഞപീഠം എവിടെയാണ്? കാശ്മീരിലാണ്. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലല്ല, അവിടെയുമുള്ള ഒരു സർവജ്ഞപീഠം എന്ന് പറയും അല്ലേ. ഇത് സക്ഷാൽ കാശ്മീരിൽ തന്നെയാണ്. അവിടെ ഒരു പ്രശ്നം, ഈ സർവജ്ഞപീഠത്തിലേക്ക് കയറണമെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് വാതിലുകളുണ്ട്. ഓരോ വാതിലുകളും തുറക്കണമെങ്കിൽ അവിടുത്തെ കാവൽക്കാരായ ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നല്ലോ വേണ്ടത്, പാണ്ഡിത്യം കൊണ്ട് തോൽപ്പിക്കണം. അങ്ങനെ തെക്ക് ഭാഗത്തെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അത് ഇദ്ദേഹം വാദപ്രതിവാദങ്ങളിലൂടെ, അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുമായിട്ട് നടന്ന വാദപ്രതിവാദങ്ങളിലൂടെ അതും തുറപ്പിച്ചാണ് സർവജ്ഞപീഠത്തിലേക്ക് കയറുന്നത്. സാക്ഷാൽ സരസ്വതി ദേവിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ശാരദാദേവി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക. ശാരദാദേവി സരസ്വതി ദേവി തന്നെ. 4 വാതിലുകളിൽ തെക്കേ വാതിലാണ്, അതിലൂടെയാണ് സർവജ്ഞപീഠത്തിലേക്ക് കയറുക. പണ്ഡിതരെ തോൽപ്പിച്ചാൽ മാത്രമേ അവിടത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ശങ്കരൻ എല്ലാവരെയും തോൽപ്പിച്ചു. സർവജ്ഞപീഠം കയറുക എന്ന് പറഞ്ഞാൽ എല്ലാ അറിവിൻ്റെയും മേലെ എത്തിക്കഴിഞ്ഞു എന്നാണ്. വയസ്സ് കേവലം 32 മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആവർത്തിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് കേദാർനാഥിലാണ് ശങ്കരൻ എത്തുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മഹാസമാധി, ദേഹത്യാഗം ഉണ്ടാവുന്നത്. പ്രധാനമായിട്ട് 4 ശിഷ്യന്മാരാണ്, പത്മപാദർ, സുരേശ്വരൻ, ഹസ്താമലകൻ, തോടകൻ എന്ന 4 പ്രധാന ശിഷ്യന്മാരുൾപ്പെടെ 100 ശിഷ്യന്മാർ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവർക്ക്
2: ശങ്കരാചാര്യർക്ക്
0: ശങ്കരാചാര്യരുടെ ജീവിത കഥയുടെ ഒരു സംക്ഷിപ്തമാണ് നമ്മളിവിടെ പറഞ്ഞത്. അദ്ദേഹം 100 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗ്രന്ഥങ്ങളുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഭാഷ്യമുണ്ട്, അതായത് വ്യാഖ്യാനം, പിന്നെ പ്രകരണം അഥവാ തത്വചിന്തയുണ്ട്, സ്തോത്രങ്ങൾ, ഭക്തിപ്രധാനമായ കാര്യങ്ങളുണ്ട്, 10 ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം, ഇങ്ങനെ 100 ചിന്തോദ്ദീപകമായ, അർത്ഥസമ്പുഷ്ടമായ ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ രചിച്ചയാളാണ് ആദിശങ്കരൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മഹത്വമോ വലുപ്പമോ അറിയാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടുകാരായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപരാധം അല്ലേ. ആ അപരാധത്തിന് ഒരു ചെറിയൊരു പ്രായശ്ചിത്തമാണ് ചരകസേരിയിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത ഈ വിഷയം.
1: അദ്ദേഹത്തെ പ്രച്ഛന്ന ബുദ്ധൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ടല്ലോ മാഷേ.
0: അതെ, അത് ഒരു പക്ഷേ വിമർശനാത്മകമായ ഒരു അഭിപ്രായപ്പെടലാണ്. ബുദ്ധൻ ദശാവതാരത്തിലെ 10 അവതാരമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ശങ്കരാചാര്യരുടെ കാലം നമ്മുടെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഹിന്ദു മതത്തിൽ ഒരുപാട് ജീർണതകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബുദ്ധ ജൈനമത വ്യാപനം നടക്കുന്നൊരു കാലമാണ്. ബുദ്ധമതത്തിലേക്കും ജൈനമതത്തിലേക്കും ഒരുപാട് ഹിന്ദുമത വിശ്വാസികൾ ചേക്കേറുന്ന ഒരു കാലമാണ്. കാരണം ഹിന്ദുമതം അത്രയ്ക്ക് ജീർണിച്ചിരുന്നു. അങ്ങനെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുമതത്തെ തിരിച്ചു കൊണ്ടുവന്നയാളാണ് ആര്? ശങ്കരാചാര്യർ. ഹിന്ദുമതത്തിന്റെ മാലിന്യങ്ങളെല്ലാം മുക്തമാക്കി ശുദ്ധീകരിക്കുന്ന ചുമതലയാണ് ശങ്കരൻ നിറവേറ്റിയത്. അതാണ് ദിഗ്വിജയത്തിന്റെ അർത്ഥവും. ഇപ്പൊ ബുദ്ധ ജൈന മതവ്യാപനം തടയപ്പെട്ടു ശങ്കരന്റെ പ്രവർത്തനം കൊണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രച്ഛന്നനായ ബുദ്ധൻ എന്ന് ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് ദുരാചാരങ്ങളും മതാചാരങ്ങളും നരബലി പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ആചാരങ്ങളെയെല്ലാം, ഈ ദുരാചാരങ്ങളെയെല്ലാം, അനാചാരങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ അറിവ് കൊണ്ട് സാധിച്ചു ശങ്കരന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളറിയല്ലോ, അറിവിനെ ആരാധിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അല്ലേ. തെയ്യങ്ങളിൽ അങ്ങനെയില്ലേ ഒരു അറിവിന്റെ ആരാധനാമൂർത്തി? ആരാ?
2: മുച്ചിലോട്ട് ഭഗവതി.
0: അതെ, മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ നോളജിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഈ കലിയുഗം അവതാരങ്ങളില്ലാത്ത യുഗമാണ്. അവതാരങ്ങളുടെ ധർമ്മ സംസ്ഥാപനം നിറവേറ്റുന്നത് ഇതിഹാസങ്ങളാണ്, ഗ്രന്ഥങ്ങളാണ്. അതുപോലെ അറിവുകൾ കൊണ്ട് അവതാര ലക്ഷ്യം നിറവേറ്റുക. അവതാര ലക്ഷ്യം എന്താണ്? പരിത്രാണായ സാധു നാം
2: വിനാശായ.
0: നമ്മളിതൊരു പാട് തവണ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ തിന്മകളിൽ നിന്ന് നന്മകള്, തിന്മകളെ അകറ്റി നന്മകളെ തിരിച്ചു കൊണ്ടുവരുന്ന ചുമതല അറിവ് നിറവേറ്റുന്നു എന്നതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ആദിശങ്കരൻ. അദ്ദേഹത്തിന്റെ കഥയുമായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും അനുബന്ധമായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. സ്വർണത്ത് മന എന്നുള്ളൊരു മന ഇന്നും ഉണ്ട് കേരളത്തിൽ, തൃശ്ശൂർ ഭാഗത്ത്. അതിന് ആ പേര് വരാൻ കാരണം, ശങ്കരൻ ഭിക്ഷയാചിക്കാൻ വേണ്ടി അവിടെ പോയി. ആ ഇല്ലം വലുതാണ്, പക്ഷെ അവിടെ ദാരിദ്ര്യമാണ്. അവർ കൊടുക്കുന്നത് ഒരു ഉണക്ക കാട്ടുനെല്ലൊക്കെയാണ്, അതേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോൾ ശങ്കരന് വല്ലാത്ത വിഷമം തോന്നുകയും മഹാലക്ഷ്മിയെ, മഹാലക്ഷ്മിയാണല്ലോ ധനദേവത, സ്തുതിക്കുകയും ചെയ്തു. കനകധാരാസ്തവം എന്ന സ്തോത്രം രചിച്ചുകൊണ്ട് ദേവിയെ സ്തുതിച്ചു. ആ സമയത്ത് സ്വർണ്ണനെല്ലിക്ക മഴ പോലെ പെയ്തു എന്നാണ്
1: പറയപ്പെടുന്നത്.
0: അങ്ങനെ ആ ഇല്ലത്തിന്റെ ദാരിദ്ര്യം മാറി, ഇല്ലത്തിന് സ്വർണത്ത് മന എന്ന പേര് അറിയപ്പെട്ടു. ഇന്നും ആ മന അവിടെയുണ്ട്. അതുപോലെ മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം. കാർത്യായനി ദേവി നമ്മുടെ ശ്രീകൃഷ്ണന്റെ സഹോദരി മായാദേവിയാണ്. കംസന്റെ കയ്യിൽ നിന്ന് വഴുതി പോയ സഹോദരി ഉണ്ടായിരുന്നല്ലോ. 108 ദുർഗാലയങ്ങളിലൊന്നാണ്. അവിടെ തന്റെ അച്ഛൻ ശാന്തി നോക്കുന്ന കാലത്ത് അച്ഛൻ എന്തോ ഒരു ദിവസം പെട്ടെന്ന് അവിടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തപ്പോൾ ചെറിയ കുഞ്ഞ് ശങ്കരനെ അവിടെ ഏൽപ്പിച്ചു. അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട അറിവല്ലേ ഉള്ളൂ. നിവേദ്യങ്ങളൊക്കെ വെച്ചു, നിവേദ്യങ്ങളൊക്കെ വെച്ച് നട തുറന്നു നോക്കുമ്പോഴും നിവേദ്യങ്ങൾ അതുപോലെ തന്നെ. അവിടെ ദേവിയൊന്നും കഴിച്ചില്ല. കുഞ്ഞ് ശങ്കരനാകെ പേടിയായി, കാരണം അച്ഛൻ വന്നിട്ട് തന്നെ ശകാരിക്കും എന്നുള്ളൊരു പേടി. ഉടനെ വിളിച്ച് നിലവിളിച്ച് കരഞ്ഞു, ദേവിയോട് വിളിച്ച് കരഞ്ഞു, ഇതാ നിങ്ങളൊന്നും കഴിച്ചില്ല, അച്ഛൻ വന്നാൽ എന്നെ തല്ലുമെന്ന്. ഉടനെ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി ശങ്കരനെ മുലപ്പാൽ കൊടുത്തു എന്നാണ് ഐതിഹ്യം. അത് ജ്ഞാനാമൃതമാണ്. ആ അറിവിലൂടെയാണ് അഗാധ പാണ്ഡിത്യം ഇദ്ദേഹത്തിന് ലഭിച്ചത് എന്ന ഒരു കഥയുണ്ട്, ഐതിഹ്യമുണ്ട്. ഒരു 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 10-12 നൂറ്റാണ്ടുകൾ, 1200 വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അതിശയോക്തികളും ചമൽക്കാരങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്.
1: മാഷെ, ശങ്കരാചാര്യരെ ഒരുപാട് മഠങ്ങളുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്?
0: ശങ്കരാചാര്യർ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച ഒരാളാണ്. അതാണ് നമ്മൾ അത്ഭുതം, നമുക്കിപ്പോഴും അത്ഭുതം വിട്ടുമാറാത്തൊരു കാര്യം. 32 വയസ്സിനുള്ളിൽ അദ്ദേഹം രചിച്ച വിജ്ഞാനത്തിൻ്റെ വലിയൊരു അളവ്, ഒപ്പം സഞ്ചരിച്ച പിന്നിട്ട ദൂരങ്ങൾ, വിമാനങ്ങളോ മറ്റ് വാഹനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്. അങ്ങനെയുള്ളൊരു യാത്ര നടത്തി ഇന്ത്യയുടെ എല്ലാ ആത്മാവും നേരിട്ടറിഞ്ഞൊരു മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം

0: മഠങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്താണ് പത്മപാദാചാര്യൻ, തൻ്റെ ശിഷ്യനായ പത്മപാദാചാര്യൻ്റെ നേതൃത്വത്തിൽ ഗോവർദ്ധന മഠം കിഴക്ക് ഭാഗത്ത്. അത് ഒറീസയിലാണ്, ഒറീസയിലെ പുരിയിലാണ്. അവിടത്തെ പ്രധാനപ്പെട്ട വാചകം, മുദ്രാവാക്യം പ്രജ്ഞാനം ബ്രഹ്മം എന്നാണ്. ജ്ഞാനമാണ് ബ്രഹ്മം, ഋഗ്വേദത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ആ കാര്യം. പിന്നെ തെക്ക് ഭാഗത്ത് ഉള്ളതാണ് കർണാടകത്തിലെ ശൃംഗേരിയിൽ ശാരദാപീഠം. അത് അഹം ബ്രഹ്മാസ്മി എന്നാണ് അതിൻ്റെ ശ്ലോകം. നമുക്കതിനെക്കുറിച്ച് പിന്നീട് പറയാം. അത് സുരേശ്വരാചാര്യൻ, തൻ്റെ ശിഷ്യനായ സുരേശ്വരാചാര്യൻ്റെ നേതൃത്വത്തിലാണ് ശാരദാപീഠത്തിൻ്റെ സ്ഥാപനം. പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ ദ്വാരകയിലാണ് ദ്വാരകാപീഠം. ഹസ്തമലകാചാര്യനാണ്, തൻ്റെ ശിഷ്യനായ ഹസ്തമലകാചാര്യനാണ് അതവിടെ സ്ഥാപിക്കുന്നത്. അവിടെ തത്വമസി എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാചകം. ശബരിമലയിൽ കാണുന്നില്ലേ, അത് സാമവേദത്തിൻ്റെതാണ്. അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. ഇനി വടക്ക് ഭാഗത്താണ് തൻ്റെ മറ്റൊരു ശിഷ്യനായ തോടകൻ. ഉത്തരാഞ്ചലിലെ ബദരീനാഥിൽ ജ്യോതിർമഠമാണ്. അയമാത്മാ ബ്രഹ്മ എന്നാണ് അവിടുത്തെ ആപ്തവാക്യം. ഇത് അഥർവ വേദത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇതാണ് നാല് പ്രധാന മഠങ്ങൾ. ഇതിന് പുറമെ ധാരാളം ആശ്രമങ്ങളും ശങ്കര, ഇവിടുത്തെ മഠാധിപന്മാരൊക്കെ ശങ്കരാചാര്യന്മാർ തന്നെയാണ് അറിയപ്പെടുക.
1: ശങ്കരാചാര്യരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതാ മാഷേ?
0: എല്ലാ ഗ്രന്ഥങ്ങളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്, പക്ഷെ എന്നാലും അത് പറയുക വളരെ വിഷമമാണ്. വിവേക ചൂടാമണി, അതുപോലെ ശിവാനന്ദ ലഹരി, ഭഗവത്ഗീത അതിൻ്റെ ഭാഷ്യം, സൗന്ദര്യലഹരി, ബ്രഹ്മസൂത്രങ്ങൾ, ദശോപനിഷത്തുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹം അദ്വൈതാചാര്യനാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ. എന്താണ് അദ്വൈതത്തിൻ്റെ അർത്ഥം? ദ്വൈതമല്ല, രണ്ടല്ല, ഒന്നാണെന്നാണ്. നമ്മൾ കാണുന്നതൊക്കെ രണ്ടാണ്, കാണുന്നതെല്ലാം സത്യമാണോ? എന്താ ഉദാഹരണം? ശങ്കരാചാര്യരുടെ ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കയർ നമ്മൾ അല്പം മങ്ങിയ വെളിച്ചത്തിൽ പാമ്പാണെന്ന് കരുതുന്നു. കാണുന്നത് കയറാണ്, പക്ഷെ നമ്മൾ വിചാരിച്ചത് പാമ്പെന്നാണ്. യഥാർത്ഥം എന്താണ്? കയറാണ് യാഥാർത്ഥ്യം, പക്ഷെ നമ്മൾ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് പാമ്പിനെ പോലെ തോന്നിച്ചു. അപ്പം ആ പാമ്പിൽ നിന്ന് യഥാർത്ഥമായ കയറിലേക്കുള്ള ദൂരമാണ് ജ്ഞാനസമ്പാദനം. രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവും ജഗത്തും, പരമാത്മാവും ജീവാത്മാവും, അത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇത് തത്വമസിയുടെ അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം തന്നെയാണ്. ശരിക്കും ശങ്കരാചാര്യർ ഈ അദ്വൈത ചിന്തയുടെ പുനരാവിഷ്കാരമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുകയാണ്. ശങ്കരാചാര്യൻ അതിൻ്റെ ഉപജ്ഞാതാവല്ല. എന്തുകൊണ്ട്? ഈ അദ്വൈത സിദ്ധാന്തം നമ്മൾ കേൾക്കുന്നത് ഭഗവത്ഗീതയിലാണ്, വേദങ്ങളിൽ നിന്നാണ് ഭഗവത്ഗീതയിലേക്ക് വരുന്നത്. ഈ വേദങ്ങളിലെയും ഭഗവത്ഗീതയിലെയും അദ്വൈത ചിന്തകൾ ശങ്കരാചാര്യർ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെതായ അറിവ് വെച്ചുകൊണ്ട് വ്യാഖ്യാനം ചെയ്ത് കൊടുത്തു. ശങ്കര ഭാഷ്യം എന്നതുകൊണ്ടാണ് പറയുക. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവില്ല എങ്കിൽ കൂടി ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് കലഹരഹിതമായ, നമുക്കറിയില്ല, അദ്ദേഹം ശക്തന്മാരെ കൊല്ലും കൊലയും മദ്യപാനവും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ മാറ്റിയെടുത്തു അല്ലേ. അവരൊക്കെ മനസ്സിലെ അന്ധതയുടെ, ദുഷ്ടതയുടെ ആന്ത്യമുണ്ടായിരുന്നു, അതൊക്കെ ശുദ്ധീകരിച്ചെടുത്തു. അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചതെന്താണ്? അക്ഷരമാണ്, അറിവാണ്. അകത്തിരുട്ടകറ്റുവാൻ അക്ഷരം പഠിക്കണം, പുറത്തിരുട്ടകറ്റുവാൻ വിളക്ക് നാം കൊളുത്തണം. കേട്ടില്ലേ സാക്ഷരതയുടെ പണ്ടത്തെ പാട്ട്? പകത്തെ അന്ധവിശ്വാസത്തിൻ്റെ അന്ധത ഇരുട്ടകറ്റുവാൻ അറിവിനെ ഉപയോഗപ്പെടുത്തിയയാളാണ് ശങ്കരാചാര്യർ. സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ അത് അല്പം പോലും അതിശയോക്തിയല്ല. ശങ്കരാചാര്യരുടെ ഒരു മഹത്വത്തിന് അല്പം മങ്ങലേൽക്കുമോ എന്നുള്ള ഭയം മാത്രമേ അങ്ങനെ പറഞ്ഞാലേ നമുക്കുള്ളൂ. അതിനേക്കാൾ എത്രയോ എത്രയോ ഉപരിയാണ് ശങ്കരാചാര്യരുടെ പ്രവർത്തനം ഭാരതം മുഴുവനും. 32 വയസ്സ് എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചെങ്കിലും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഒരു മനുഷ്യായുസിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അതിനെക്കുറിച്ചും ഒരു കഥയുണ്ട്. 8 വയസ്സ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. 8-ാമത്തെ വയസ്സിൽ തൻ്റെ വീട്ടിൽ വന്ന സന്ദർശകരായ ഒരുപാട് പണ്ഡിതന്മാർക്ക് അവരെ ആദിത്യൊക്കെ സ്വീകരിച്ച് തിരിച്ചു പോകുമ്പം കുറേ ശ്ലോകങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തു. ശ്ലോകങ്ങൾ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് പറഞ്ഞു, ശങ്കര, ഈ ശ്ലോകങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കുകയാണ്, നിൻ്റെ ആയുസ് 8 വർഷം കൂടി നീട്ടിത്തരുന്നു. അവർ ശങ്കരനെ പരീക്ഷിക്കാൻ വന്നയാളെന്നാണ് വിശ്വാസം. അങ്ങനെ 8-ഉം 8-ഉം 16 ആയി. 16-ാമത്തെ വയസ്സിലും മരിക്കുമല്ലോ. അവിടെയും ഒരുപാട് ആളുകൾ വന്നു, പണ്ഡിതന്മാർ വന്നു. അവർക്കും ശങ്കരാചാര്യർ ഒരുപാട് ശ്ലോകങ്ങൾ ചൊല്ലിക്കേൽപ്പിച്ചു കൊടുത്തു. അവരും സംപ്രീതരായി, അവരും കുട്ടിക്കൊടുത്തു. എത്ര?
1: 16.
0: അങ്ങനെ 16-ഉം 16-ഉം 32 വയസ്സാകുമ്പോഴേക്കും ശങ്കരാചാര്യർ അറിയാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. എല്ലാം അറിവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഈ അറിവ് കൊണ്ടാണ് അദ്ദേഹം പല പണ്ഡിത വിഭാഗക്കാരെയും സംസാരിച്ച് തോൽപ്പിക്കുന്നത്. തോൽവി എന്ന് പറഞ്ഞാൽ അവരുടെ വാദവും ശങ്കരാചാര്യരുടെ വാദവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിൽ മേൽക്കൈ എത്തുന്നത് അവർ അംഗീകരിക്കും, പരസ്പരം അംഗീകരിക്കും. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന, പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഒഴിവാക്കി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാൻ ആദിശങ്കരന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം

0: അല്ലേ? നമ്മുടെ ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ആ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, രണ്ടല്ല ഒന്നാണ് എന്നാണ് അതിൻ്റെ വളരെ ലളിതമായ അറിവ്. തത്വമസി അല്ലേ ശബരിമലയിൽ കാണില്ലേ, തത് അം അസി, അത് ഞാനാകുന്നു, അല്ലെങ്കിൽ ഞാനും അത് തന്നെയാണ് എന്നൊരർത്ഥം വരുന്നു. അഹം ബ്രഹ്മാസ്മി, ജഗൻ മിഥ്യ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഒരു ഏകതയുടെ സർവചരാചരങ്ങളും, അതിൽ ജാതീയമായിട്ടോ മതപരമായിട്ടോ വിവേചനമോ വിഭാഗീയതകൾക്കോ ഒരു സ്ഥാനവും ഇല്ല എന്ന ഒരു തത്വത്തിലേക്കാണ്, സർവദേശീയതയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ആദിശങ്കരനെ കുറിച്ചുള്ള അദ്ദേഹം പ്രദാനം ചെയ്ത അറിവിൻ്റെ നാലായലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മാത്രമേ ഇവിടെ ചെറിയ തോതിലെങ്കിലും അനാവരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മഹാന്റെ ജന്മം കൊണ്ട് പവിത്രമായ നാട്ടിലാണല്ലോ നമ്മൾക്കും ജീവിക്കാൻ സാധിക്കുന്നത് എന്നതിൽ അഭിമാനം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചാരകശാല ഇവിടെ
1: നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഭിമന്യു.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം മണിച്ചിത്രത്താഴ്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മധു മുട്ടം. സംഗീതം MG രാധാകൃഷ്ണൻ.

ചിത്ര പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം SP വെങ്കടേഷ്. ചിത്രം കാബൂളിവാല.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ ഗാനമാണ് അടുത്തത്. എസ് രമേശൻ നായരും ഔസേപ്പച്ചനുമാണ് ഗാനശില്പികൾ.

ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനം. ചിത്രം വർണ്ണപ്പകിട്ട്. ചിത്രയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനമാണ് അടുത്തത്. ചിത്രം ഹരികൃഷ്ണൻസ്. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എൻ്റെ പേര് അപർണ, ഫാമിലി ഹെൽത്ത് സെൻ്റർ കുട്ടികളിലുള്ള ഡോക്ടറാണ്. അപ്പോൾ ഈ വർഷത്തെ ഉത്സവകാലം എന്ന് പറയുന്നത് നമുക്കറിയാം തിരക്ക് വളരെ നിയന്ത്രണാതീതമാണ്, മറ്റ് സംസ്ഥാനത്തു നിന്നും ആൾക്കാർ വരുന്നു, അപ്പോൾ സൗകര്യങ്ങൾ വളരെ കുറവാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ജനറലായിട്ട് നമുക്കുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഒ പിയിൽ കൂടുതലായിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കാതെ വരുന്നൊരു പ്രശ്നമാണ്. ഭക്തജനങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അവർ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ജനത്തിരക്കിനിടയിൽ അവർക്ക് വരുന്ന ആ ഒരു ക്രൗഡ് കൊണ്ടുള്ള ഒരു സഫോക്കേഷനും കാര്യങ്ങളായിട്ട് കൂടുതൽ ഗിഡിനെസ്, തലകറക്കം, ഛർദി അങ്ങനെയായിട്ടാണ് വരാറുള്ളത്. വരുന്ന എല്ലാ കേസുകളും വളരെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് വിടാൻ ഉള്ള സൗകര്യം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അല്ലാതെ ഫസ്റ്റ് എയ്ഡ് എല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ആംബുലൻസ് സൗകര്യമുണ്ട്. കൂടുതലായിട്ടുള്ള സിവിയർ കേസുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് റെഫർ ചെയ്യുകയാണ്. അവിടുന്ന് അതിന് പറ്റിയില്ലെങ്കിൽ അവരെ തുടർ ചികിത്സയ്ക്കായി ഹയർ സെൻറ്റേഴ്സിലേക്കാണ് പറഞ്ഞു വിടാറുള്ളത്. ഈ വർഷം കേസുകൾ ഒരുപാടുണ്ടായിരുന്നു. ഹയർ സെൻറ്ററിലേക്ക് പോകുന്ന കേസുകളുണ്ടായിരുന്നു, കാർഡിയാക് അറസ്റ്റ് പോലുള്ള ECG വേരിയേഷനുള്ള കേസുകളുണ്ടായിരുന്നു, പിന്നെ അപസ്മാരം അഥവാ സീഷേഴ്സ് അങ്ങനത്തെ കേസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് പ്രൈമറി ആയിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നേരെ കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും അവിടുന്ന് മാനന്തവാടി ഇല്ലെങ്കിൽ കണ്ണൂർ തലശ്ശേരി ഹോസ്പിറ്റലുകളിലേക്കുമാണ് ഇപ്പോൾ പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറുണ്ട്, രണ്ട് നേഴ്സുമാരുണ്ട്, പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ക്ലീനിങ് സ്റ്റാഫുണ്ട്, പിന്നെ ഒരു OA ഉണ്ട്, ഓഫീസ് അസിസ്റ്റൻ്റായിട്ട്. ഷിഫ്റ്റ് ഡ്യൂട്ടി ഇപ്പോൾ നിലവിൽ DMO ഭാഗത്തുനിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. 8 മുതൽ 2 വരെയാണ് ഇപ്പോൾ എൻ്റെ സേവനമുള്ളത്. രണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻസും നേഴ്സുമാരും 6 മണി വരെ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ. പിന്നെ മലബാർ മെഡിക്കൽ കോളേജുകാരുടെ ഒരു ടീം ഇപ്പോൾ വന്നിട്ടുണ്ട്, അമൃത ഹോസ്പിറ്റലുകാരെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെഡിസിനൊക്കെ ഗവൺമെൻറ് സപ്ലൈ തന്നെയാണുള്ളത്, കുറച്ച് ദിവസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി കുറച്ച് മലബാർ മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ടീം വന്നപ്പോൾ അവരുടെ ഉണ്ട്. അപ്പം ഒരുവിധം വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. ജനങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, തിരക്കാണിപ്പോൾ ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും നാളെന്ന് പറയുന്നത് നമ്മുടെ കേരളീയരിൽ മാത്രം ഒതുങ്ങി നിന്നൊരു ഉത്സവം ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നെന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്കിതൊക്കെ ഒരു പുതുമയാണ്. അപ്പം വരുന്നവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമാണ്. ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ടൂറിസമല്ല, വളരെ ചുരുങ്ങിയ ഒരു സൗകര്യം മാത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ അത് നമ്മളും അവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മളായാലും അവർക്കറിയില്ലാത്തൊരു സാഹചര്യമാണിത്, തികച്ചും അവർക്ക് വ്യത്യസ്തം നമ്മൾക്ക്, പക്ഷെ ഇത് പരിചിതമാണ്. അപ്പം നമ്മളും അവരുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ദയവേ ഇതെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം. പിന്നെ കയ്യിൽ ചെറിയ ചെറിയ വാട്ടർ ബോട്ടിൽ കരുതുക, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ചെറിയ ആഹാര പദാർത്ഥങ്ങളും കരുതുക. ഇത്രയും 4-5 മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ഷീണം വന്നാൽ ഉടനെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ വോളണ്ടിയേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് അറിയിക്കുക. അത്യാവശ്യം ഇരുന്നുകൊണ്ടും ഇരുന്ന് റെസ്റ്റ് എടുക്കുക, സമയത്ത് റീഹൈഡ്രേഷൻ ചെയ്യുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ തലകറക്കം, കുഴഞ്ഞു വീഴലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഈ ഹൈഡ്രേഷനിലൂടെ തന്നെ നമ്മൾക്ക് ഒഴിവാക്കാം. കൊട്ടിയൂർ അമ്പലത്തിലെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തികച്ചും ആശുപത്രിയിൽ നിന്ന് വിപരീതമായി ഒരു ചുരുങ്ങിയ പരിമിതമായ സൗകര്യത്തിൽ എങ്ങനെ രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്.

0: എൻ്റെ പേര് സജീവൻ, ജില്ലാശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ കുട്ടിയൊരു ഡ്യൂട്ടിക്കായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്താണ് ഒരു മാസത്തേക്ക്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഭക്ത ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് കർണാടകത്തിലെ ജനങ്ങളും ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം കെയർ കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ബാക്കിയുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അവിടെ എല്ലാവരുടെയും സഹായത്തോടുകൂടെ മെച്ചപ്പെട്ടൊരു ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ 27 ദിവസം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ വേറെ മലബാർ മിംസിലെ ഡോക്ടർമാരും അവരൊക്കെ വരുന്നുണ്ട്. ഭൂരിഭാഗം നമ്മൾ ഹെൽത്ത് സർവീസിലെ ആൾക്കാർ തന്നെയാണ് ഈ 27 ഡേയ്സും ഉണ്ടാവുക. ഇവിടുത്തെ 20-ാം തീയതി വരെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അതിനുശേഷം നമ്മൾ മിക്കവാറും ജെൻസ് ഹെൽത്ത് സ്റ്റാഫായിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവുക. വന്നിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു എന്താ പറയുക, ദൈവികമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് നല്ലൊരു അനുഭവമായിട്ട് കാണുന്നു.
1: 7 ഇലക്കാർ എന്ന ഒരു കയ്യാലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിലെ കാർണവറുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ഈ ഒരു കർമ്മങ്ങളും അതുപോലെ ഇതിൻ്റെ വ്രതനിഷ്ഠ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം.
2: എൻ്റെ പേര് ഗോപാൽ, മണത്തനെയാണ്, ചപ്പാര ക്ഷേത്രത്തിലെ ശാന്തിയാണ് പ്രധാന വിഷയം. അവിടെ ഞങ്ങൾ 7 ഇലക്കാരെ ഒരു കുടുംബക്ഷേത്രമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള വാൾ എഴുന്നേൽക്കുന്നത്, ദേവീൻ്റെ വാൾ ബണ്ണാർ എഴുന്നള്ളത്ത് എന്ന് പറയും അന്ന്. അപ്പോൾ ബണ്ണാരവും വാളും കൊണ്ട് വന്നതിന് ശേഷം സ്ത്രീകൾക്ക് ഈ അമ്പലത്തിൽ പ്രവേശനമുള്ളൂ. ഞങ്ങളാണ് ഇവിടുത്തെ ആദ്യത്തെ പൂജ. ഞങ്ങൾ രാവിലെ ഒരു 4:30, 4 മണിയാകുമ്പം പിന്നെ പൂജ തുടങ്ങും. 6:30 ആകുമ്പോൾ തീരും. ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ ഉഷപൂജ ആവും അവരെ. പിന്നെ ഞങ്ങൾ വാളെഴുന്നിട്ട് ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങളുടെ പിന്നെ അനിയനും എൻ്റെ മരുമകനും, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ വരും. മൂത്താൾ ഞങ്ങൾ ഇവിടെ ഒരു ചടങ്ങുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ കാലശേഷം, നമ്മുടെ കാലശേഷം അടുത്ത ആൾ, അല്ലെങ്കിൽ ആവാത്തൊരു കാലഘട്ടം, വയസ്സാകുമ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ആവില്ലല്ലോ, അങ്ങനെ അടുത്താക്കി കൊടുക്കും. അടുത്താക്കി കൊടുക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട് ഇവിടെ.

അമ്പലത്തിലുണ്ടാവുക. ഞങ്ങളവിടെ മണ്ഡലം മനസ്സാണെങ്കിൽ 41 ദിവസം വൃശ്ചിക മണ്ഡലം, അതുപോലെ തന്നെ കർക്കിടക മണ്ഡലം. ഇതിപ്പോൾ ഇനി കഴിഞ്ഞാൽ കർക്കിടക മണ്ഡലമായി. ഇപ്പം ഞാൻ ഒരു June 24 ഇവിടുത്തെ കഴിയും, എൻ്റെ കലശാട്ടാണ്. July 15 അവിടെ മണ്ഡലം, കർക്കിടക മണ്ഡലം തുടങ്ങി. ഇപ്പം 41 ദിവസം അവിടെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കും. അതായത് നമ്മളെ മരുവൻ അടിയേൽപ്പിക്കും. ഒരു മാസത്തേക്ക് അവരെ ഒരു പൂജാധികാരമാണ്, പ്രായമായില്ല, തളർന്നു പോകും. അതുകൊണ്ട് റെസ്റ്റ് എടുക്കും. വാളും കഴിഞ്ഞാൽ വാളും മണ്ണാരും വന്നതിന് ശേഷം ഞങ്ങൾ നമ്മൾ കയ്യാലകളൊക്കെ പണിതിട്ടുണ്ടാവും. ദേവസ്വം പണി ആദ്യ പണിയാൻ പാടില്ല. പ്രക്കൂടം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ പ്രക്കൂടം ചടങ്ങ് കഴിഞ്ഞാൽ ഈ തിരുവഞ്ചേരയിൽ ഇറങ്ങൂല, ബാക്കിയുള്ള കയ്യാലകളൊക്കെ പണിയും. നമ്മുടെ മരുവക്കത്തായ ഒരാളന്മാരുടെല്ലാം മരുവക്കത്തായ ഒരാളും കഴിഞ്ഞാൽ അടുത്ത് പ്രായമുള്ള ആരാ അടുത്ത് അവരൊക്കെ. അത് മരുമക്കളായാലും മക്കളായാലും മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ സ്വന്തം മക്കൾക്ക് ആവില്ല മരുമക്കൾ. പിന്നെ സ്വന്തം മക്കൾക്ക് ആവുന്നൊരു ഇതുണ്ട്. അതായത് ഒരാളൻ മറ്റൊരു ഒരാളിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചെങ്കിൽ അങ്ങനെയാണ് മകനാവും. അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഏട്ടാനിയന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ 5-8 വർഷം മുമ്പ് ഒരു ചിട്ടയിൽ കാരണവന്മാർ ഒരു 3 ഒപ്പന വന്നിരുന്നു. അവർ 3 താഴ്വ ഏട്ടാനിയന്മാർക്ക് എന്നെ കിട്ടിയത് അതൊരു മഹാഭാഗ്യമാണ്. അതുപോലെ തന്നെ കുളങ്ങരയത്തുണ്ട്, അവർക്കും കിട്ടിയായിരുന്നു അങ്ങനെ 2. അപ്പോൾ അതിലിപ്പോൾ എൻ്റെ അച്ഛനും ഒരാളെന്നാണ്. എൻ്റെ അച്ഛനും 1 ഒരാളിന് പെട്ടതാണ്. അച്ഛൻ്റെ പേര് ഗോപാലനായർ. അച്ഛൻ മരണപ്പെട്ടുപോയി. ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛനാണ്, ഇപ്പോൾ അച്ഛൻ്റെ അന്യനായി പോകണം. ഞാൻ വന്നിട്ട് ഞാൻ 2005 ഈ അടിയന്തര യോഗത്ത് കൂടിയിട്ടുള്ളത്. 2005 അതിന് മുമ്പേ കാരണവന്മാർ ഒപ്പന ഒരു 5-10 വർഷം ഉണ്ടായിരുന്നു. 10-30 വർഷത്തോളം എനിക്ക് ഇവിടുത്തെ ഒരു ബന്ധമുണ്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45 കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാല. 9:30 സംഗീത നിശ. രാത്രി 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് AV രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ മടത്തുംഭാഗം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത കേൾക്കാം. ആലാപനം ഗായത്രി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ പെരുവണ്ണാൻ സ്ഥാനികനായ മണത്തണ സ്വദേശി അരുൺ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരി നേരത്തിൽ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः पुरुषोत्तम शर्मा। आदौ मुख्य वार्ताः। प्रधानमन्त्री नरेन्द्र मोदी स्लोवाकिया देशस्य राजधान्यां ब्रातिस्लावा नगर्यां तत्येन प्रधानमन्त्रिणा रॉबर्ट फिको इत्यनेन सह संवादम् अकरोत्। प्रधानमन्त्री अवोचत् भारत स्लोवाकिया देशौ व्यापक सहभागितया सम्बन्धान् समुन्नेतुं निर्णयं कृतवन्तः। भारतेन पश्चिम एशियायां प्रचलित संघर्षस्य समाप्तये अमेरिका ईरानयोः सन्धेः स्वागतं कृतम्। उक्तं च सन्धेः कार्यान्वयनेन क्षेत्रे शान्तिः स्थिरता च पुनः स्थापिता भविष्यति। वित्तमन्त्री निर्मला सीतारामनः अवोचत् यत् देशे खाद्यान्नस्य पर्याप्त भण्डारः वर्तते, अथ च अलनीनो कारणेन अपि खाद्यान्नस्य नैयून्यं न भविष्यति। उत्तर प्रदेशस्य जेवर क्षेत्रे नोएडा अन्ताराष्ट्रिय विमानस्थानकं वाणिज्यिकरूपेण आरब्धम्। अद्यारभ्य तत्र विमानानां सञ्चालनम् अभवत्। अपि च फीफा विश्वचषक स्पर्धायां स्वीडन देशः अद्य मेक्सिको देशस्य मोंटेरे क्रीडांगणे ट्यूनेशिया देशं 5-1 अंकांतरालेन पराजयत्। अथ वार्ताः विस्तरेण। प्रधानमन्त्री नरेन्द्र मोदी स्लोवाकिया देशस्य राजधान्यां ब्रातिस्लावा नगर्यां तत्रत्येन प्रधानमन्त्रिणा रॉबर्ट फिको इत्यनेन सह संवादम् अकरोत्। उपवेशनस्य अनन्तरं संयुक्त वार्ताहर सम्मेलने प्रधानमन्त्री नरेन्द्र मोदी अवोचत् भारत स्लोवाकिया देशौ व्यापक सहभागितया सम्बन्धान् समुन्नेतुं निर्णयं कृतवन्तौ। श्रीमोदी अवोचत् यत् देशद्वयोः रक्षा सहयोगं परस्पर विश्वासस्य प्रमाणं वर्तते। देशद्वयेन रक्षाक्षेत्रे सहयोगं समेधितुम् अपि सहमतिपत्रं हस्ताक्षरितम्।
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है। यह हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है। आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की। ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए।
0: प्रधानमंत्री नरेन्द्र मोदी प्रावोचत् यत् एआई इत्यस्य भविष्यं न केवलं नवोन्मेषे अपितु मानव गरिमा विश्वासाधारितम् अपि भवेत्। श्रीमोदी अवोचत् यत् प्रौद्योगिकी क्षेत्रे विहित सन्धिः अपि देशद्वयोः मिथः सहयोगं दृढयिष्यति।
1: एआई का भविष्य केवल इनोवेशन से नहीं बल्कि ट्रस्ट, रिस्पॉन्सिबिलिटी और ह्यूमन डिग्निटी पर आधारित होना चाहिए। रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है। इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया। इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी।
0: अत्रावसरे स्लोवाकिया देशस्य प्रधानमन्त्री रॉबर्ट फिको भारतस्य समेधमानार्थव्यवस्थां प्रौद्योगिक विकासं च प्रतिपादितवान्। तेन संयुक्तराष्ट्र सुरक्षा परिषदि भारतस्य स्थायि प्रतिनिधित्वम् अपि समर्थितम्। अवधेयं यत् गतशताब्दस्य 93वें स्लोवाकिया देशस्य स्वतन्त्रतायाः अनन्तरं कस्यापि भारतीय प्रधानमन्त्रिणः इयं प्रथमा स्लोवाकिया यात्रा वर्तते। भारतेन पश्चिम एशियायां प्रचलित संघर्षस्य समाप्तये अमेरिका ईरानयोः सन्धेः स्वागतं कृतम्। एतेन संघर्षेण विश्वे गंभीरः आर्थिक संकटः जातः, अनेकेषु देशेषु प्राणहानिः च अभवत्। प्रधानमन्त्री नरेन्द्र मोदी सामाजिक माध्यमेषु एकस्मिन् सन्देशे उक्तवान् यत् भारतस्य आशा अस्ति यत् सन्धेः कार्यान्वयनेन क्षेत्रे शान्तिः स्थिरता च पुनः स्थापिता भविष्यति, अनया व्यापारस्य स्वतन्त्रता सुनिश्चिता भविष्यति। वित्तमन्त्री निर्मला सीतारामनः अवोचत् यत् देशे खाद्यान्नस्य पर्याप्त भण्डारः वर्तते, अथ च अलनीनो इति उष्णतापस्य दुष्प्रभावेन अपि खाद्यान्नस्य नैयून्यं न भविष्यति। अद्य राजधान्यां नवदिल्ल्याम् आयोजिते माइंड माइन इति सम्मेलने वित्त मंत्री अवोचत यत् खरीफ इति ग्रीष्म ऋतौ धान्येभ्यः पर्याप्त मात्रायां उर्वरकोपलब्धता वर्तते। तयोक्तं यत् ऐषमः प्राविट् नैयून्यं स्यादिति संभाव्यते, तथापि अस्माकं पार्श्वे पर्याप्त भण्डारः विद्यते। संस्कृतवार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। आयुष मंत्रालयेन अद्य नवदिल्ल्यां द्वादशः अन्ताराष्ट्रिय योग दिवसस्य भव्यायोजनाय औपचारिक कार्यक्रमाणां शुभारम्भो विहितः। आयुष मंत्री प्रताप राव जाधवः राजधान्यां नवदिल्ल्यां अवोचत् यत् मुख्य कार्यक्रमः प्रधानमन्त्रिणः नरेन्द्र मोदिनः नेतृत्वे कोलकातायां भविष्यति। अमुना उक्तं यत् अत्र अवसरे 45 निमेषात्मकं योगसत्रम् आयोजयिष्यति। मुख्य कार्यक्रमेण सह हुगली नद्यां 500 नौकासु योगसत्रस्य आयोजनस्य योजना वर्तते।
2: इस वर्ष देश भर में 100 प्रतिष्ठित एवं आइकॉनिक स्थलों पर IDY 2026 के विशेष आयोजन किए जा रहे हैं। यह पहल भारत की सांस्कृतिक विरासत, ऐतिहासिक धरोहरों और योग परंपरा को एक साथ जोड़ते हुए योग को एक व्यापक राष्ट्रीय उत्सव का स्वरूप प्रदान करेगी।
0: आयुष मंत्री अवदत् यत् अन्ताराष्ट्रिय योग दिवसस्य मुख्य समारोहात् पूर्वं गतदिने विशेष योग कार्यक्रमस्य साक्षात् प्रसारणे योगसत्रे 4,00,000 जनैः प्रतिभागं विधाय गिनीज वर्ल्ड रिकॉर्ड इति विश्वकीर्तिमानं संरचितम्। अवधेयं यत् अस्मिन् वर्षे अन्ताराष्ट्रिय योग दिवसस्य विषयः स्वस्थ जीवनाय योगः वर्तते। फ्रांस देशस्य एवियन नगर इति नगरम् अद्य रात्रौ आरभमाणस्य 50-50 G7 सम्मेलनस्य आतिथ्यं कर्तुं सज्जम् अस्ति। अमेरिका ईरान देशयोः 70+ दिवसीय युद्धस्य समाप्तये सन्धेः निर्धारणेन एषा सभा महत्वपूर्णेन सकारात्मकेन विकासेन सह अवलोक्यते। फ्रांस देशस्य राष्ट्रपतिः इमैनुअल मैक्रों G7 देशानां नेतॄणाम् औपचारिक रूपेण स्वागतं करिष्यति। भारतं, ब्राजील, दक्षिण कोरिया, केन्या, मिश्र देशः च सहभागित्वेन शिखर सम्मेलने आमन्त्रिताः सन्ति। प्रधानमन्त्री नरेन्द्र मोदी शिखर सम्मेलने भागं ग्रहीतुं श्वः एवियन नगरं गमिष्यति। उत्तर प्रदेशस्य जेवर क्षेत्रे नोएडा अन्तर्राष्ट्रिय विमानस्थानकं वाणिज्यिक रूपेण आरब्धम्। अद्यारभ्य तत्र विमानानां संचालनम् अभवत्। एतत् हि देशस्य नागर विमान क्षेत्रे महत्वपूर्णं सोपानं निर्दिशति। उद्घाटन समारोहं सम्बोधयन् केन्द्रीय नागर विमानन मन्त्री के राममोहन नायडुः अवदत् यत् विमानस्थानकस्य प्रथमचरणे प्रतिवर्षम् 1.2 कोटि यात्रिणां यात्रानुमानं वर्तते। अनन्तरं प्रतिवर्षं 7 कोट्यधिक यात्रिणां यात्रानुमानं भविष्यति। सः अवदत् यत् एतत् विमानस्थानकं राष्ट्रिय सेवायाः, अन्ताराष्ट्रिय विमानसेवायाः च परिचालनस्य केन्द्ररूपेण कार्यं करिष्यति। विमानस्थानकस्य कृते स्वभूमिं दत्तवतां 70+ कृषकाणां समूह जेवरक्षेत्रस्य विधायकस्य धीरेन्द्रसिंहस्य नेतृत्वे अन्यैः च साकं जेवर विमानस्थानकात् लखनऊ नगरं प्रति प्रथमवाणिज्यिक विमाने यात्रां कृतवन्तः। ऋतुविज्ञान विभागेन देशस्य पूर्वोत्तरभागे, उपहिमालयीय क्षेत्रे, पश्चिम बंगाले च श्वः यावत् प्रबलवृष्टेः अनुमानं प्रकटितम्। ऋतुविज्ञान विभागेन राजस्थाने, पूर्वीय उत्तर प्रदेशे, ओडिशायां, मध्यप्रदेशे च झंझावातस्य नारंगवर्णीया संचेतना प्रसारिता। अपि च उक्तं यत् दक्षिण पश्चिम प्रावेट प्रभावाय स्थितिः अनुकूला वर्तते। ऐषमः फीफा विश्वचषक स्पर्धायां स्वीडन देशः अद्य मेक्सिको देशस्य मोंटेरे क्रीडांगणे स्वस्य ग्रुप एफ क्रीडायां ट्यूनेशिया देशं 5 अंकान्तरालेन पराजयत्। स्वीडन देशः द्वितीयार्धे प्रबलं प्रदर्शनं कृत्वा विश्वसनीयं विजयं प्राप्नोत्। अनेन विजयेन स्वीडन देशः स्वस्य विश्वकपस्य अभियानस्य प्रबलं आरम्भम् अकरोत् इति वार्ताः।
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ചേച്ചി, ഇത് കണ്ടോ?
5: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
4: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
5: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
4: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
6: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
7: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
4: ഓ ഐ നോ.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
3: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
10: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
11: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16-30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1st-July 30th വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റയെല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എനുമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
10: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
12: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
3: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
13: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കൈയേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
14: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷെ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നതന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
3: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 ജൂലൈ മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം രതിഥി ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മണൻ കുന്നംപുരത്ത്, മയിൽ പഞ്ചായത്ത് പെരുവങ്ങൂർ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബം പരിപൂർണമായിട്ട് കൃഷിയായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഞാൻ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി, പച്ചക്കറി കൃഷി, റബ്ബർ, പശു, കോഴി എല്ലാം ഉണ്ട് വീട്ടിൽ. ഞാൻ കൃഷിയിൽ കൂടി പിന്നെ ഒരു അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം, കൃഷിയെ സംരക്ഷിക്കണം, അത് കഴിക്കുന്ന മനുഷ്യനായാലും മൃഗങ്ങളായാലും അവർക്കൊക്കെ ഒരു സംരക്ഷണം കിട്ടുക. അതായത് നമ്മൾ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി എന്ന സ്ഥാപനം രൂപീകരിച്ചു. എന്നുവെച്ചാൽ നെല്ല് പരിപൂർണ്ണ ഒരു കൃഷി ചെയ്ത് അതിനെ നല്ല തലത്തിൽ, അതായത് ഒരു കാലഘട്ടം ഞങ്ങൾ

നെല്ല് ഉത്പാദിപ്പിച്ചപ്പോൾ ഇതാർക്ക് കൊടുക്കുമെന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കൃഷിക്കാരുടെ കമ്പനി വന്നതോടുകൂടെ ആ ഒരു പ്രയാസമില്ല. പോരാതെ ഇപ്പോൾ സപ്ലൈക്കോനും കൊടുക്കും. ഇതിനെല്ലാം പുറമെ ഞാൻ 10-15 ഏക്കർ സ്വന്തമായിട്ടും നമ്മൾ ഗ്രൂപ്പായിട്ട് 10-25 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ഉത്പാദിപ്പിക്കുന്ന നെല്ല് ഞാൻ എൻ്റെ സ്വന്തം നെല്ലും നമ്മൾ ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കുന്ന നെല്ലും കൂടെ വാങ്ങിച്ച് ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്ത് ആവശ്യാനുസരണം നെല്ല് അവിടുന്ന് പുഴുങ്ങി കൊത്തി 4-5 തരത്തിൽ 100% അവിടെയുള്ളത് പുഴുങ്ങലരി, പച്ചരി അല്ലെങ്കിൽ തരക്കലരി പറയും. അതുകൂടാതെ 60% മുതൽ 90% വരെയുള്ള തവിട് ആവശ്യത്തിന് വെച്ചിട്ട് ഉള്ള അരി കുത്തി അവിടെ കൊടുക്കും. ഏകദേശം പിന്നെ 1 കിലോ അരിക്ക് എനിക്ക് 65 രൂപ മുതൽ 100 രൂപ വരെ കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇപ്പം ഒരു കിട്ടുന്നത് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വേറെ 2 സ്റ്റാഫും കൂടിയുണ്ട് കൂലിക്ക് ശമ്പളത്തിനെടുക്കുന്നു. അവരും കൂടെ ഉപയോഗിച്ചും കൊണ്ടെന്ന് വെച്ചാൽ ജോലിക്കാലത്ത് 2 ഫാമിലിയാണ്, 2 കുടുംബമാണ് അവിടെ രക്ഷപ്പെടുന്നത്. ഇന്നത്തെ കാലം തൊഴിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അത് എന്നിൽ കൂടി അവരും ജീവിക്കുന്നു, അവരിൽ കൂടി ഞാനും ജീവിക്കുന്നു. അങ്ങനെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന നെല്ലായാലും പച്ചക്കറിയായാലും മാർക്കറ്റ് ഞാൻ തന്നെ കണ്ടെത്തുന്നു. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുണ്ട്, പിന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും നമ്മളൊരു സഹകരിച്ചിട്ട് ഞങ്ങളെടുക്ക ഈ രീതിയിലുള്ള അരി വാങ്ങാനും ഞങ്ങളുണ്ടാക്കുന്ന പച്ചക്കറിയായാലും പയറുവർഗ്ഗങ്ങളായാലും എല്ലാം അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഞാൻ എള്ളു സ്വന്തമായിട്ട് 2 ഏക്കർ കൃഷിയും അതിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ 200-300 കിലോ വരെ നല്ല സീസണിൽ കിട്ടും. ഈ എള്ളിന് എള്ളായിട്ട് ഞാൻ കൊടുക്കില്ല. എള്ളിന് 350 രൂപ എനിക്ക് 1 കിലോന് മാർക്കറ്റിൽ നിന്ന് വില കിട്ടും. പക്ഷേ ഈ എള്ളിന് ഞാൻ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണയാക്കും. എണ്ണയാക്കി കൊടുക്കുമ്പോൾ 1500 രൂപ 1 കിലോ എണ്ണ കിട്ടും. ഇതിൻ്റെ പിണ്ണാക്കിന് 50 രൂപ പശുക്കൾക്കും ആടിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നാൾ വന്ന് വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കൃഷി ഒരു അഗ്രി ബിസിനസ് ആകുമ്പോൾ ജീവിക്കാനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. കൂടാതെ കണ്ട് ഞങ്ങളെടുക്ക മറ്റുള്ള കൃഷി നെൽകൃഷി ചെയ്യുന്നവർ സ്വന്തമായിട്ട് നെല്ല് പുഴുങ്ങാനോ കുത്താനോ സൗകര്യമില്ല. ഇന്നെല്ലാം ടെറസാണല്ലോ, അങ്ങനെ അവിടെ നെല്ല് മൂലക്ക് ഏടിയും കിട്ടി കഴിഞ്ഞാൽ കുട്ടികളർക്കും അതിന് ഇന്നത്തെ കുറ്റം പറയും. അവർ ഞങ്ങൾക്ക് നെല്ല് കൊണ്ടുപോയി ഞങ്ങളെ ഗോഡൗണിൽ സ്റ്റോർ ചെയ്ത് അവർ പറയുന്നതിനനുസരിച്ച് ആവശ്യത്തിന് അളവിനുസരിച്ചിട്ട് അത് പുഴുങ്ങി കുത്തി അവരതേ നെല്ലിൻ്റെ അരി തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അന്നേരം നമുക്കവിടെ കൂലി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 2 പേരെ വെക്കുന്നത്. പിന്നെ ഇത് കൂടാതെ കൊണ്ട് ഞാൻ നെൽകൃഷി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിന് ഈയിടെ വായു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. അത് കൂടാണ്ട് ചെറു മത്സ്യങ്ങൾ, തവളകൾ, പക്ഷികൾ ഇവർക്കൊക്കെയുള്ള ധാന്യങ്ങളും ഇത് നേച്ചുറലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുകൂടാണ്ട് ചെറുധാന്യ കൃഷി അതും ചെയ്യുന്നുണ്ട്. അതും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല ഒരു വർഷം എത്രയോ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ തൊഴിലവസരം സൃഷ്ടിക്കുക. ഇത് കൂടാതെ കണ്ട് ഞാൻ ഏകദേശം 650 സ്ക്വയർ ഫീറ്റ് ഉള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഞാൻ മറ്റുള്ള കൃഷിഭവനിലെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെയും 10-12 ആൾക്കാർ സീസൺ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് സീസണായാൽ ആ മഴമറയിൽ പിന്നെ പച്ചക്കറി കൃഷിയും ചീര മറ്റുള്ളതെല്ലാം അതും വരുമാന മാർഗ്ഗമാണ്. ഈ വരുമാന മാർഗ്ഗത്തെല്ലാം കിട്ടുമ്പോഴും ഒരു നിശ്ചിത പൈസ സാമൂഹ്യ പ്രവർത്തനത്തിനും കൊടുക്കും. ഇപ്പം എനിക്ക് ഒരു ജില്ലാ അവാർഡൊക്കെ കിട്ടി, ആ നെൽകൃഷിയിലാണ് അന്ന് എനിക്ക് കിട്ടിയ ഒരു സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. ആ പൈസ ഞാൻ അപ്പോഴും നമ്മളെ കിടപ്പ് രോഗികളുണ്ടല്ലോ ആ സംഘടനക്ക് IRPC കൊടുക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞാൽ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്നതോടൊപ്പം അവൻ സാമൂഹ്യ സേവനം ചെയ്യണം. എപ്പോഴും സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന തുകയൊക്കെ ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഞാൻ ഒരാൾക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ വാങ്ങില്ല, എന്നുവെച്ചാൽ സംഘടനയിൽ കൂടി കൊടുക്കുമ്പോൾ ആ പൈസ എത്രയോ ആൾക്കാർക്ക് ഉപകരിക്കാം. അങ്ങനെ നമ്മൾ കൃഷിയോടൊപ്പം ജീവിക്കുമ്പോഴും സാമൂഹികമായിട്ട് പ്രവർത്തിക്കണം, സമൂഹത്തിന് സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് തന്നെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബജീവിതം വളരെ സന്തുഷ്ടമാണ്. ഞാൻ കൃഷിയിൽ കൂടിയുള്ള ആദായം കൊണ്ടാണ് എൻ്റെ മകളെ പഠിപ്പിച്ച് അടുത്തൊരു മാനേജ്മെൻ്റ് സ്കൂളിൽ ചേർത്തു. മകനിപ്പം ബി എഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ മകനും മകളും എല്ലാം അവസരം കിട്ടുമ്പോൾ എന്നെ വന്നിട്ട് സഹായിക്കാറുണ്ട്. ഭാര്യയുടെ പേര് പ്രീത, മകളുടെ പേര് ആര്യ കുന്നംപുരത്ത്, മകൻ്റെ പേര് അരുൺ കുന്നംപുരത്ത്. അവനിപ്പോൾ 1 വർഷം ബി എഡ് കഴിഞ്ഞു, ഇനി 1 വർഷം കൂടിയുണ്ട്. അവൻ പറഞ്ഞു വെച്ചാൽ അച്ഛൻ ഭൂമി നിലം കണ്ടെന്നൊരിക്കലും കൊടുക്കാൻ പാടില്ല, ഞാൻ നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി കയറിയാലും എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയം എനിക്ക് ഈ കൃഷി ചെയ്യണം. എന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് എനിക്ക് നെല്ലുകുത്തി അരിയേ വേണ്ടി വന്നു. അത്രയും താല്പര്യമാണ് കൃഷിയോട്. ഇപ്പം 2 മാസം വെക്കേഷൻ വന്നു, പരിപൂർണമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, റബ്ബറിൽ പാലെടുക്കാൻ സഹായിക്കുന്നുണ്ട്, പശുവിനെ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ചത് അങ്ങനെയാണ്, എപ്പോഴെങ്കിലും ഉപകരിക്കും, അതുകൊണ്ട് പണിയെല്ലാം പഠിക്കുക.
ജീവിതം നിങ്ങൾ ഏതോ മാർഗം തിരഞ്ഞെടുത്തോ, അങ്ങനെയെല്ലാം ഉള്ള രീതിയാണ്. പിന്നെ വയസ്സായ അമ്മയുണ്ട്,

0: 103 വയസ്സായി. എൻ്റെ അമ്മ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം വരെ പേപ്പറൊക്കെ വായിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള പച്ചക്കറിയിൽ അവാർഡ് കിട്ടി 2013-14. ഒരു 3 വർഷം മുന്നേ ഏറ്റവും നല്ല നെൽകർഷകൻ എന്നുള്ള അവാർഡ് തന്നു. അത് തോമസ് ഐസക്ക് എന്ന് വന്നിരിക്കുന്നു, അവർ നേരിട്ട് തന്നിരിക്കുന്നു. എന്നാൽ ആ കിട്ടിയ തുക ഞാൻ കൊടുക്കുമ്പോൾ തോമസ് ഐസക്ക് ഇങ്ങനെയുള്ള കർഷകനും കിട്ടുമോ, എല്ലാവരും കിട്ടുന്നത് എന്താണെന്ന് വെച്ച് വാങ്ങിച്ചു പോകും. അവനും അവൻ്റെ കുടുംബം കൂടി എടുത്ത തീരുമാനം, അവൻ്റെ ഭാര്യയും മകനെ പോലും പറയുന്നു, അച്ഛൻ ഇങ്ങനെ കിട്ടിയ പൈസ അങ്ങനെ കൊടുത്തൂടെ, അന്നേരമാണെന്ന് പറഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരടക്കമുള്ള കുടുംബ സദസ്സിൽ വെച്ചിട്ടാണ് അന്ന് തോമസ് ഐസക്കിൻ്റെ ആ പൈസ കൈമാറിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ മൂല്യവർദ്ധിപ്പിക്കാനുള്ള യൂണിറ്റ് ഉണ്ട്, അതൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതും പോയിട്ട് അനുഭവത്തിൽ കൂടി കാണുകയും അതിനിതാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് കൃഷിയെ സംബന്ധിച്ചോളം പറയുന്നത്. പിന്നെ റബ്ബർ ഉൽപ്പാദന സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ ബി എൽ എഫ് എന്നിട്ട് ഇരിക്കൂർ ബ്ലോക്കിൻ്റെ കീഴിൽ കർഷക സഹായിക്കുള്ള സേവന കേന്ദ്രമുണ്ട്, അതിൻ്റെ ട്രഷററാണ്. പിന്നെ 97 മുതൽ എൻ്റെ പാടശേഖരത്തിൽ 50 ഏക്കർ നെൽകൃഷിയുണ്ട്, അതിൻ്റെ സെക്രട്ടറിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പാടത്ത് 1 സെൻറ്റ് സ്ഥലം പോലും നെൽകൃഷി ചെയ്യാറുണ്ടെങ്കിൽ ഈ വർഷം ഏകദേശം 8 ഏക്കർ ഞാൻ പാടത്ത് വിത്ത് വിതച്ചു. നാട്ടിൽ നടാൻ വേണ്ടി ശേഷം 5 ഏക്കർക്കുള്ള വിത്തും ഇട്ടു വെച്ചു. അങ്ങനെ കൃഷിയിൽ തന്നെ പരിപൂർണ സംതൃപ്തനാണ് ഞാനൊക്കെ. ഞാൻ പറഞ്ഞു തരുന്നത് ഭൂമിയിൽ നമ്മൾ ജനിച്ചത് 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ജനനം, പ്രത്യുൽപാദനം, മരണം. അത് മനുഷ്യനായാലും മൃഗമായാലും ചെടിയായാലും അതിൻ്റെ ഇടയ്ക്ക് പല പ്രക്രിയകളും നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ നേച്ചറിലൊരു പ്രകൃതി നടക്കുന്ന നിയമം ലോകത്ത് എവിടെയും ഈ 3 പ്രക്രിയയാണ്. അതിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക, പ്രകൃതിനെ സ്നേഹിക്കുക, നല്ല വായു ഉണ്ടായിട്ട് മരം വേണം, ചെടി വേണം, നല്ല ഭക്ഷണം വേണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആരും നമ്മളെ മയിൽ കീടനാശിനി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കില്ല. മണ്ണ് പരിശോധിച്ച് കൃഷി വകുപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന രാസവളങ്ങൾ മാത്രമേ ചേർക്കൂ. അങ്ങനെയാണ് അവിടെ കൃഷി. അതുകൊണ്ട് വരും തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച് എവിടെ ഹൈ ഉന്നതിയിലെത്തിയാലും 3 നേരം റൊട്ടിയായാലും റൊട്ടി നിറം അരിയായാലും ചപ്പാത്തിയായാലും എന്ത് തന്നെയാലും കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകൻ അധ്വാനിച്ചതിൻ്റെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ കഴിച്ച് ബാക്കിയാണ് അവൻ മാർക്കറ്റിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേഖല ഒരുപാട് അധ്വാനമുണ്ട്. അതുകൊണ്ട് കർഷകനെ കർഷകനായിട്ട് ഇപ്പോൾ സമൂഹം അംഗീകരിച്ചു. അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്കും നാളെ ഒരു അംഗീകാരം വരും. അതുകൊണ്ട് എത്ര ഉന്നതിയിലെത്തിയാലും അവനവൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ എന്തെങ്കിലും ഒരു വിള കൃഷി അത് നെല്ലുന്നൊന്നുമില്ല, എന്തും ചെയ്യാം. അതുകൊണ്ട് പ്രകൃതി സംരക്ഷിക്കേണ്ട ഇവിടെ മരങ്ങൾ വേണം, നല്ല വായു വേണം, പക്ഷികൾ വേണം, മൃഗങ്ങൾ വേണം, എല്ലാം വേണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മറ്റുള്ള വിദേശങ്ങളെല്ലാം പറഞ്ഞ് കേട്ടത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കമ്മിയിൽ പോകുന്നതിന് മുന്നേ എത്രയോ മണിക്കൂർ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തിട്ടേ പോലുള്ളൂ എന്നാണ് കേട്ട പല മീറ്റിങ്ങിലും. അതുപോലെ എല്ലാ തലമുറയും ആ രീതിയിൽ വരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹവും എനിക്ക് മറ്റുള്ള പുതിയ തലമുറയോട് പറയാനുള്ളത്.
1: വളരെ സന്തോഷം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ വളരെ സന്തോഷം.
0: തീർച്ചയായിട്ടും കൃഷിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിൽ കൂടി നേടുന്ന വിദ്യാഭ്യാസമാണ്. എഴുതി പഠിച്ചത് മാത്രമല്ല അനുഭവം ചെയ്തിട്ടുള്ള. പറയാനുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ വേണം വിളിക്കാം, ചോദിക്കാം. ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതിനെല്ലാം എന്നെ പ്രധാനമായിട്ട് ഇതിലിറക്കിയത് മയിലുള്ള അരിയിടം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളെ മയിൽ റൈസ് കമ്പനിയുടെ മുൻ MD ആണ്. അവരാണ് എന്നെല്ലാം ഈ ഫീൽഡിലേക്ക് ഇറക്കാനും. പിന്നെ രാജൻ എന്ന് പറയുന്ന കൃഷി ഓഫീസർ, ഒറിന്ന് KVK പ്രൊഫസറാണ്. അവരെല്ലാമാണ് എന്നെ കൃഷിയിലേക്ക് പ്രചോദനമായിട്ട് കൃഷിയാക്കാനും കുടുംബജീവിതം നയിക്കാനും വരുമാന മാർഗം കണ്ടെത്താനും പ്രചോദനം നൽകി. അതുകൊണ്ട് എന്ത് തന്നെയാലും എന്നാൽ കഴിയുന്ന അറിവ്, എനിക്കറിയുന്ന അറിവ് ഏതൊരാൾക്കും പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഫോൺ നമ്പർ 99 47 89 7 80 8.
1: താങ്ക് യു.
0: ഓക്കെ സർ, താങ്ക് യു.

0: നാളികേര മേഖലയിൽ നവീകരണം ശക്തിപ്പെടുത്തുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പലപ്പോഴും നാളികേര ദിനങ്ങളുടെ പ്രത്യേകത. കേരം തിങ്ങുന്ന കേരളനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണിത്. കേരളത്തിന്റെ പ്രധാന നാണ്യവിളയായ തെങ്ങിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചാൽ മാത്രമേ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ മൊത്തം വരുമാന വർധനവ് സാധ്യമാകൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2024 കണക്കനുസരിച്ച് കേരളത്തിൽ 7.66 ലക്ഷം ഹെക്ടറിൽ തെങ്ങു കൃഷിയുണ്ടായിരുന്നു. ഇതിൽ നിന്നുള്ള വാർഷിക ഉൽപ്പാദനം 552.2 കോടി നാളികേരം. ഉൽപ്പാദനക്ഷമത ഹെക്ടർ 1 720 നാളികേരവും. കഴിഞ്ഞ 25 വർഷത്തെ കണക്ക് പ്രകാരം കേരളത്തിലെ തെങ്ങു കൃഷിയുടെ വിസ്തൃതി 17% കുറഞ്ഞു. കേരളക്കരയിൽ തെക്ക് വടക്കോളം ധാരാളം ഇനം തെങ്ങുണ്ടെങ്കിലും കുറ്റ്യാടി തെങ്ങിനും തേങ്ങയ്ക്കും പ്രാധാന്യമേറെയാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തേങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ ഏറ്റവും നന്നായി ഫലം തരുന്നതും ഏറ്റവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ്. ഇപ്പോഴിത് പരക്കെ കുറ്റ്യാടി തെങ്ങ് എന്നറിയപ്പെടുന്നു. ഇതിനുള്ള പല ഗുണങ്ങളാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കുറ്റ്യാടി തെങ്ങിൻ തൈക്കുള്ള ഡിമാൻഡ് എക്കാലവും ഉയർന്നു നിൽക്കുന്നത്. മറ്റു തേങ്ങകളെ അപേക്ഷിച്ച് കുറ്റ്യാടി തേങ്ങയുടെ കൊപ്രയിൽ നിന്ന് 80% വരെ വെളിച്ചെണ്ണ കിട്ടും. ഒരു ക്വിന്റൽ തേങ്ങ ഉണക്കിയാൽ 60 കിലോ മുതൽ 17 കിലോ വരെ തൂക്കമുള്ള ഉണ്ടക്കൊപ്ര കിട്ടുമെന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ പോലും കുറ്റ്യാടി തേങ്ങയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. നീര, വെർജിൻ വെളിച്ചെണ്ണ, നീരയിൽ നിന്നുള്ള പഞ്ചസാര, ചോക്ലേറ്റ്, ജാം, വിനാഗിരി, ശർക്കര തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിനും കുറ്റ്യാടി തേങ്ങയാണ് അഭികാമ്യം. തെങ്ങിൽ നിന്നും തേങ്ങ വെട്ടിയിടുന്ന പരമ്പരാഗത രീതി തന്നെയാണ് കുറ്റ്യാടി തെങ്ങിനും ഉചിതം. 25 വയസ്സിനു മുകളിൽ പ്രായമുള്ള തെങ്ങിൽ നിന്നുമാണ് വിത്ത് തേങ്ങയെടുക്കുക. പ്രായം കുറഞ്ഞ തെങ്ങിൽ നിന്നെടുക്കുന്ന വിത്ത് തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈ വളർന്ന് 5 വർഷം കഴിയുമ്പോഴേക്കും ഇലയൊടിഞ്ഞ് ശോഷിച്ചു പോകും എന്നതിനാലാണ് പ്രായമുള്ള തെങ്ങിൽ നിന്നും തേങ്ങ ശേഖരിക്കുന്നത്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് വിത്ത് തേങ്ങ ശേഖരിക്കുന്നത്. ഏറ്റവും മൂത്ത തേങ്ങയാണ് വിത്ത് തേങ്ങയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. വിത്തിനായി തിരഞ്ഞെടുത്ത തേങ്ങകൾ 4 മാസത്തോളം പ്രത്യേകം സൂക്ഷിക്കും. 25% വെള്ളം വറ്റുന്ന തേങ്ങ മാത്രമാണ് തൈ ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുക. ഈ തേങ്ങ 1.5 മാസത്തോളം കുതിർത്ത് വെക്കും, പിന്നീട് കമിഴ്ത്തി വെക്കും. മുള കരുത്തോടെ നേരെ വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഈ തേങ്ങ വേരിറങ്ങാനായി മലർത്തി വെക്കും. തേങ്ങ മുളച്ച് ഇല പിരിഞ്ഞ ശേഷം നടുന്നതിനേക്കാൾ മുള വരുന്ന ഘട്ടത്തിൽ തന്നെ നടുന്നതാണ് ഏറ്റവും നല്ലത്. നടുന്ന കുഴിയിലേക്ക് നേരിട്ട് വേരിറങ്ങുന്നതിനാൽ ഏറ്റവും കരുത്തോടെ തൈ വളരും. നാടനിനം നെടിയ തെങ്ങാണ് കുറ്റ്യാടി തെങ്ങ്. ഇത് തെങ്ങിനേക്കാൾ ഉയരുന്ന മറ്റു മരങ്ങളുടെ കൂടെ ഇടക്കലർത്തി നട്ടാൽ വീണ്ടും ഉയരം കൂടും. ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ 2.5 മീറ്റർ വീതിയിലും 1.5 മീറ്റർ താഴ്ചയിലും കുഴിയെടുക്കാം. 8 മീറ്റർ അകലത്തിലാണ് കുഴിയെടുക്കേണ്ടത്. സമതല പ്രദേശമാണെങ്കിൽ 9 മീറ്ററെങ്കിലും അകലം വേണം. 1.5 മീറ്റർ താഴ്ചയും 2 മീറ്റർ വീതിയും മതിയാകും. പിന്നീട് തെങ്ങിന് വളം ചെയ്യാൻ ആവശ്യമായ തടം ഇത്തരത്തിൽ കുഴിയെടുക്കുന്നതിൽ നിന്ന് കിട്ടും. തെങ്ങിൻ തൈ നട്ട് 2-3 വർഷം നന്നായി പരിപാലിച്ചാൽ ഏത് കുന്നിൻ മുകളിലും നന്നായി കായ്ക്കും എന്നതാണ് കുറ്റ്യാടി തെങ്ങിന്റെ പ്രത്യേകത. മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് ദീർഘകാലം വിളവ് തരുന്നതിനാൽ കായ്ക്കാനും അല്പം വൈകും. തൈ വെച്ച് 5 വർഷം കൊണ്ട് പൂങ്കുല തരും. 7 വർഷം കൊണ്ട് തെങ്ങു നിറയെ തേങ്ങ വിളയും. നല്ല രീതിയിൽ ജലസേചനവും വളപ്രയോഗവും നടത്തിയാൽ ഒരു തെങ്ങിൽ നിന്ന് 1 വർഷം 150 തേങ്ങ വരെ ലഭിക്കും. തെങ്ങിൽ നിന്ന് 1.5 മീറ്റർ വിട്ട് വളപ്രയോഗം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. വർഷത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുന്നതിനേക്കാൾ 3-4 മാസത്തെ ഇടവേളകളിൽ വളമിട്ടാൽ ഏറ്റവും മികച്ച കായ്ഫലം കിട്ടും.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
2: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസിലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
2: 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13th G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
5: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
2: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
6: This year, because of the El Nino, I think we are preparing for not so good a monsoon. Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it will have an impact because this year, his income will be stressed out.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുന്തൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കുകൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗെ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചിരിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണാ, കരുണോ,
1: എന്തേനു അമിൻത?
0: എന്തെല്ലാന്ന്?
1: എന്തെന്നാണപ്പാ, മഴയല്ലേ ഏടി ഇറങ്ങാൻ കഴിയുന്നില്ലാന്ന്. പണിയൂല്ല,
0: പണിയില്ലേ,
1: തീരെയില്ല. നിങ്ങക്കറിയാലോ നമ്മളെ പണീനെ കുറിച്ചിട്ട്. മഴയുണ്ടെങ്കിൽ ഒരു പണി എടുക്കാൻ കഴിയില്ലാന്ന്.
0: ഇന്നേതാ കരുണ, ചോപ്പാ മഞ്ഞ പച്ചയ നീലിയ എന്നാ നിന്ന്?
1: നിങ്ങക്ക് കണ്ണും പിടിക്കുന്നില്ലേ? നോക്കിയാട്ടെ, നല്ല നീല കുപ്പായല്ലേ എന്റെ.
0: ഇന്റെ കുപ്പായത്തിന്റെ നിറമല്ല ചോദിച്ചു നീ. ഇന്നെന്നാന്ന്, പിന്നെ ഇതെന്ന്, നീലിയാന്നോ പച്ചയാന്നോ മഞ്ഞയാന്നോന്ന്? എടോ, മഴ പെയ്യുന്നതിനുള്ള ഒരു നിറം പറിച്ചില്ലേ, അതാ ഞാൻ ചോദിച്ചേ.
1: ഓറഞ്ച് അല്ലേട്ടാ?
0: അതന്നെ അതന്നെ.
1: ഇന്ന് റെഡാ പോലും, അതല്ലേ സ്കൂളിലെ അവധി.
0: ഓ അതെയാ? ഇന്ന് പുരക്ക് പിള്ളമാർക്കൊന്നും സ്കൂളില്ലേ?
1: നിങ്ങളെ വീട്ടിലെ പിള്ളേരിൽ നിങ്ങൾ നോക്കലൊന്നും ഇല്ലേ?
0: ഇതാരാ നോക്കുന്നു? വീട്ടിലെ എടിയല്ലോ ബാത്തല്ലേ നിക്കലേ? ഞാൻ നോക്കലും പിടിക്കലൊന്നുമില്ല.
1: ഇതന്നെയാന്ന് നമ്മളെ നാട്ടുകാരെല്ലാം പ്രശ്നം.
0: അല്ല കരുണ, ചോപ്പായല്ലേ ലീവ് കൊടുക്കൂ എപ്പോ സ്കൂള്?
1: അല്ല, അത് അങ്ങനെയല്ലേ നമ്മളിപ്പോ എല്ലാം കണ്ടുവരുന്നത്. ഇനില്ലേ, ഇനൊരു പ്രത്യേക ഒരു കാര്യങ്ങളിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം.
0: എന്നത്?
1: മൊത്തത്തിൽ എത്ര നിറമുണ്ട്?
0: മൊത്തത്തിൽ 7 നിറം
1: ഉണ്ടല്ലോ. അതേതെല്ലാന്ന്?
0: പച്ച, കടും പച്ച, ചോപ്പ്, കടും ചോപ്പ്, നീല, ഇളം നീല, അങ്ങനെ പറഞ്ഞിട്ട് കൊറേ എണ്ണല്ലേ.
1: എല്ലാമിന് ഇതിന്റെ അകത്ത് ഇളയത് മൂത്തൊന്നും ഇല്ല. അങ്ങനെ
0: എല്ലാം ഒന്നേ ഉള്ളൂ.
1: പിന്നെ അങ്ങനല്ലേ
0: കടും പച്ചയും കടും നീലയൊന്നും ഇല്ല.
1: അങ്ങനെയൊന്നും ഇല്ലാന്നേ.
0: ഓ അതെയാ?
1: ഒരു 7 കളറുണ്ട്.

0: അത് നിങ്ങൾക്ക് അറിയാവോ?
1: ഏഴ് കളർ പിന്നെ നമ്മള് വണ്ടി പഠിക്കുമ്പോ ബാലമാഷ് എത്ര പഠിപ്പിച്ചെന്നു
0: പറഞ്ഞോട്ടെ.
1: പച്ച, നീല, മഞ്ഞ, ചുവപ്പ്, പിന്നെ വയലറ്റ്, വെള്ള, അങ്ങനെ കൊറേ ഉണ്ടപ്പാ. ഞാൻ മറന്നു അല്ല, അതടക്കട്ട്. ഏഴ് നിറമുണ്ടെന്ന് എല്ലാരിക്കും അറിയാം. നീ ഈ കാര്യം പറ.
0: അതായത് ആമിൻത, ഈ മഴക്ക് ഏഴ് നിറമൊന്നുമില്ല
1: ഇല്ലേ?
0: നീല, പച്ച, ഓറഞ്ച്, മഞ്ഞ
1: അല്ല കരണ, ഈലോടത്തും ചുവപ്പ്, ചുവപ്പ് എന്നല്ല ഇന്ന് പറയുന്നത്.
0: അത് ഞാൻ അങ്ങ് പറയും, വിട്ടുപോയി. എന്നാ പിന്നെ ചുവപ്പും കൂടി. അപ്പൊ എത്രയായി?
1: പച്ച, നീല, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എല്ലാം കൂടി ഒരു അഞ്ചാറെണ്ണം ആയില്ലേ ഇപ്പം തന്നെ?
0: നാലേ നാല് നിറയുള്ളൂ എന്റെ ആമിൻത.
1: എനിക്ക് എണ്ണ അറിയില്ലെങ്കിൽ ആദ്യം നീ എന്ത് ചെയ്യ, ഇഞ്ചുവടി പോയിട്ട് പഠിക്ക്. അതായത് പണ്ടത്തെ ഗുണദോഷ്ടകം.
0: അതെന്നാ ആമിൻത ഗുണദോഷ്ടക?
1: ഞാനത് പറഞ്ഞിട്ട് വേണം എനിക്ക് ഇഞ്ചുവടിന്റെ കാര്യം പറഞ്ഞേരെ.
0: അല്ല, ഗുണനപ്പട്ടിക എന്നല്ല നമ്മള് കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ട് ഗുണദോഷ്ടകം. അതെന്നാന്ന് എന്റെ ആമിൻത.
1: ഞാനൊരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാന്ന് കരുണ. നീ ഇപ്പം പറഞ്ഞ നിറോ അഞ്ചോ ആറോ ഒന്നല്ല, അങ്ങനെ ഞങ്ങൾ കടന്നു പോയിനി. ആകെ നാല് നിറയുള്ളൂ എന്ന് നീ തന്നെ പറയും ചെയ്യുന്നു.
0: പോട്ട് പോട്ട്, ഇനിയിപ്പോ കണക്കെല്ലാം പറഞ്ഞിട്ട് ആകെ തെറ്റിപ്പോണ്ട.
1: ഓരോ നിറത്തിന്റെയും പറ. വേമ്പറ, പച്ചക്കന്ന, ചുവപ്പിനെന്ന, ഓറഞ്ചിനെന്ന, മഞ്ഞക്കന്ന, നീലക്കന്ന.
0: എന്റെ ആമിൻത, ഏറ്റവും പേടിക്കാത്ത നിറം എന്ന് പറയുന്നത് പച്ചയാണ്.
1: പച്ചക്ക് പേടിക്കണ്ട.
0: പേടിക്കേ വേണ്ട.
1: അല്ല അതെന്തിട്ടാന്ന്?
0: ഒരു തുള്ളി മഴ പെയ്യൂല
1: കരണ. നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഈ പച്ച ഇല്ലാണ്ടാടോ മഴ പെയ്യുന്നേ? ഈ പച്ചപ്പെല്ലം പിന്നെ എങ്ങനെ വന്നേ? ഓ, തെറ്റിപ്പോയി. മഴയില്ലാണ്ടാന്നോ പച്ച ഉണ്ടാകുന്ന? അതായത് ഈ പച്ചപ്പ് ഈ പേലേടിയും കാട് പോന്തിട്ടല്ലേ. അതെന്തിട്ടാ മഴ പെയ്തിട്ടല്ലേ, അപ്പൊ ഈ പച്ച ഉണ്ടാവൂലേ? എന്നിട്ടാന്ന് നീ ഒരു തുള്ളി മഴ പെയ്യൂലെന്ന് പറയുന്നേ?
0: അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ എന്റെ അമിത. അങ്ങനെ തന്നെയാന്ന്.
1: എന്തിന്?
0: എന്നാ പിന്നെ അത് വിട്.
1: നീ എന്താ പറയുന്നത്? പച്ചക്ക് നല്ല മഴയായിരിക്കും.
0: ആയിക്കോട്ടെ, പച്ചക്ക് മഴ പെയ്തോട്ട്.
1: ഇനി അടുത്ത പറ.
0: ഓറഞ്ച് നല്ല മഴയാണ്.
1: ആന്തിറ്റി
0: ഓറഞ്ച് ആയതുകൊണ്ടാന്ന്?
1: അല്ല, ഈ നല്ല മഴക്ക് എങ്ങനെ ഓറഞ്ച് വന്നേ? അതല്ലേ എന്റെ ചോദ്യോ.
0: നല്ല മഴ പെയ്തോണ്ടാന്നല്ലോ ഇനി ഓറഞ്ച് എന്നുള്ള കളർ കൊടുത്തിന്.
1: അല്ല കരണ, ഈ മഴ പെയ്യുമ്പോ ഓറഞ്ച് നിറത്തിലല്ലോ പെയ്യുന്നു.
0: അതായത് മഞ്ഞ. അത്രയധികം മഴ ഉണ്ടാവില്ല
1: കരണ. നീ ആദ്യം ഓറഞ്ചിന്റെ കാര്യത്തിലേക്ക് വാ, എന്നിട്ട് നമുക്ക് മഞ്ഞയിലേക്ക് പോകാം.
0: അല്ല, നിങ്ങൾ തിരക്കാക്കല്ല, ഞാൻ അടുത്തേക്കാ വരുന്നു.
1: ആ പറഞ്ഞാൽ.
0: ഈ മഞ്ഞ മൂത്തിട്ടാണല്ലോ ഓറഞ്ച് ഉണ്ടാകുന്നത്.
1: എന്റെ പടച്ചോനെ, നീ എന്ത് നീ പറയുന്നത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മഞ്ഞ മൂത്തിട്ടാന്നല്ലോ ഓറഞ്ച് ഉണ്ടാകുന്നു. ഇളനീര് മൂത്തിട്ടാന്ന് തേങ്ങ ഉണ്ടാകുന്നൊക്കെ കേട്ടിന്, പക്ഷെ മഞ്ഞ മൂത്തിട്ട ഓറഞ്ച് ഉണ്ടാകുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന.
0: എന്നാ പിന്നെ അങ്ങനെയാന്ന്, ഇത് ആദ്യമായിട്ടാണ്. നിങ്ങള് കേട്ടോ, ഈ മഞ്ഞ എന്ന് പറഞ്ഞാല് ഇളമഴ.
1: ഇളന്നുള്ള വാക്ക് നീ പറയാൻ പാടില്ല കരണ, കേട്ടാ. കാരണം നേരത്തെ ഞാൻ ഇളം പച്ച, ഇളം മഞ്ഞ എന്ന് പറയുമ്പോ നീ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു വാക്കില്ലാന്നല്ലേ. ഇപ്പൊ നിനക്ക് ഇളം വന്നേ?
0: എല്ലാമിന് അത് കളറ് ഞാനില്ലാത്ത.
1: മഴക്കണ്ട.
0: പിന്നെ നേരിയ മഴ.
1: ആ
0: കേട്ടിട്ടില്ലേ, നേരിയ മഴ, ചാറ്റൽ മഴ, ഇങ്ങനെല്ലാം
1: കേട്ടിട്ടില്ലേ? അതാണ് ഓറഞ്ച്.
0: അത് മഞ്ഞ.
1: അപ്പൊ അതിന്റെ മൂത്തതാണോ ഈ ഓറഞ്ച്?
0: അത് മൂത്ത് മൂത്ത് വരുമ്പോ നല്ല നല്ല മഴ വരൂലേ. അപ്പൊ അതുകൊണ്ടാന്ന് ഓറഞ്ച്.
1: അപ്പൊ ഇനി ചോപ്പോ മൂത്തതായിരിക്കും അല്ലേ?
0: എന്റെ ആമിൻത, ഈ ചോപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മഴയോട് മഴയായിരിക്കും.
1: മുതുക്കനെ പോലത്തെ.
0: മുറ്റത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാന്ന് ചോന്ന കളർ കൊടുത്തിന്.
1: അത് നീ പറഞ്ഞ നേരിയ. എന്നാട് മിഞ്ഞാന്നുള്ള മഴ.
0: തുള്ളിക്കോണ്ടൊരു കുടം പോയമാതിരി എന്നെല്ലാം കേട്ടിട്ടില്ലേ
1: നിങ്ങള്? തുള്ളിക്കോണ്ടൊരു
0: തുള്ളിക്കോണ്ടൊരു കുടം പോയമാതിരി.
1: തുള്ളിക്കോണ്ടല്ല, തുള്ളിക്കുടം ഒരു പേമാരി എന്നല്ലേ.
0: അല്ലല്ല, അങ്ങനല്ല, അങ്ങനെ ഒരു പാട്ട് വരെ ഇറങ്ങിയിട്ടില്ലേ, തുള്ളിക്കോണ്ടൊരു കുടം പേമാരി. നിങ്ങള് പാട്ടൊന്നും കേട്ടിട്ടില്ല. എന്തിന്നാ ആമിൻത, കുറച്ച് വിവരം വിദ്യാഭ്യാസം എല്ലാം വേണ്ടേ?
1: എല്ല കരണ, ഞാൻ അങ്ങനെയല്ല കേട്ടിന്, എന്നാ ഇങ്ങനത്തെ നീനുവാ?
0: അതിപ്പോ അങ്ങനെയാന്ന്, ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ പാടുന്നത്? എന്തായാലും പോട്ടെ, നിങ്ങളൊരു തുള്ളി അങ്ങ് വിട്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അല്ല, ഞാൻ മാത്രല്ലേ ഇപ്പൊ
1: കേട്ടിട്ടുള്ളൂ.
0: അല്ല, നിങ്ങള് കുട്ടിരാമാട്ടനെ മൂന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്കല്ലേ. നിങ്ങളെ കുറിച്ച് എന്നാ ഒരു വിചാരിക്കുന്നോ?
1: എന്നെ കുറിച്ച് വിചാരിക്കണ്ടേ? അല്ലപ്പോ ഞാൻ ചോദിക്കുന്നതിന് ഓരോ മണിമണി ഒന്നും ഉത്തരം പറയലുണ്ടല്ലോ. അപ്പൊ നീ പറഞ്ഞല്ലോ പൊട്ടത്തെറ്റാ.
0: നിങ്ങക്ക് തീരെ വിവരമില്ലാന്ന് തോന്നിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന്.
1: ഓ അങ്ങനെ. അത് നീ പറഞ്ഞ നേരം അന്ന് ഞാൻ ചോദിക്കുന്നേ. അപ്പൊ തീരെ വിവരമില്ലാണ്ടായി പോണ്ടാന്ന് നിക്കണ്ട. അല്ലപ്പാ, ആമയത്തൊക്കെ ഇങ്ങനെയും വിവരമില്ലാണ്ടായി പോയിന്ന് വിചാരിക്കൂലേ.
0: പിന്നെ
1: ഞാൻ ചോദിക്കുന്നില്ല.
0: എന്തിനാ നിങ്ങളെ വില കളയുന്നു?
1: അല്ല മോനെ, ചുവപ്പിന്റെ സുഖത്തിന്റെ പറ. എന്നാ
0: ഈ ചുവപ്പ് ചുവപ്പ് എന്ന് പറഞ്ഞാല് ചുവന്നിട്ടായിരിക്കും. നിങ്ങക്കറിയാലോ, ചോന കണ്ടാ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവില്ലേ?
1: രക്തം കണ്ടാലും നമുക്ക് പേടി ഉണ്ടാവില്ലേ?
0: ഇതത് തന്നെയാണ്. അതേപോലത്തെ ഒരു സംഭവം തന്നെയാ ഇതു. നമുക്ക് വാണിംഗ് എന്നെല്ലാം പറയുന്ന കേൾക്കുന്നില്ലേ, അപകട സൂചന
1: എന്നെല്ലാം.
0: നമ്മളിപ്പോ റോഡിലോട്ടെല്ലാം പോകുമ്പോ ഒരു ചോന വെള്ളം ഇട്ട് കഴിഞ്ഞാ പിന്നെ ആളങ്ങോട്ട് പോകില്ലല്ലോ. ഇതതുപോലെ തന്നെ ഒരു സംഭവമാണ്.
1: ആള് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്നോ ഈ ചോന്ന ബൾബ്?
0: പിന്നല്ലാണ്ടെന്നാ, ഇത് നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടാ.
1: അതുകൊണ്ടിരിക്കും നാട്ടുകാർക്ക് അറിയാത്തോണ്ടിരിക്കും കുറേണം നടന്നു പോകുന്നുണ്ടാവും അല്ലേ.
0: പിന്നെ ഇന്നാളത്തെ ഞാൻ ടൗണിൽ പോയിനേനു. അപ്പൊ കാണാ, റോഡിന്റെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ നോക്കുമ്പോ ഒരു ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തുന്നു. വണ്ടികളെല്ലാം ഇപ്പുറത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ കാണാ കൊറേ പിള്ളമാര് ഒരൊറ്റ നടത്തം മുമ്പോട്ട്.
1: അതെയാ?
0: ആന്ന്. ഞാൻ അപ്പഴ് മക്കളെ നിങ്ങള് കടക്കല്ല, ദാടെ ചുവന്ന കത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
1: നടന്ന്
0: പിന്നെ ചിരിച്ചു.

0: കൊണ്ട് അന്യം കളിയാക്കി കൊണ്ടല്ലേ അവര് നടന്നുപോയെ.
1: എനിക്കും അത്യൊന്ന് കൊടുക്കറേനോ അവർക്ക്.
0: ആമിൻത അന്റെ ആരോഗ്യം നോക്കണ്ടേ എനക്ക്?
1: അത് ശരിയാ, ചോന്നയല്ലേ കത്തിന് കടക്കണ്ടേ? അവരെ ജീവൻ പോകുന്നുണ്ട്, പോട്ട് നല്ലണ്ടേ? അല്ലാണ്ട് പിന്നെ ഞാൻ പറയണ്ടേ?
0: പിന്നെ ഈ തലതിരിഞ്ഞ പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
1: ഇപ്പോഴത്തെ പിള്ളേരോട് ഞാൻ പറഞ്ഞാ തിരിയാ. എന്നിട്ട് അവരെന്നാ ചെയ്തേ?
0: അവരെപ്പാട് നടന്നപ്പുറത്തേക്ക് അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോ അപ്പാട് പച്ച കത്തി, പിന്നെ ബസ്സെല്ലാം അങ്ങനെ പോവാൻ തുടങ്ങി.
1: അപ്പൊ ചോപ്പ് കത്തിയാലും നമ്മൾ അടക്കം അവിടെ നിക്കണോ? അല്ല കരണ
0: പിന്നാ.
1: ഓ
0: അങ്ങനെയാന്ന് നിയമോ?
1: ഓ അത് ശരി.
0: ആ എന്റെ ആമിൻത ഈ നിയമം അറിയുന്ന നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാരെ അറിയൂ. അപ്പൊ നമ്മളത് പാലിക്കണ്ടേ?
1: അപ്പൊ ഈ നിയമം പാലിക്കാത്തവർക്ക് കേസൊന്നും ഇല്ലേ കരണ?
0: പിന്നെ ഇല്ലേ?
1: ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇവരെ പേരിൽ കേസെടുക്കണ്ടല്ലേ?
0: ഉറപ്പായിട്ടുണ്ടാവും. അവരെല്ലാം കുടുങ്ങിയിട്ടുണ്ടാവില്ലേ? പിന്നെ ആ മുക്കിന് മുക്കിന് ക്യാമറ വെച്ചിട്ടില്ലേ?
1: അതാ പറയുന്നത്.
0: ഈ ചോന്ന ലൈറ്റ് കത്തിയ പിന്നെ അതിനുള്ള ക്യാമറ ഉണ്ട് പോലും.
1: ഓ അപ്പൊ ഇവര് പോകുന്നത് മരുന്നെല്ലാം പിടിച്ചിട്ടുണ്ടാവും.
0: പിന്നെ
1: കിട്ടട്ടെ ഐറ്റക്ക്.
0: ആ അങ്ങനെ വേണം.
1: അതന്നെ. അല്ലെങ്കിൽ തന്നെ ഈ റോഡും മേലെ അവരുടെ അധികാരം പോലെ അവിടെ നടത്തോ. ബസ്സുകാരും ലോറിക്കാരും
0: മാറിപ്പോയിക്കോളുവാ. നോക്കിയാട്ടെ
1: നമ്മളെ കുട്ടിരാമട്ടെ.
0: അല്ല ഓർ ഈ സമയത്ത് അങ്ങനെയൊന്നും വരുന്നല്ലോ. അല്ല എന്തിനാന്ന് ഈ സമയത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്?
1: എവിടെയെങ്കിലും ചോപ്പ് കത്തിച്ചിട്ടുണ്ടാകരണ?
0: പിന്നെ മൊത്തം ആകെ മൊത്തം ചോപ്പല്ലേ, കലക്ടറല്ലേ പറഞ്ഞ ചോപ്പാന്ന്.
1: ഇപ്പോ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. അല്ല കരണ ഞാൻ ഇറങ്ങി നടക്കൂലേ ഇതിന് എന്റെ പേർക്ക് വരാൻ വേണ്ടിട്ട്?
0: അല്ല നിങ്ങക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലപ്പ, നിങ്ങൾ പിന്നെ ഏജും പ്രായം കഴിഞ്ഞല്ലേ.
1: അപ്പൊ അതിന്റെ അർത്ഥം എന്നാ കരണ നീ പറഞ്ഞ? എനിക്കത് മനസ്സിലായില്ല. ഞാൻ തെക്കോട്ട് എടുക്കാനായി പോയിന്നല്ലേ അതിന്റെ അർത്ഥം?
0: ഏ ഞാൻ അങ്ങനെ പറയാം എന്റെ അമിൻത നിങ്ങളെ കൊണ്ട്.
1: പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ?
0: ഏ അങ്ങനെ ഉണ്ട് എന്റെ അമിൻത, നിങ്ങളെ പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരുടെ നിയമം ലംഘിച്ചാല് വലിയ കുഴപ്പമൊന്നും ഇല്ല.
1: ഓ അങ്ങനെ, നമുക്ക് പ്രായമായില്ലേ, കണ്ണും മൂക്കൊന്നും പിടിക്കൂലല്ലോ.
0: അതെ.
2: എന്താണ് രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒരു ചർച്ച?
1: അയില്ല കുട്ടിരാമാട്ടാ, അനക്കൊരുപാട് സംശയം ഉണ്ടേനു. എല്ലാം കരണം തീർത്തെന്ന്. എന്തൊരു ബുദ്ധിമാനാ, നമ്മള് വിചാരിച്ച പോലെ ഇവൻ കടിഞ്ഞു പൊട്ടനൊന്നും അല്ല കേട്ടാ. ഞാൻ പറക്കു പോയിട്ട് പറയൂ, ഓനെയൊന്നും കണ്ട് പഠിച്ചുവിടല്ലേ വെറും കടിഞ്ഞു പൊട്ടനാന്ന്. ഇപ്പല്ലേ മനസ്സിൽ ഇവൻ നല്ല ബുദ്ധിമാനാന്ന്.
0: ഇപ്പോഴേ
2: കരണന്റെ ബുദ്ധിയെ കുറിച്ച് ധാരണ ഉണ്ടായുള്ളൂ അല്ലേ?
1: ആ കുട്ടിരാമട്ട എന്തെല്ലാം അറിവായുവന്.
2: എന്താണ് ബുദ്ധിപരമായ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇപ്പോഴും?
1: ഇപ്പൊ കൊറേ അലേർട്ടല്ലേ, പച്ച മഞ്ഞ നീല ചുവപ്പ് ഓറഞ്ച് എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ എല്ലാം വിശദമായ വിവരങ്ങൾ അനക്കോൻ തന്നുകൊണ്ടിരിക്കുന്നേനു. അപ്പോഴൊക്കെയാണ് കുട്ടിരാമട്ടം വന്നേ. ഇനി ഒറ്റ ഒന്നിന്റെ ബാക്കിയുള്ളു, ബാക്കിയെല്ലാം പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. ഇനി ഒന്നും കൂടി ഉണ്ട് നീല കരണ, അതും കൂടി നീ പറ. കുട്ടിരാമട്ടനും കൂടി കേക്കട്ടെ.
0: അത് ഈ നീല നീല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ കടലിനെല്ലാം നല്ല നീല നിറയല്ലേ, അതുപോലെ തന്നെ ആകാശം നോക്കിയാലും നല്ല നീല നിറയല്ലേ.
1: എന്താ സൂപ്പർ വെയിറ്റിന് നമ്മളെ നീല നിറല്ലേ, നല്ല നീല.
0: അതാണ് നീല.
1: അതും ഇതും തമ്മിൽ എന്താ ബന്ധോ? അതായത് മഴ വരുമ്പോ നീലക്ക എന്നാ പ്രത്യേകത?
0: അല്ല ഈ മഞ്ഞ ഉണ്ടാവുമ്പോന്നല്ല ഈ ഇളമഴ, ഈ പച്ച ഉണ്ടാവുമ്പോ തീരെ മഴ ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല
0: ചോപ്പാന്നെങ്കിലോ തുള്ളിക്കൊണ്ടൊരുകിടം പേമാരിയാണ്.
1: അപ്പൊ നീല ഉണ്ടാവുമ്പോ
0: അതിന്റെ എല്ലാം അടക്കാന്ന് ഈ ഒരു നീല.
1: അതായത് നല്ല മഴയും അല്ല, ചാറ്റൽ മഴയും അല്ല, ഒരുതരം ഒരു അതാണ് നീലമഴ.
2: എന്താണ് കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
0: അല്ല കുട്ടിരാമട്ട, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം റെഡ് അലേർട്ടാന്ന് പറഞ്ഞിട്ട് കളക്ടർ വരെ പ്രഖ്യാപിച്ചല്ലേ. ആകാശത്ത് നോക്കിയിട്ടാ പോലും കളക്ടർ പ്രഖ്യാപിക്കുക.
1: ഓ അപ്പൊ ചോപ്പ് കാണുമ്പോ അപ്പഴും കളക്ടർ പറയുന്ന ചോന്ന വഴിയ പെയ്യുന്ന പറയാ. അല്ല കരണ നമ്മളൊന്നും നോക്കിട്ട് ഈ നിറം കാണുന്നില്ലല്ലോ.
0: എന്ത് വർത്താന നിങ്ങൾ പറയുന്നുണ്ട് ആമിൻത, ഇതെല്ലാം കളക്ടർ നോക്കിയാലല്ലേ കാണൂ, നോക്കിയാലൊന്നും കാണൂല.
1: അതെ കുട്ടിരാമട്ട,
2: ഇതാണ് കരണാകരന്റെ ബുദ്ധി അല്ലേ. കരണാകരൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം പരമവിഡിത്തങ്ങളാണ്.
1: അതെയാ,
2: ഈ കാലാവസ്ഥക്ക് നീല ജാഗ്രത എന്നൊരു ജാഗ്രത ഇല്ല.
1: ഇല്ലേ?
2: ഇല്ല.
1: അപ്പൊ ഇവനടുത്ത് കിടന്ന് നീല നീല എന്നിട്ട് പറയുന്നേ? അത് മാത്ര ഞാനൊരു ഇളനീല എന്ന് പറഞ്ഞോൻ എന്റെ തലയെ പഞ്ഞും കിരുളേതിന്. എനക്കെല്ലാം അറിയാം, ഇങ്ങക്ക് ഒരു വസ്തു അറിയാത്തത് മറ്റു ഓനെന്തെല്ലാം പോഴ്ത്തല അവനെ പറ്റി പോഴ്ത്തൂട്ടെ.
2: അതായത് നമ്മളിപ്പം ചുവപ്പ് ജാഗ്രതയുള്ള ദിവസം വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തതാണല്ലോ പ്രശ്നം അല്ലേ.
1: കുട്ടിരാമട്ട, ഈ ചുവപ്പ് എന്ന് പറയുമ്പോ ഞാൻ ഇവനോട് ചോദിച്ചു എത്ര നിറങ്ങളാന്നുള്ളത്. പിന്നെ ഈ ചുവപ്പിന് എന്നാ പ്രത്യേകത, മഞ്ഞക്ക് എന്നാ പ്രത്യേകത, അതിന്റെ വിശദീകരണം ആണ് ഇത്രയും നേരം ഞാൻ കേട്ടോണ്ടിരുന്നത്.
2: നിറങ്ങളുണ്ട്, നീലയും ഇളനീലയും പല പല നിറങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് നിറങ്ങളുണ്ട്, നിറങ്ങൾ കൂടി ചേർന്ന മിശ്രിത നിറങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര നിറങ്ങളൊന്നും ഇല്ല. എന്തൊക്കെയുള്ളൂ? പച്ച അല്ലെ, അത് അപകടരഹിതം, അതാണ് പച്ചയുടെ സൂചന.
0: ഞാൻ പറഞ്ഞല്ലോ,
1: ഇവൻ പറഞ്ഞു കേക്കണ, ഒരു തുള്ളി മഴ പെയ്യൂല പോലും. ഈ മഴ പെയ്യാണ്ട് എങ്ങനെയാ ഒട്ടരാമട്ട പ്രകൃതിയിൽ പച്ചപ്പ് ഉണ്ടാവുക? ഇവൻ എന്ത് വിഡിത്താ പറഞ്ഞേ?
2: അവനത്ത പറഞ്ഞത് വിഡിത്തല്ല
1: അല്ലേ.
2: ഈ അല്ല പച്ച നിറം ഉള്ളത് കൊണ്ട് ഈ പ്രകൃതിയുടെ പച്ചപ്പ് അല്ല ആ പച്ച നിറം എന്ന് പറഞ്ഞാല്. ഈ നമ്മളിപ്പോ വണ്ടികളൊക്കെ പോകുമ്പോ റോഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നില്ലേ, സിഗ്നൽ കാണുന്നില്ലേ, പച്ച നിറം വന്നാല് അനുകൂലമാണ് അല്ലേ, ചുവപ്പാണ് പ്രതികൂലം. രണ്ട് നിറങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ ഈ അപകടരഹിതമായ കാലാവസ്ഥയെ സൂചിപ്പിക്കാൻ കൊടുക്കുന്ന നിറമാണെന്ത്?
0: പച്ച നിറം. പച്ച
2: നമ്മൾ ചില മരുന്നുകളിലും ഈ ടിൻ ഫുഡുകളിലൊക്കെ പല നിറങ്ങളുണ്ടാവും, പച്ചയും മഞ്ഞയും ഓറഞ്ചൊക്കെ ഉണ്ടാവും, ചുവപ്പൊക്കെ ഉണ്ടാവും. ചുവപ്പ് കഠിനമായ വിഷം എന്നാണ് അതിനർത്ഥം, ആഹാരമായിട്ട് കഴിക്കാനേ പാടില്ലാത്തത്. അപ്പം പച്ചയാണെങ്കിൽ അത് അപകടമില്ലാത്ത ഫുഡെന്നാണ് അതിനർത്ഥം. അതുപോലെ കാലാവസ്ഥയിൽ അപകടമില്ലാത്ത എന്ന സൂചനക്കാണ് പച്ച നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലാതെ മഴ പെയ്താൽ മാത്രമേ തൊടികളിൽ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ നിറം പച്ചയാണ്, അതുകൊണ്ട് അതിൻ്റെ ജാഗ്രതയും പച്ചയാണെന്ന് കരുതണ്ട. ആ കരുണാകരൻ പറഞ്ഞത് ഈ കാര്യം ശരിയാണ്. അടുത്ത നിറം എന്താണ്?
0: ഓറഞ്ച്.
2: ഓറഞ്ച് അല്ല, രണ്ടാമത് മഞ്ഞയാണ് വരിക, പിന്നെയാണ് ഓറഞ്ച്, അവസാനമാണെന്ത്?
1: ചുവപ്പ്.
2: അപ്പോൾ നമുക്ക് പച്ച ജാഗ്രത സാധാരണ പറയാറില്ല, അത് ജാഗ്രതയല്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പല്ലേ. പച്ച ആയതുകൊണ്ട് പിന്നെ കരുതിയിരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് മുന്നറിയിപ്പ് അതിനുണ്ടാവില്ല. മഞ്ഞ മുതലാണ് മുന്നറിയിപ്പ്, മഞ്ഞ പിന്നീട് ഓറഞ്ച്. മഞ്ഞ കുറച്ചും കൂടി കടുത്ത നിറമാകുമ്പോഴാണ് ഓറഞ്ച് ആവുക, ഓറഞ്ച് കുറച്ചും കൂടി ഡാർക്ക് ആകുമ്പോഴാണ് എന്താകുന്നത്,
0: റെഡ് ആവുന്നത്
2: ചുവപ്പാവുന്നത്. അപ്പം മഞ്ഞ മുതലാണ് നന്നായിട്ട് മഴ പെയ്യുക. മഞ്ഞ ജാഗ്രത സാധാരണ മഴയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല, സാധാരണയിൽ കവിഞ്ഞ മഴയാണെങ്കിൽ ആദ്യം മഞ്ഞ ജാഗ്രത പ്രഖ്യാപിക്കും. ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, വെള്ളക്കെട്ടുകളിൽ പോകാൻ പാടില്ല, യാത്രകൾ പരിമിതപ്പെടുത്തണം. അത് കുറച്ചും കൂടി തീവ്രമായ ഇടമുറിയാതെ മഴ പെയ്യുമ്പോൾ അതെന്തായി? ഓറഞ്ച് ജാഗ്രതയായി, ഓറഞ്ച് അലർട്ട്. അതും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, മരങ്ങളൊക്കെ കടപുഴക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ അതിനർത്ഥം. ഇനി അതിനേക്കാൾ രൂക്ഷമായ മഴയാണെങ്കിലോ ചുവപ്പ് ജാഗ്രതയായി, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, ഇടിമിന്നലുണ്ടാകും, കാറ്റടിക്കും, വലിയ പേമാരി ഉണ്ടാവും. അതുകൊണ്ടാണെന്ത് ചെയ്യുന്നത്? കലക്ടർമാർ
1: അവധി
2: പ്രഖ്യാപിക്കുന്നത്.
1: എല്ലാ ഉട്ടരാമട്ട കലക്ടർമാർക്ക് നോക്കിയാലേ ഇത് കാണൂ, ഇവൻ പറഞ്ഞ ശരിയാ.
2: അമിനത്ത, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പൊട്ടത്തെറ്റ്. ആകാശത്തിലെ നിറങ്ങളല്ല ഈ നിറങ്ങളൊന്നും. കാലാവസ്ഥാ വകുപ്പ്, കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് കൽപ്പിച്ചു കൊടുക്കുന്ന ചില നിറങ്ങളാണ്. നമ്മുടെ ശ്രദ്ധക്ക് വേണ്ടി ഇത് മഴയ്ക്ക് മാത്രമല്ല, ചൂടിനുണ്ട്. ചൂടിനും മഞ്ഞ ജാഗ്രതയുണ്ട്, ചൂടിനും ചുവപ്പ് ജാഗ്രതയുണ്ട്, ഓറഞ്ച് ജാഗ്രതയുണ്ട്. ചൂടുകാലത്തും ഉണ്ടാകും, കഠിനമായ ചൂടാണെങ്കിൽ അത് ചുവപ്പ് ജാഗ്രതയാണ്, പുറത്തിറങ്ങാൻ പാടില്ല, സൂര്യാതപം ഉണ്ടാകും, പുള്ളി ആള് മരിച്ചു പോകും അല്ലേ. കഠിനമായ ചൂടാണെങ്കിൽ മഞ്ഞയും, അതികഠിനമാണെങ്കിൽ ഓറഞ്ചുമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര അപകടകരമായ ചൂടാണെങ്കിൽ അത് ചുവപ്പ് ജാഗ്രതയാണ്. കാലാവസ്ഥക്കാണ് അത്, മഴയാവാം വെയിലാവാം. അപ്പൊ ഇവിടെ ആകാശത്തിൽ ഇങ്ങനെ ഒരു നിറം വന്നിട്ടല്ല, ഇതിന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് നമ്മൾ എത്രമാത്രം കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം, അതിനുവേണ്ടി കൊടുക്കുന്ന നിറഭേദങ്ങളാണ്. അപ്പൊ അത് ഇതിന്റെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒരു ചാർട്ട്, ഒരു മാപ്പൊക്കെ പ്രസിദ്ധീകരിക്കും. ആ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ കേരളത്തിന്റെ ഭാഗത്ത് മഞ്ഞയാണെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ഇത്ര സ്ഥലങ്ങളിൽ, ഇത്ര ജില്ലകളിൽ മഞ്ഞ ജാഗ്രത, ഇത്ര ജില്ലകളിൽ ഇത്ര മഴ പെയ്യെന്നൊക്കെ പറയും.
1: ഇത് പണ്ട് പറഞ്ഞ പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പറഞ്ഞ പോലെ അല്ലേ അവസ്ഥ? അതായിരിക്കും പറഞ്ഞുകൂടാത്തെ. ഇന്ന് ഞാൻ ആകാശം നോക്കിട്ട് പറയല്ലോ ഇന്ന് പെയ്യോ പെയ്യൂലോ എന്ന്. അത് മാത്രല്ല, ഈ കലക്ടർ എപ്പാന്നോ ചുവപ്പ് ജാഗ്രത പറഞ്ഞിന് അന്ന് നല്ല വെയിലും
0: ആയിരിക്കും.
1: സ്കൂളിലെ പിള്ളമാരെല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ, മഴം കാത്ത് നിൽക്കുന്ന പിള്ളേർ നോക്കുമ്പോ നല്ല വെയിലായിരിക്കും. അയിറ്റൊക്കെ എന്തായി, കളിക്കാ സുഖമായി,
0: ഭയങ്കര കൊശിയല്ലേ.
1: പിന്നെന്താ
0: നേരെ തിരിച്ചു വന്ന്, നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാങ്കിലോ
1: തന്നെ.
2: പക്ഷെ ഇത് നമുക്ക് കാലാവസ്ഥാ വകുപ്പിനെയും കാലാവസ്ഥാ നിരീക്ഷകരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ പ്രഖ്യാപിച്ച കലക്ടറെ കുറ്റം പറയാൻ പാടില്ല. കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തിട്ടുണ്ടാകും, മാത്രമല്ല കലക്ടർ ഊഹിച്ച് പറയുന്നതല്ലോ, ചില നിഗമനങ്ങളിലൂടെയാണ്. കാലാവസ്ഥ നമുക്ക് ഒരുപാട് പുരോഗതി പ്രാപിച്ചൊരു ശാസ്ത്രശാഖയാണത്. ഒരുപാട് ഉപഗ്രഹങ്ങളിലൂടെയൊക്കെ നമുക്കതിൻ്റെ വിവരങ്ങൾ നേരത്തെ കിട്ടും. അപ്പോൾ നമ്മൾ കാലവർഷം വരുന്ന ദിവസം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നില്ലേ അല്ലേ, ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു, കടൽ പ്രക്ഷുബ്ധമാകുമെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രവചിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ശാസ്ത്രീയം തന്നെയാണ്. പക്ഷേ ചില പ്രവചനങ്ങളിൽ ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പെയ്തിട്ടില്ലെങ്കിൽ ആ പ്രവചനത്തിന് തള്ളിപ്പറയുന്ന രീതി ശാസ്ത്രീയമല്ല, അത് ശരിയല്ല.
1: കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോ നമ്മളെ പുരയും ചുറ്റുപാടും മാത്രല്ലല്ലോ, വേറെ സ്ഥലങ്ങളുണ്ടല്ലോ.
0: പിന്നെ എവിടെയെങ്കിലും മഴ പെയ്താലും മതിയല്ലോ.
1: അതെ, അത് മതിയപ്പാ. എല്ലാ ഊട്ടിനാമട്ടാ, ഇവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ചുവപ്പാവുമ്പോ ആരും പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയാൽ തന്നെ അത് വലിയ കേസ് ആയിരിക്കും പോലും. പിന്നാന്ന് വെച്ചാൽ ചുവപ്പാവുമ്പോ ഇങ്ങോട്ട് നിന്നോളുവാ, ആരും അങ്ങനെ യാത്ര ചെയ്യാനൊന്നും പാടില്ല പോലും. ഈ പിള്ളമാരെല്ലാം സ്കൂളിൽ ചുവപ്പാവുമ്പോ ഇങ്ങനെ ഇവൻ പറഞ്ഞേന്നേ പാട് റോഡുമിനോട്ട് ഇങ്ങനെ പോവൂലേ, അങ്ങനെ പോയി ഇവൻ അങ്ങനെ നിന്നെടുത്ത്, എന്നിട്ട് ഇവൻ ചീത്ത പറഞ്ഞു പോലും പിള്ളമാറാ നിങ്ങൾ എന്ത് പോകാൻ
2: പോയി.
0: അതായത് എന്റെ കുട്ടിരാമട്ട, ഞാൻ ഈയിടെ ടൗണിൽ പോയിനേ. അപ്പൊ നമ്മൾ റോഡിന്റെ സൈഡിലും വലിയ പോസ്റ്റ് മില്ലിൽ ഇങ്ങനെ ചുവന്ന ലൈറ്റ് മഞ്ഞ ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ടാവില്ലേ,
2: സിഗ്നൽ ഉണ്ടാവും.
0: ആ അവിടെ ചുവന്ന ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, സാധാരണ
2: വാഹനങ്ങളൊന്നും
0: പോകാൻ
2: നിർത്തിയിടണം.
0: ആ
2: പച്ച ലൈറ്റ് കത്തുന്നവരെ കാത്തിരിക്കണം.
0: അതെ, വാഹനങ്ങളെല്ലാം കൃത്യമായി നിർത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷേലേ അഞ്ചാറ് ചെറുപ്പക്കാർ പിള്ളറുണ്ടല്ലോ, ഒരേറ്റ പോക്കല്ലേ റോഡ്
1: മുറിച്ചിട്ട്
2: നടന്നിട്ട് പോയി.
0: ആണ്, പക്ഷെ ഞാനുണ്ടല്ലോ നിയമം കൃത്യമായിട്ട് പാലിക്കുന്നോണ്ട് ഞാൻ ആടെ തന്നെ അനങ്ങാണ്ട് ഒരേറ്റ നിർത്തി നിന്ന്.
2: കാരണം ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ റോഡ് സൈഡിലെ സിഗ്നലുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? കാൽനടക്കാർക്ക് വേണ്ടിയിട്ടല്ല, വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
0: അല്ലപ്പോ അത് എല്ലാവർക്കും ബാധകല്ലേ,
2: വാഹനങ്ങളാണ് അവിടെ നിർത്തിയിടേണ്ടത്. നമ്മള് ആ സിഗ്നല് മാറി വരുന്നത് വരെ ഇപ്പുറത്ത് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അപകടരഹിതമായ ഒരു സൈഡിലൂടെ അപ്പുറത്തേക്ക് പോകുന്നതിന് ഒരു നിയമവിരുദ്ധതയും അതിനില്ല. വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്യാതിരിക്കാനാണ് അവിടെ സിഗ്നൽ, റെഡ് സിഗ്നൽ കാണിക്കുന്നത്. പച്ച സിഗ്നൽ വന്നാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ അതുപോലെ ഇപ്പുറത്ത് കാത്തിരിക്കണമെന്നത് നിയമത്തിലുള്ള കാര്യമല്ല. കർണന് സുഖായിട്ട് അപ്പുറത്ത് പോവായിരുന്നു.
1: ഇപ്പൊ ഏതാണ്ട് എനിക്ക് തിരിഞ്ഞു കരണ, എന്റെ കാര്യമെല്ലാം
0: ബോധ്യപ്പെട്ടാ.
1: ഇത്രയും നേരം ഞാൻ നിന്നെ കേട്ടിരുന്നല്ലോ, എന്റെ പഠിച്ചോനെ ഇത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരുത്തനാ. അത് മാത്ര, ഈ കുട്ടിരാമാട്ടം വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്റെ തള്ളല് ഞാൻ എല്ലാം വിശ്വസിക്കൂലേനു.
0: ആമിൻതാ എന്റെ നെഞ്ഞത്ത് കല്ലെടുത്ത് ഇടല്ലേ എന്റെ ആമിൻതാ.
1: എല്ലാം വിന്നാ.

ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. വായനശാല.
1: വായനശാലയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ മൂടൽമഞ്ഞ് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലശ്ശേരി.
2: ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അരികിലൂടെ കിഴക്കേക്കുന്നിലേക്ക് ഒരു നിരത്ത് വളഞ്ഞു പൊളഞ്ഞു കയറിപ്പോകുന്നുണ്ട്. അതിലൂടെ നടന്ന് ഒന്ന് രണ്ട് കുന്നുകളും താഴ്വരകളും കയറിയിറങ്ങിയാൽ ആ വീടിന്റെ പടിക്കലെത്തുകയായി. സാമാന്യം വലിപ്പമുള്ള ഒരു രണ്ടു നില കെട്ടിടം. ചെരിഞ്ഞു പരന്ന് കിടക്കുന്ന ആ കുന്നിൻ പള്ളത്തിൽ ആ ഒരു വീടേ ഉള്ളൂ. വീട്ടിനു ചുറ്റുമായി വളച്ചു കെട്ടിയ വേലിക്കകത്ത് തക്കാളിയും ഉരുളക്കിഴങ്ങും മറ്റു പച്ചക്കറികളുമുണ്ട്. നിറച്ചും വെളുത്ത പൂക്കളോടുകൂടിയ ഒരു കൊച്ചു പൂന്തോപ്പ് അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളും പച്ചു പിടിച്ചവ തന്നെ. ഇടതുങ്ങി നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ കാറ്റത്തിളകുന്ന ഇലകളിൽ നിന്ന് ഔഷധഗന്ധം പരത്തുന്നു. ചില്ലകളിൽ കുടമണികൾ പോലുള്ള ആയിരം കായ്ക്കളുമായി പടർന്നു പന്തലിച്ച് ചില സാമ്പ്രാണി മരങ്ങളും നിൽക്കുന്നുണ്ട്. പടിഞ്ഞാറേ അറ്റത്ത് ചില കാട്ടുമരങ്ങൾ കെട്ടുപിണഞ്ഞ് ഞാന്നു തൂങ്ങിയിട്ടുമുണ്ട്. അവയുടെ ചായ താഴെ പരന്നുകിടക്കുന്ന ഏരിയയിൽ ഒരു കൊച്ചു നീലമേഘത്തെ നിർമ്മിക്കുകയാണ്. ഉച്ചയ്ക്കത് തെളിഞ്ഞു കാണാം. സൂര്യൻ താഴാൻ തുടങ്ങുമ്പോഴേക്കും മൂടൽമഞ്ഞ് അതിനെ അവ്യക്തമാക്കി കളയും. നിലാവുള്ള രാത്രികളിൽ ആ ജലാശയം ഏതോ ആംഗ്ലോ ഇന്ത്യക്കാരി പെൺകിടാവിൻ്റെ കൈസഞ്ചിയിൽ നിന്ന് പുൽത്തകിടിയിൽ വീണുപോയ ഏണും കോണും പൊട്ടിയ ഒരു കൊച്ചു കണ്ണാടിയാണെന്നേ തോന്നൂ. ഇടതിങ്ങിയ സിൽവർ ഓക്കുമരങ്ങൾക്ക് നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന ആ കൊച്ചു തടാകം സൂര്യാസ്തമയത്തിനെതിരെ നിന്ന് നോക്കിക്കാണേണ്ടതാണ്. കാമുകനെ കണ്ട കുലകന്യകയുടെ കവിൾത്തടത്തിലെന്ന പോലെ ഒരു നേർത്ത അരുണിമ കുറച്ചു നേരത്തേക്ക് അവിടെ തങ്ങി നിൽക്കും. പതുക്കെ ഇരുളുകയും ചെയ്യും. അപ്പോഴേക്കും തടാകത്തിനപ്പുറത്തൂടെ വരുന്ന തീവണ്ടിയുടെ പ്രഭാത തോരണം മഞ്ഞിന്റെ മസ്ലിൻ തിരശ്ശീലയ്ക്കുള്ളിലൂടെ കാണുകയായി. തികച്ചും നാടകീയം. പക്ഷേ ആ വീട്ടുടമസ്ഥൻ ഇതൊക്കെ നോക്കിക്കാണാറുണ്ടോ അറിയില്ല. ആ വീട്ടിന്റെ പുകക്കുഴൽ എപ്പോഴും പുകയാറുള്ളതുകൊണ്ട് അവിടെ ആൾപ്പാർപ്പുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. കുന്നിന്റെ മറ്റേ ചെരുവിൽ താമസിക്കുന്ന അലക്കുകാർക്കോ കിഴങ്ങു കൃഷിക്കാരായ വടുക്കന്മാർക്കോ ആ വീടുമായി ഒരിടപാടുമില്ല. ഒരു മനുഷ്യൻ അവിടെ താമസിക്കുന്നു, അത്രമാത്രമാണ് അവരുടെ അറിവ്. മിക്ക സായാഹ്നങ്ങളിലും ആ മനുഷ്യൻ ലാത്താൻ പുറത്തേക്ക് പോകുന്നു എന്ന് കൂടി ചിലർക്കറിയാം. ചിലപ്പോൾ സൈക്കിളിന്മേലാണ് സവാരി. ഇടത്തോട്ടോ വലത്തോട്ടോ അയാൾ നോക്കില്ല. കണ്ണട വയ്ക്കാത്ത ഒരു കുതിര. വെളുത്തു തൊടുത്ത ആ മുഖത്ത് വളർന്നുമുറ്റിയൊരു താടിയുണ്ട്. ആയവും നീളവുമുള്ള ഒരു മനുഷ്യൻ. കമ്പിളിക്കോട്ടിനുള്ളിലേക്ക് കയ്യും തിരുകി ധൃതി പിടിച്ചു പോകുന്ന അയാളുടെ ഷൂസ് കോൺക്രീറ്റ് നിരത്തിൽ തട്ടി ഒരേ വിധത്തിലുള്ള താളം പുറപ്പെടുവിച്ചു. ഏരിമൂലയിലേക്കോ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കോ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിലേക്കോ ആണ് ആ നടത്തം. പുറപ്പെട്ട അതേ വേഗത്തിൽ അതേ താളത്തിൽ തിരിച്ചു പോരുകയും ചെയ്യും. അയാളുടെ പേരെന്താണെന്നതിനെ പറ്റിയും തർക്കമുണ്ടായി. മാധവൻ നമ്പ്യാരാണെന്ന് ഒരു കൂട്ടർ, നാരായണൻ നമ്പ്യാരാണെന്ന് മറ്റൊരു കൂട്ടർ. ഒടുവിൽ കാര്യം രാജിയായി. താടിക്കാരൻ നമ്പ്യാർ എന്ന പൊതുമേൽവിലാസത്തിൽ അയാൾ അറിയപ്പെട്ടു. അയാൾ നമ്പ്യാരാണോ? ഊട്ടിയിലെത്തുന്ന ഏതു മലയാളിയും നമ്പ്യാരാകുമല്ലോ. ഈ നിഗൂഢ സ്വഭാവനായ മനുഷ്യൻ ആരാണ്? എവിടെ നിന്നു വന്നു? ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. ഒരു വടക്കൻ നാടുവാഴി നമ്പ്യാരുടെ സീമന്ത പുത്രനാണെന്ന് ഒരു മലയാളി കച്ചവടക്കാരൻ ഒരു ന്യൂസ് പരത്തിവിട്ടത് കുറേ ദിവസം നിലനിന്നു. അധികം നാൾ കഴിയുന്നതിനു മുൻപേ മറ്റൊരു വാർത്ത പ്രചരിച്ചു. ചന്തയിൽ കച്ചവടത്തിനു വന്ന ചിലരിൽ നിന്നാണ് അത് പുറപ്പെട്ടത്. വയനാട്ടിലെ പ്രമാണപ്പെട്ട ഒരു നായർ തറവാട്ടിലെ അംഗമാണെന്നും ഏതോ അത്യാഹിതം മൂലം നാടുവിട്ടു പോന്നതാണെന്നും മറ്റുമായ ആ കഥ നീണ്ടുപോകുന്നു. അയാൾക്ക് ആരുമില്ലേ? ഭാര്യ അയാളെ ഉപേക്ഷിച്ചുവെന്നൊരു പക്ഷം. അയാൾ ഭാര്യയെ ചവിട്ടിക്കൊന്നുവെന്ന് പ്രബലമായ ഒരു വാർത്ത അമർത്തിപ്പിടിച്ച സ്വരത്തിൽ മന്ത്രിക്കാറുണ്ട്. പച്ചക്കറി കച്ചവടക്കാരനായ പണിക്കർ അയാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരിക്കൽ പിറുപിറുത്തു. ഒരൊറ്റ ചവിട്ടന് ഒരു ജീവനെ കാലിയടിപ്പിച്ചവനാ? മഹാപ്രതാപിയും മുൻകോപിയുമാണത്രേ. ഇതിന് തെളിവൊന്നുമില്ല, പണിക്കർ അത് വിശ്വസിക്കുന്നു. നാലോ അഞ്ചോ കൊല്ലമായി അവിടെ താമസമാക്കിയിട്ടുണ്ട്. ഇതിലിടയ്ക്ക് ഒരു മനുഷ്യനോടെങ്കിലും അയാൾ മിണ്ടിയിട്ടില്ല. ഹോട്ടൽ കച്ചവടക്കാരും റിക്ഷക്കാരും അയാളെ സമീപിച്ചു നോക്കിയിട്ടുണ്ട്. എങ്ങോട്ടാണാവോ? ആ ചതുരക്കണ്ണാടിയിലൂടെ ഒന്നും നോക്കും. വിശേഷമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി നടക്കുകയും ചെയ്യും. കുശലാന്വേഷകന്മാർ പിന്മാറി. അരിവെപ്പുകാരൻ പയ്യനു പോലും ഒരു വിവരവുമില്ല. എന്നോട് ചോദിക്കുന്നത് ഊണായോ ചായയായോ എന്ന് മാത്രമാണ്, അവൻ പറഞ്ഞു. എത്ര കാലമാണ് ഒരാളെ തന്നെ നോക്കിയിരിക്കുക, അതും ഒരു മിണ്ടാഭൂതത്തെ. പൊതുജനങ്ങൾ മുഖം തിരിച്ചു. ആ ഏരിമൂലയ്ക്കൽ നിൽക്കുന്ന അനേകം പടുവൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അവർ അയാളെയും കൂട്ടി. ഓ, അതോ, അതാ താടിക്കാരൻ നമ്പ്യാരാ. ഒരു നവാഗതന് ഈ വിവരണം കൊടുത്ത് തൃപ്തിപ്പെട്ടു. നമ്പ്യാരെന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ ഇത് പലതും അറിയുന്നുണ്ടോ? തൻ്റെ ചുറ്റുമായി ധൃതി പിടിച്ച ഒരു പ്രപഞ്ചമുണ്ടെന്ന് തന്നെ അയാൾ ഓർക്കാറുണ്ടോ? കാലത്തെഴുന്നേറ്റ് ഒരു കടും കാപ്പി കുടിക്കുന്നു. സൂര്യകിരണങ്ങൾ മഞ്ഞിൻമറിയെ ചീന്തി മാറ്റുമ്പോൾ പതുക്കെ കുളിമുറിയിലേക്ക് കടക്കും. വിസ്തരിച്ചു കുളി, പിന്നെ പ്രാതൽ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ചെന്ന് മുറിയുടെ വാതിൽ ചാരും. മുത്താഴത്തിനെ പിന്നെ കീഴ്പോട്ടിറങ്ങുകയുള്ളൂ. മാംസവും വെണ്ണയും ഇലക്കറികളും കൂട്ടിയ നല്ല ഊൺ. വേലക്കാരൻ ചെറുക്കൻ കാത്തു നിൽക്കും. അവനോട് തന്നെ ചില ആംഗ്യങ്ങളും മൂളലുകളും കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വൈകുന്നേരത്തെ ഊണായി. പിന്നീട് ആ മുകളിലെ വരാന്തയിൽ ഏരിക്ക് അഭിമുഖമായി കുറേ നേരം ഇരിക്കും. അതൊരു പതിവാണ്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ആ ഇരിപ്പിനെ ബാധിക്കാറില്ല. പള്ളങ്ങളിൽ തളഞ്ഞെഴുകി കൂടിയിട്ടുള്ള ഇരുട്ടിലേക്ക് അയാൾ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ആ നീലയവനിക അപ്പോൾ പിളർന്നു നീങ്ങുമെന്നും ഉജ്ജ്വലപ്രഭമായ ഒരു രംഗം മുന്നോട്ട് വരികയാണെന്നും തോന്നും ആ ഇരിപ്പ് കണ്ടാൽ. മഞ്ഞിൽ കുതിർന്ന നിലാവ് പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും അതേ ഇരിപ്പ് തന്നെ. ഒരു വ്യത്യാസം മാത്രം, ഇരുട്ടിൽ മൂകനാണ്. നിലാവിൽ ഒരു നേർത്ത ഗാനം അയാളിൽ നിന്ന് പുറപ്പെടും. അതൊരു പാട്ടല്ല, തേങ്ങലുമല്ല, താളാനുസൃതമായ ഒരു മൂളൽ. അത് ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുകയാണോ, അതോ അയാളിരിക്കുന്ന ഭൂമിക്കടിയിൽ നിന്ന് കിളർന്നു വരികയാണോ? അങ്ങനെ ഒരു മൂളിപ്പാട്ട് കൊണ്ട് പ്രപഞ്ചത്തിന്റെ മൃദുലവശത്തോട് അയാൾ ബന്ധപ്പെട്ടു നിന്നു. അന്നും അയാൾ വരാന്തയിൽ വന്നിരുന്നു. മഞ്ഞൊഴിഞ്ഞ തെളിനിലാവ്, പ്രപഞ്ചം ഒരു വെള്ളത്താമര പൂ പോലെ മുമ്പിൽ നിൽക്കുന്നു. ചുറ്റും കണ്ണോടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ കൊച്ചു തടാകം ഞൊറിഞ്ഞു പോകുന്ന അലകളിൽ വീഴുന്ന നിഴൽപ്പാടുകളെ ഹൃദയത്തിൽ ഒതുക്കി വയ്ക്കുകയാണ്. യൂക്കാലിപ്സ് മരങ്ങളുടെ നീളം കൂടിയ നിഴലുകൾ സുന്ദരമായ പ്രപഞ്ചത്തിനു നേരെ വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നു. വിവിധങ്ങളായ വികാരങ്ങൾ ആ മുഖത്ത് തെളിഞ്ഞും മാഞ്ഞും നിന്നു. എത്ര നേരം ആ ഇരിപ്പിൽ ഇരുന്നുവെന്ന് പറയുക വയ്യ. സ്വന്തം ആത്മാവിനെ പരതി നോക്കുന്ന ആ കാലഘട്ടം ഒരു നിമിഷത്തിനുള്ളിലേക്ക് ചുറഞ്ഞുകൂടി. വീണ്ടും ബാഹ്യപ്രപഞ്ചം അയാളെ മുട്ടി വിളിക്കുകയാണ്. നിഴലുകളിൽ നിന്ന് നിഴലുകളിലേക്കായി ആ ദൃഷ്ടി തത്തിക്കളിച്ചു. അയാൾ ഞെട്ടിപ്പോയി. പുതിയ നിഴലതാ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. അത് വൃക്ഷത്തിൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ? തീക്ഷ്ണമായ ആ ദൃഷ്ടി ഏകാഗ്രമായി. എന്ത്? ഒരു മനുഷ്യൻ്റെ നിഴൽ. ചെകുത്താന്മാരെക്കുറിച്ച് മനസ്സിൽ അമർന്നു കിടന്നിരുന്ന വിശ്വാസങ്ങൾ പെട്ടെന്നുണർന്നു. കലമ്പൽ കൂട്ടി. പക്ഷേ അന്ധകരണത്തിൽ നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ചെല്ലൂ, അറിയൂ. അയാൾ നോക്കി. ജീവിതം മുഴുവൻ ആ ഒരു നോട്ടത്തിലേക്ക് ഉറന്നുകൂടി. അപ്പോഴും ഒരു മനുഷ്യൻ്റെ നിഴൽ അരിച്ചു നീങ്ങുകയാണ്. കൂടെ കൂടെ നിഴലിൽ മറഞ്ഞും നിലാവിൽ തെളിഞ്ഞും. ആദ്യത്തെ അമ്പരപ്പ് നീങ്ങിയപ്പോൾ നമ്പ്യാർ എഴുന്നേറ്റു. കോണിപ്പടി ഇറങ്ങി. താൻ ഒന്ന് അമർത്തി കാൽവെച്ചാൽ ഈ പ്രപഞ്ചത്തിലാകെ ശബ്ദ കോലാഹലമായി പോകുമെന്ന് തോന്നും ആ അടിവെപ്പ് കണ്ടാൽ. വേലിക്ക് വെളിയിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ ഏതോ കുരുത്തം കെട്ട കാട്ടുപക്ഷിയൊന്ന് ശബ്ദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. ഛേ, എന്തിനു പോകണം? പോകൂ, ചെല്ലൂ എന്ന് ഹൃദയത്തിൽ നിന്ന് മന്ത്രിക്കുകയാണ്. പതുക്കെ അടിവെച്ചു നീങ്ങി. നിഴലുകളിൽ നിന്ന് നിഴലുകളിലേക്ക് ഊളിയിട്ടു. ആ നിഴൽ എനിക്ക് അഭിമുഖമായി നീങ്ങുകയാണ്. അതിനോടടുക്കും തോറും ഹൃദയം അധികമധികം മിടിച്ചു. ഒടുവിൽ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ മരക്കുടിലിനടുക്കി എത്തിയപ്പോൾ ആ രൂപം നിന്നു. അയാളും നിന്നു. എന്തു വേണമെന്ന് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്നതാ ആ രൂപം വെള്ളത്തിലേക്ക് എടുത്തൊരു ചാട്ടം. ഒന്നും വിചാരിക്കാൻ കഴിഞ്ഞില്ല. നൈസർഗികമായ പ്രേരണ മൂലം നമ്പ്യാർ ഓടിച്ചെന്ന് ഒപ്പം ചാടി. തികച്ചും അപകടകരം. ഊട്ടിയിലെ ആ അർദ്ധരാത്രിയിൽ ഞരമ്പ് വിറുങ്ങലിക്കുന്ന ആ തണുപ്പിലേക്ക് അയാൾ എടുത്തു ചാടുകയോ? മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. കുറെ വെള്ളം മേൽപോട്ടുയർന്നു ചിതറി നിലാവിൽ കിടന്നു തിളങ്ങി. അതും അമർന്നു. എല്ലാം നിശ്ചലം. തീരവൃക്ഷങ്ങൾ വിറുങ്ങലിച്ചു നിന്നു. തീ വൃക്ഷങ്ങളിൽ അർദ്ധസൂക്ഷുപ്തിയിലാണ്ടിരുന്ന ഒന്നു രണ്ട് കിളികൾ ഒന്ന് ഞെട്ടിക്കരഞ്ഞു. അതും അടങ്ങി. അനിശ്ചിതവും ഉത്കണ്ഠാജനകവുമായ ഒരു പത്തു നിമിഷം കഴിഞ്ഞു. ഒരു കൈ പതുക്കെ കരപിടിക്കുന്നത് കണ്ടു. നമ്പ്യാർ ഒരു മനുഷ്യരൂപത്തെയും താങ്ങിക്കൊണ്ട് ആയാസപ്പെട്ട് കോണി കയറി. ചാരിയിട്ട വാതിൽ കാൽ കൊണ്ട് ഉന്തി തുറന്നു. ആ രൂപത്തെ കിടക്കയിൽ കിടത്തിയപ്പോൾ രണ്ടു മൂന്ന് തവണ നെടുതായി നിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിളക്ക് കൊളുത്തി. വിദ്യുത് പ്രകാശം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അയാൾ ഓടിച്ചെന്ന് ആ ഹൃദയത്തിൽ കൈവച്ചു നോക്കി. മിടിക്കുന്നുണ്ടോ? ഉണ്ട്. പതുക്കെ പതുക്കെ ഓടിച്ചെന്ന് ഒരു തടിയൻ കമ്പിളി പുതപ്പെടുത്തു കൊണ്ടുവന്ന് ആകെ പുതപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് തോന്നിയത് അടിയിലെ ഉടുപ്പെല്ലാം നനഞ്ഞിട്ടുണ്ടാവുമെന്ന്. ആ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു സ്ത്രീ. അതേവരെ ആ കാര്യം ശ്രദ്ധിച്ചതേയില്ല. നമ്പ്യാർക്ക് വെറുപ്പാണ് തോന്നിയത്. എന്നിട്ടും ചിമ്മിനിയിലേക്ക് കുറെ കൂടി വിറകെടുത്ത് തള്ളുവാൻ അയാൾ ഉത്സാഹം കാണിച്ചു. അതും കത്തിപ്പടർന്നു. മുറി ചൂട് പിടിച്ചു വരികയാണ്. കയ്യും പിന്നിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ആ നനഞ്ഞതെടുത്തു മാറ്റാഞ്ഞാൽ. കത്തി താഴ്ത്തുന്ന ഒരു ഡോക്ടറുടെ മുഖഭാവത്തോടെ അയാൾ വിരിപ്പിനുള്ളിലേക്ക് കൈകടത്തി. അത് യൂറോപ്യൻ മെറ്റലുള്ള ഒരപകടം പിടിച്ച ഉടുപ്പാണ്. അഴിച്ചു മാറ്റാൻ വിഷമം. വലിച്ചും കിഴിച്ചും കാലിനടിയിലൂടെ അത് ഊരിയെടുക്കുക തന്നെ ചെയ്തു. കമ്പിളിത്തുണി ചൂടാക്കി ദേഹത്തിൽ ഉരസി. ബ്രാൻഡി വെള്ളം ചേർത്ത് ആ ചുണ്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഹാവൂ, സ്റ്റൂളിന്മേൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ആകെ നനഞ്ഞിരിക്കുന്നുവെന്ന് നമ്പ്യാർ ഓർത്തത്. അടുത്ത മുറിയിൽ പോയി എല്ലാം മാറ്റി തലയും താടിയും ചീകി വെച്ച് തിരിച്ചു വന്നപ്പോഴും അവൾ കണ്ണടച്ചു കിടക്കുകയാണ്. നിമിഷങ്ങൾ അങ്ങനെ പാഞ്ഞുപോയി. ആ സ്ത്രീയെയും നോക്കിക്കൊണ്ട് നമ്പ്യാർ അവിടെ ഇരുന്നു. വെളുത്തു തുടുത്ത മുഖം, അതിലധികം വെളുത്ത കൈത്തണ്ട, ഒരു പൂമാല പോലെ ആ തലയണിയിൽ കുഴഞ്ഞു കിടക്കുന്നു. ആ മുടിയിൽ നിന്ന് അയാൾ ഇത്തിരി മുമ്പേ വലിച്ചിട്ട മുടിപ്പിന്നുകൾ ആ കൈകൾക്കരികെ ചിതറിക്കിടക്കുന്നുണ്ട്. അയാൾ കുറേ നേരം അവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ലിപ്സ്റ്റിക്കിന്റെ കലങ്ങിയ ചുകപ്പ് ആ ചുണ്ടിൽ തങ്ങി നിൽക്കുകയാണ്. ബോധരഹിതയായ സ്ത്രീ, ഏകാന്തമായ രാത്രി, താൻ അടുത്തും. ആ ഇരിപ്പിനെപ്പറ്റി നമ്പ്യാർ അത്ഭുതപ്പെട്ടു. എത്ര ധൃതിയിലാണ് ഇതൊക്കെ നടന്നത്! എന്തിനേ ഈ വിധം പ്രവർത്തിച്ചത്? എത്ര പെണ്ണുങ്ങൾ ഏതെല്ലാം പൊട്ടക്കുളത്തിൽ ചാടിച്ചാകുന്നുണ്ട്! മരിച്ചാൽ തന്നെ എന്താണ്? ഉത്തരവാദിത്വമില്ലാത്ത കാര്യത്തിൽ തലയിടരുതായിരുന്നു. ഈ പെണ്ണുങ്ങൾ! ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരു ചുറിയഴിയുന്നത് പോലെ തോന്നുന്നു. ഈ ജന്തുക്കൾ ജീവിച്ചു കൊള്ളണമെന്നുണ്ടോ? ആഴത്തിലേക്ക് പിടിച്ചു മുക്കുകയായിരുന്നില്ലേ വേണ്ടത്? അതാ ഒരു ചവിട്ട്. ഒന്നും ശരിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിച്ചു പോവുകയാണ്. ഇതേ നിലയിൽ തന്നെ എടുത്ത് ഏരിയിലേക്ക് എറിഞ്ഞാൽ എന്താ? വന്നതും അറിയണ്ട, പോയതും അറിയണ്ട, ഒന്ന് പിടയ്ക്കും. കഴിഞ്ഞു. ചവിട്ടിക്കൊല്ലുമ്പോൾ കണ്ണു തുറിച്ച മുഖത്തേക്ക് നോക്കും. നമ്പ്യാരുടെ സിരാകൂടങ്ങളിൽ ഒരു വിറ കയറി. അപ്പോഴേക്കും ആ വെളുത്ത കൈത്തണ്ട ഒന്നനങ്ങി. അയാൾ ശ്രദ്ധിച്ചു. അവൾ മുഖം അനക്കുന്നു. പതുക്കെ പതുക്കെ ആ കണ്ണുകൾ വിടരുകയാണ്. ഒരവസരം നഷ്ടപ്പെട്ട പോലെ അയാൾക്ക് തോന്നി. അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടില്ലേ? ഗവർണർ ഹൗസിന്റെ കീഴേ വെച്ചോ? ഒരു ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇവൾ കുതിരപ്പന്തയം കാണാൻ നിന്നിരുന്നുവോ? ഇവൾ ഒരു ആംഗ്ലോ ഇന്ത്യക്കാരിയാണല്ലോ. നിങ്ങൾ ആരാണ്? അവൾ നിശബ്ദതയെ ഭഞ്ജിച്ചു. അയാൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആരാണ്? വീണ്ടും അതേ ചോദ്യം. കുടിക്കാൻ വല്ലതും വേണോ? ഉത്തരം അതായിരുന്നു. വേണ്ട. ശരി, സുഖമായി ഉറങ്ങും, കാലത്തു പോകാം. അയാൾ എഴുന്നേറ്റ് വാതിൽക്കലെത്തിയപ്പോൾ അവൾ തലപൊക്കി നോക്കി. നിൽക്കൂ, ഞാൻ ചോദിക്കട്ടെ. എന്താ? അലക്ഷ്യഭാവത്തിലായിരുന്നു ആ ചോദ്യം. ഒരതിഥിയോടുള്ള മര്യാദയൊന്നും ആ സ്വരത്തിലില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു കയറ്റിയത്? നിങ്ങൾ തന്നെയാണോ കയറ്റിയത്? നമ്പ്യാർ അവളെ ഒന്നൂന്നി നോക്കി. എന്നിട്ട് ഘനസ്വരത്തിൽ പറഞ്ഞു, നാളെ കാലത്ത് പോകാം. രാത്രി ഇതേ സമയത്ത് ഇതേ ഏരിയയിൽ ചാടിച്ചാവാം. ആരും പിടിച്ചു കയറ്റാൻ വരുന്നില്ല. ഇന്ന് അബദ്ധം പറ്റിയതാണ്. ക്ഷമിക്കൂ. ഉറങ്ങോ, നാളെ കാലത്ത് തന്നെ ചാടിച്ചാവാം. അയാൾ തിരിച്ചു നടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ ഒരു നിമിഷം സന്ദേഹിച്ചു നിന്നു. വാതിലടയ്ക്കണോ? വേണ്ട, പോയേ കഴിയുമെങ്കിൽ പോയിക്കൊള്ളട്ടെ. എന്നിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ആ മുറിയിലേക്ക് മടങ്ങി വന്നു. അവൾ ഉറങ്ങുകയാണ്. കൂട്ടിനുള്ളിൽ നിന്ന് പുലരിപ്രഭയിലേക്ക് എത്തി നോക്കുന്ന ഒരു കിളിയെപ്പോലെ അവളുടെ തല മാത്രം പുതപ്പിനു വെളിയിലേക്ക് കാണാം. ഏതാനും നാഴിക മുൻപ് ഈ ഭൂമിയോട് എന്നേക്കുമായി യാത്ര പറയാനൂന്നിയ അവൾ അമ്മയുടെ മടിത്തട്ടിലാണെന്ന പോലെ അത്ര വിശ്വാസത്തോടെ ഉറങ്ങുകയാണ്. വാതിലപ്പോഴും തുറന്നു കിടക്കുന്നു. അല്പനേരം നോക്കി നിന്ന് അയാൾ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചു. വിചാരങ്ങളുടെയും വിമ്മിഷ്ടങ്ങളുടേതുമായ ഒരു രാത്രി നമ്പ്യാർ കഴിച്ചുകൂട്ടി. ആ മുറിയിൽ ഒരു തേങ്ങൽ നിന്ന് മുട്ടിത്തിരിഞ്ഞു. നന്നേക്കാലത്തെ കാപ്പിയും അവളുടെ മുൻപിലെത്തി. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ മുറിയിലേക്ക് കടന്നു വന്നു. അപ്പോഴേ ആ കറുത്ത താടിക്കുള്ളിലെ തുടുത്ത മുഖം അവൾ ശരിക്കും കണ്ടുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറയാമോ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പറയാം, ഇരിക്കൂ. ഇന്നലെ ഞാൻ വളരെ മര്യാദക്കേടായി പെരുമാറി. അതിരിക്കട്ടെ. നിങ്ങൾ ആരാണ്?
3: ഞാനിവിടെ തന്നെയാണ് താമസം, ഒരു ആംഗ്ലോ ഇന്ത്യൻ.
2: മനസ്സിലായി. പേര്?
3: മാർഗരറ്റ്. എന്തിനേ ചാടിച്ചാവാൻ പുറപ്പെട്ടത്?
2: അത്ര പെട്ടെന്ന് ചോദിക്കുമെന്ന് മാർഗരറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും അവൾ മറുപടി പറഞ്ഞു, പറയാം, എനിക്ക് മടുത്തു. 8 മാസമായി ഹെൻറി എന്നെ വിട്ടുപോയിട്ട്.
3: ആരാണ് ഹെൻറി?
2: പട്ടാളത്തിലാണ്, ഓസ്ട്രേലിയൻ. സ്നേഹിച്ചു പോയി മിസ്റ്റർ, സ്നേഹിച്ചു പോയി. ഞാനിപ്പോ... അവൾ സ്വന്തം വയറ്റത്തേക്കൊന്ന് ഊന്നു നോക്കി. തലേന്നാൾ ഉടുപ്പഴിക്കുമ്പോൾ തന്നെ നമ്പ്യാർക്ക് ആ സംശയം തോന്നായികയില്ല. ശരി, എന്നിട്ട്?
3: ഒരു വിവരവുമില്ല. ചതിച്ചു മിസ്റ്റർ, ചതിച്ചു.
2: ആ പെൺകിടാവ് പൊട്ടിക്കരഞ്ഞു. ഹെൻറി വേറെ കല്യാണം കഴിച്ചു പോയാൽ? ഒരു കൈകൊണ്ട് ഒരു സഞ്ചി തൂക്കി, മറ്റേ കൈകൊണ്ട് ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി ലിപ്സ്റ്റിക്കും പൗഡറുമായി ഡിയർ ഡാർലിംഗ് എന്ന് പറഞ്ഞ് ആടിക്കുഴഞ്ഞു നടക്കാറുള്ള അത്തരക്കാരെ കണ്ടു പരിചയിച്ചിട്ടുള്ള നമ്പ്യാർക്ക് ഈ കഥ അവിശ്വസനീയമായിരുന്നില്ല. അപ്പോഴേക്കും നിങ്ങൾ എന്തിന് ചെന്നുപെട്ടു? നിർദ്ദയമായിരുന്നു നമ്പ്യാരുടെ സ്വരം.
3: മിസ്റ്റർ, മാർഗരറ്റ് തേങ്ങി, ഞങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിഞ്ഞുകൂടാ.
2: അതൊക്കെ അങ്ങനെയേ നടക്കൂ, അമ്മ പറയാറുണ്ട്. വെണ്ണ പുരട്ടിയ റൊട്ടിക്കഷ്ണം കടിക്കും പോലെയാണ് കല്യാണമെന്ന്. ചിലപ്പോൾ വെണ്ണ ചുണ്ടത്തൊക്കെ പുരട്ടി വൃത്തികേടാവും, ഒരു ഉണക്ക കഷ്ണം മാത്രം ഇറങ്ങും. ഇതാണ് സ്ഥിതി. പിന്നെ... അവൾ നിർത്തി. ശരി. നമ്പ്യാർ എന്തോ ആലോചിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. 10 നിമിഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പെട്ടെന്നിങ്ങനെ പറയുകയും ചെയ്തു, ശരി, നിങ്ങൾക്ക് പോകാം.
3: ഞാൻ പോയിക്കൊള്ളാം. നല്ലവനായ ഈശോ, ഞാൻ എവിടേക്ക് പോകും? അവൾ നിറഞ്ഞ കണ്ണുകളെ മേൽപോട്ടുയർത്തി. അതയാൾ കണ്ടു. ആ കണ്ണുകളിൽ അയാളുടെ രൂപം അവ്യക്തമായി പ്രതിഫലിച്ചു. ഓ, പെണ്ണുങ്ങളുടെ കണ്ണ് എത്ര വേഗത്തിലാണ് നിറയുന്നത്! മിണ്ടുമ്പോഴേക്കും കരച്ചിലായി. ഇതൊക്കെ തഞ്ചമല്ലേ, വെറും തഞ്ചം. ആ മിഴിനീർ ഉറന്നുകൂടി കവിളുകളിലൂടെ മാറത്തേക്ക് ഇറ്റുവീണു. അതും നമ്പ്യാർ കണ്ടു. ഇവിടെ ഇരിക്കോ, ഞാനിപ്പോൾ വരാം. വാതിൽ കടക്കുമ്പോൾ അയാൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇതാ എത്തിക്കഴിഞ്ഞു. ധൃതിയിൽ താഴ്ത്തു വന്ന് സൈക്കിളെടുത്ത് ഓടിച്ചുപോയി. അപ്പോൾ അയാൾ ഓർത്തു നോക്കി, താൻ തിരിച്ചു വരുമ്പോഴേക്കും മാർഗരറ്റ് പോയാലോ എന്ന്. പോയാൽ പോകട്ടെ. പക്ഷേ അയാൾ സൈക്കിളിനും വേഗം കൂട്ടി. മാർഗരറ്റിനൊന്നും മനസ്സിലാകുന്നില്ല. അവിചാരിതങ്ങളായി പലതും മേലേക്ക് പൊളിഞ്ഞു വീഴുകയാണ്. വിഭ്രാന്തങ്ങളായ നാഴികകൾ കടന്നു പോകുന്നു. ആരാണ് ഈ മനുഷ്യൻ? എന്തിനെന്നെ രക്ഷിച്ചു? ഇന്ന് എന്തിനു പുറത്താക്കുന്നു? ഇയാൾ ദയാലുവാണോ, ക്രൂരനാണോ? ആ കറുത്ത താടിയും തുടുത്ത മുഖവും മാർഗരറ്റിന്റെ ഹൃദയത്തിൽ കിടന്ന് കളിച്ചു. തന്മൂലം ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ അതേവരെ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയില്ല. വീടുണ്ട്, അവിടെ പോയി താമസിക്കാം. മാർഗരറ്റ് ആ മുഖത്തേക്ക് അമ്പരന്ന് നോക്കി. സാധനങ്ങൾ അവിടെ എത്തും. അതെല്ലാം എത്തുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും നമ്പ്യാരുടെ അരിവെപ്പുകാരൻ എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുത്തു. അന്നു രാത്രി ഏകാന്തമായ ആ വീട്ടിൽ ഒരു സ്ത്രീയുടെ കാലടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. ജാലകത്തിനടുകെ ചെന്ന് വെളിയിലേക്ക് നോക്കി. തലേന്നാൾ താൻ മുങ്ങിച്ചാവാൻ ഒരുമ്പെട്ട ആ ഏരിയത നിലാവിൽ കിടന്ന് തിളങ്ങുന്നു. ആരും തടുക്കാനില്ല, പോകാം. പക്ഷേ അവൾ കിടക്കയിൽ പോയി വീണു തേങ്ങി. ഓ, എന്തിന്, എന്തിനിതൊക്കെ ചെയ്തു? കാലത്തുണർന്നത് വാതിൽക്കലൊരു മുട്ട് കേട്ടാണ്. അവൾ വെളിയിലേക്ക് തല നീട്ടി. അവിടെയുണ്ട് ഒരു തമിഴത്തി പെൺകിടാവ് നിൽക്കുന്നു. നമ്പ്യാരയച്ച ഒരു വൃദ്ധിയാണ് അവളെ നിറഞ്ഞപ്പോൾ മാർഗരറ്റിന് ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നേരോ, നേരോ പെണ്ണേ. അന്ന് വൈകുന്നേരവും നമ്പ്യാർ മുകളിലെ വരാന്തയിൽ നിന്നുകൊണ്ട് ദൂരെ കാണുന്ന ആ വീട്ടിലേക്ക് കൺപറിക്കാതെ നോക്കി. ഓടുമേഞ്ഞ ആ കൊച്ചു വീട് കമിഴ്ത്തി വെച്ച ഒരു പുത്തൻ ചെമ്പുകലം പോലെ കാണാം. മഞ്ഞിൻ മറ പതുക്കെ പതുക്കെ അത് മങ്ങിക്കുകയാണ്. യജമാൻ, യജമാൻ. പെട്ടെന്ന് താഴത്തു നിന്ന് ഒരു വിളി കേട്ടു. ആ തമിഴത്തി പെണ്ണ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അയാൾ താഴോട്ടിറങ്ങി വന്ന് ചോദിച്ചു, എന്താ? അവിടെ സുഖമില്ല, ഒന്ന് വരണം. പ്രസവമല്ലേ? അതെ. ഞാനെന്തിനാ നേഴ്സിനെ വിളിക്ക്, പണം കൊണ്ടുപോ. ആ ചട്ടക്കാരി പെണ്ണ് പെറുന്നിടത്ത് താനെന്തിനാണ്? പക്ഷേ വൃദ്ധ പണം വാങ്ങി നടന്നു. കൺമുമ്പിൽ നിന്ന് മറഞ്ഞപ്പോൾ അയാൾ താടി തടവിക്കൊണ്ട് അല്പനേരം നിന്നു. എന്നിട്ട് സൈക്കിളെടുത്ത് ധൃതിയിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. അയാൾ മുമ്പിലും വൃദ്ധ പിന്നിലുമായി ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മാർഗരറ്റ് ഞരങ്ങുകയും മൂളുകയുമാണ്. അത് ചെവിക്കൊണ്ട് ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി. അധികം താമസിച്ചില്ല, നേഴ്സ് വന്നു. അയാൾ ആ ചതുരക്കണ്ണടയ്ക്കിടയിലൂടെ അവരെ ഒന്ന് നോക്കി. വീണ്ടും ലാത്തിക്കൊണ്ടു നിന്നു. ഉത്കണ്ഠാകുലമായ അരമണിക്കൂർ നമ്പ്യാർ വൃദ്ധയെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ വിളിക്ക്. എന്താ? ഡോക്ടറെ, ഡോക്ടറെ, വേഗം. പെണ്ണ് വെളിയിലേക്ക് പോയി. അയാളുടെ ലാത്തൽ തുടരുകയും ചെയ്തു. ഡോക്ടർ വന്നപ്പോഴും നമ്പ്യാർ ചതുരക്കണ്ണടയ്ക്കുള്ളിലൂടെ ഒന്ന് നോക്കി. ഡോക്ടർ അകത്തേക്ക് കടന്നു. വീണ്ടും വിങ്ങുന്ന നാഴികകൾ, ഒടുവിൽ ഒരു നീണ്ട നിലവിളി, അതിൻ്റെ അവസാനത്തിൽ പിള്ളയുടെ കരച്ചിലും കേട്ടു. നമ്പ്യാർ നിന്നു. പിന്നെ ഡോക്ടർ വന്ന് വിളിച്ചിട്ടാണ് അയാൾ അനങ്ങിയത്.
4: എന്താ?
3: ആൺകുട്ടി.
4: നിങ്ങൾ ഭാഗ്യവാനാണ്. ഞാൻ വരട്ടെ, മരുന്നയക്കാം.
3: നമ്പ്യാർ അദ്ദേഹത്തെ തുറച്ചു നോക്കി. ഡോക്ടർ പെട്ടിയെടുത്ത് യാത്രയായപ്പോൾ അയാൾ പോക്കറ്റിലേക്ക് കൈ തിരുകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഡോക്ടർ. ഫീസ് എടുത്തു കൊടുത്തു. ആ മനുഷ്യൻ പടി കടക്കുന്നതുവരെ നമ്പ്യാർ വെറുപ്പോടെ നോക്കി നിന്നു. ഭാഗ്യവാനാണ് പോൽ. കഴുത. ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ മാർഗരറ്റ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവൾ തളർന്ന് കണ്ണടച്ചു കിടക്കുകയാണ്. അടുത്തു തന്നെ ആ പുതിയ മനുഷ്യാത്മാവും. കാൽപെരുമാറ്റം കേട്ട് അവൾ പതുക്കെ കൺമിഴിച്ചു. ഒന്നും മിണ്ടിയില്ല. കൃതജ്ഞത വഴിയുന്ന ആ നേത്രങ്ങൾ അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. പതുക്കെ അവ നിറഞ്ഞു ചെവിക്കുറ്റിയിലേക്ക് ഒഴുകി. കുഞ്ഞിന്റെ മേൽ കണ്ണയച്ചുകൊണ്ട് നമ്പ്യാർ വിളിച്ചു, മാർഗരറ്റ്. അത്രയും മൃദുലമായ ഒരു സ്വരം അയാളിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല.
4: ഓ, എന്തു വേണം?
3: ഒന്നും വേണ്ട എന്ന അർത്ഥത്തിൽ അവൾ തലയിളക്കി. നിശബ്ദമായ അരമണിക്കൂർ കൂടി കഴിഞ്ഞു. അയാൾ പുറത്തേക്ക് കടന്നു. സൈക്കിളെടുത്ത് ഓടിച്ചുപോയി. പിന്നീട് പലപ്പോഴും അയാൾ അവിടെ വരും, കുറേ നേരം ഇരിക്കും, തിരിച്ചു പോരും. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. അങ്ങനെ മാസം രണ്ട് കഴിഞ്ഞു. കിളി പാറിപ്പോകും പോലെ അത്ര വേഗത്തിലാണ് അത് കഴിഞ്ഞതെന്ന് മാർഗരറ്റിന് തോന്നി. കൂവുന്ന കിളിയല്ല, കുറുകുന്ന കിളി. ദൂരെയുള്ള ഉരുളക്കിഴങ്ങ് പാടങ്ങളിൽ നിന്ന് മുള്ളു താഴ്ത്തുന്നതിൻ്റെയും നിലം പരത്തുന്നതിൻ്റെയും ബഹളം കേൾക്കാം. മാർഗരറ്റ് ജാലകത്തിനടുക്കെ ചെന്നിരുന്നു. അവളുടെ കുഞ്ഞ് അടുത്തു തന്നെ കിടന്നു, കൈകാൽ കുഴഞ്ഞ് കളിക്കുകയാണ്. അവളുടെ മിഴികൾ കൂടെ കൂടെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. കുഞ്ഞിനൊരു ഉടുപ്പ് തുന്നുകയാണ്. ആ വീട് തികച്ചും നിശബ്ദം. അയൽപ്പക്കക്കാരായ അലക്കുകാരുടെ വീടുകളിൽ നിന്ന് തുണി തല്ലി വെളുപ്പിക്കുന്നതിൻ്റെ ശബ്ദം കൂടെ കൂടെ കേട്ടു. അവളുടെ സ്വന്തം മനസ്സിനെ ഏതോ വിചാരങ്ങളിലിട്ട് അലക്കുകയാണ്. പെട്ടെന്നാണ് നമ്പ്യാർ മുറിയിലേക്ക് കടന്നു വന്നത്. മാർഗരറ്റ് അല്പം അമ്പരക്കാതിരുന്നില്ല. അയാൾ ആ കുഞ്ഞു കിടക്കുന്നയിടത്ത് ചെന്ന് താടി ഉഴിഞ്ഞുകൊണ്ട് നിന്നു. ആ മുഖം നീങ്ങുന്നതിനനുസരിച്ച് ചുമരിൽ വെളിച്ചം നിറഞ്ഞ രണ്ട് ചതുരക്കണ്ണുകൾ നീങ്ങുന്നത് മാർഗരറ്റ് സൂക്ഷിച്ചു. കണ്ണടയുടെ ആ പ്രതിഫലനത്തിൽ എന്തോ വിശേഷതയുള്ളതുപോലെ മാർഗരറ്റിന് തോന്നി. ഇരിക്ക്, അവൾ കസേല നീക്കിയിട്ടു. അയാൾ അമർന്നിരുന്നു. മാർഗരറ്റ്? ഓ, അവൾ തുന്നൽ സമ്മാനത്തിൽ നിന്ന് കണ്ണുയർത്തി. അവൾ എന്തോ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്പ്യാർ നിശബ്ദനായിരുന്നതേയുള്ളൂ. മിണ്ടാത്തതെന്തെന്ന് അവൾ ചോദിച്ചില്ല. കുഞ്ഞ് അപ്പോഴും കൈകാൽ കുടഞ്ഞ് കളിക്കുകയാണ്. നിഷ്കളങ്കങ്ങളായ ആ കണ്ണുകൾ ഈ പുതിയ പ്രപഞ്ചത്തിൻ്റെ നേരെ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുകയാണ്. മാർഗരറ്റ്, വീണ്ടും ആ വിളി. അവൾ വീണ്ടും നിശബ്ദമായി മുഖമുയർത്തി. പക്ഷേ ആ കണ്ണുകൾ ചോദ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മാർഗരറ്റിന് എന്നെ കല്യാണം കഴിക്കാമോ? മറുപടി പറയൂ. അത് അവിചാരിതമായിരുന്നു. എന്തും അയാൾ ചോദിക്കാം, തന്നെ ഉപയോഗപ്പെടുത്താൻ പോലും ഇച്ഛിച്ചേക്കാം. പക്ഷേ കല്യാണം അല്പമൊരു ഉൾക്കിടലമുണ്ടാക്കി. തുടുത്ത ആ മുഖത്തും കറുത്ത താടിയിലും അവളുടെ കണ്ണുകൾ തെരുതെരുന്നനെ പാറിക്കളിച്ചു. അതൊരു പുഷ്പവൃഷ്ടി പോലെയായിരുന്നു. ഏതാണ് ഈ മനുഷ്യൻ? ഇന്നും അവൾക്കത് ഒരു ചോദ്യമാണ്. കറുത്ത താടിയും തുടുത്ത മുഖവും കൂടി ഒരാളുടെ മേൽവിലാസമാവില്ല. മാർഗരറ്റ്, പറയൂ. നമ്പ്യാർ തിരക്കി. അത് പറഞ്ഞു കിട്ടിയിട്ട് വേണം അയാൾക്ക് അപ്പോഴത്തെ വണ്ടിക്ക് പോകാനെന്ന് തോന്നും. ആ മുഖം കൂടുതൽ തുടുത്തിരുന്നു. കണ്ണുകൾ എപ്പോഴത്തേക്കാളും അധികം തീക്ഷ്ണമായിരുന്നു. ആ ചതുരക്കണ്ണടിയുടെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ അവളുടെ മുഖത്തും മേലും പാറുകയാണ്. മാർഗരറ്റ്, എന്താ, സമ്മതമല്ലേ?
4: സമ്മതമാണ്, അവൾ മന്ത്രിക്കും പോലെ പറഞ്ഞു. പക്ഷേ?
3: പക്ഷേ? നമ്പ്യാർ ചോദിച്ചു. ഞാനൊരമ്മയായി. പിന്നെ നിങ്ങൾ ആംഗ്ലോ ഇന്ത്യക്കാർ.
4: ഓ, ആ കഥ കളിയൂ. പക്ഷേ ഒരു കാര്യം ചെയ്യണം.
3: എന്താ? നന്നെ മൃദുലമായിരുന്നു അവളുടെ ശബ്ദം. മാർഗരറ്റ് പേരു മാറ്റണം, സാധിക്കുമോ? യജമാനൻ വൃദ്ധനോട് പറയുന്ന സ്വരമായിരുന്നു അത്.
4: അതെ, ഇനി മേലിൽ നീ മാർഗരറ്റ് അല്ല,
3: പിന്നെ ലക്ഷ്മി.
4: എന്ത്?
3: ലക്ഷ്മി എന്നാണ് നിന്റെ പേര്, മനസ്സിലായോ ലക്ഷ്മി? ആ പുതിയ പേരുച്ചരിച്ചപ്പോൾ അയാൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. കണ്ടത്തിൽ ഒരിടറലുണ്ടോ?
4: ലക്ഷ്മി, മനസ്സിലായോ?
3: സമ്മതമല്ലേ?
4: ഒരു പേരിൽ എന്താണ്? മാറ്റണം.
3: ശരി. ഇരുവരും നിശബ്ദരായിരുന്നു. എത്ര നേരം ആ വിധം ഇരുന്നുവെന്ന് പറയാൻ വയ്യ. വികാരങ്ങൾക്ക് പിൻപേ വികാരങ്ങൾ ചിലയ്ക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന മനസ്സ്. പക്ഷേ എല്ലാം അവസാനിക്കുന്നു. അവരും ആറിത്തണുക്കുകയാണ്. ഒക്കെ ഏറ്റുകഴിഞ്ഞു.
4: ഇനിയൊന്നും മാറാൻ വയ്യേ എന്ന് അയാൾ തന്നോട് തന്നെ ചോദിച്ചു.
3: എന്തിനേ അത്ര പെട്ടെന്ന് തല കൊടുത്തത്? അത് ഇളക്കി മറിക്കുന്ന സന്ദർഭമായിരുന്നു.
4: ആണിവേരുകൂടി ഇളകി.
3: പെട്ടെന്ന് കുട്ടിക്കരഞ്ഞു. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. ലക്ഷ്മി, പുറപ്പെടൂ. നമ്പ്യാർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ആ രണ്ടു നില കെട്ടിടത്തിനു മുന്നിൽ നീലമിഴികളും ചെമ്പിച്ച തലമുടിയുമുള്ള ഒരു കുട്ടി ഒരിളമാനിനെ പോലെ തുള്ളിക്കളിക്കുകയായിരുന്നു. അത് നോക്കി രസിക്കുകയാണ് അടുത്തു നിൽക്കുന്ന സ്ത്രീയും പുരുഷനും. അവർ ആ കുഞ്ഞിനെ നോക്കി, പിന്നെ പരസ്പരം നോക്കി.
4: ലക്ഷ്മി, ആ ഏരി നോക്കൂ, വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. അയാൾ പതുക്കെ ഒന്ന് ചിരിച്ചു.
3: അത് ആ പാവപ്പെട്ട മാർഗരറ്റേ ചെയ്യൂ. ലക്ഷ്മി അങ്ങനെയാണോ? അവൾ പരിഹാസപൂർവ്വം പൊട്ടിച്ചിരിച്ചു. അയാൾക്കത് പിടിച്ചില്ല. നിശബ്ദനായി നിന്നതേയുള്ളൂ.
4: ഇനിമേൽ നീ മാർഗരറ്റ് അല്ല.
3: അവൾ അയാളുടെ സ്വരം അനുകരിച്ചു. ലക്ഷ്മി, ഏതാണപ്പാ ഇങ്ങനെയൊരു ലക്ഷ്മി?
4: ലക്ഷ്മി.
3: നമ്പ്യാരുടെ ശബ്ദം മുഴങ്ങി. ആ കണ്ണുകൾ വാൾത്തലപ്പ് പോലെ മിന്നി. ചുണ്ടുകൾ മുറുകിക്കൂടി. അയാൾ താടി പതുക്കെ പതുക്കെ തടവി. ആ പഴയ നിഗൂഢനായ മനുഷ്യനെ മാർഗരറ്റ് ഒരിക്കൽ കൂടി കണ്ടു. ഒരു നേർത്ത ചൂട് ഉള്ളിൽ വ്യാപിക്കുകയും ചെയ്തു. പള്ളങ്ങളിലേക്ക് മൂടൽമഞ്ഞ് ഊർന്നിറങ്ങുകയായിരുന്നു.
1: ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ മൂടൽമഞ്ഞ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു. റേഡിയോ മലബാർ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: സംഗീതനിശ.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സംഗീതനിശ ആരംഭിക്കുന്നു.

0: സംഗീത നിശ. കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
0: മധുരഗീതങ്ങളിൽ സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1965 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാവ്യമേള എന്ന ചിത്രത്തിലേതാണ്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം KJ യേശുദാസ്.

ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം. ചിത്രം യൗവനം. 1974 ബാബു നന്ദൻകോടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.

സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1976 KS സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രിയംവദ. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഏഴാം കടലിനക്കരെ. 1979 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MS വിശ്വനാഥൻ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി സരസ്വതീയാമം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1980 മോഹൻകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി വെള്ളനാട് നാരായണന്റെ വരികൾക്ക് എ.ടി. ഉമ്മറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ശ്രീരഞ്ജിനി സ്വരരാഗിണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

നിഴൽ യുദ്ധം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ദേവദാസിന്റേതാണ് വരികൾ. സംഗീതം കെ ജെ ജോയ്. 1981 ബേബിയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം ചുനക്കര രാമൻകുട്ടി ഗാനരചന നിർവഹിച്ച് ശ്യാം ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം പച്ച വെളിച്ചം. 1985 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് M. മണിയാണ്.

മധുരഗീതങ്ങളിൽ ഇനി കെ എസ് ചിത്രപാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം ശ്യാം. ചിത്രം 1986 പുറത്തിറങ്ങിയ അടിവേരു.

1986 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാക്കുയിലിൻ രാഗസദസ്സിൽ. ഈ ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി എം ജി രാധാകൃഷ്ണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1989 രണ്ടാം യാമം എന്ന പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രത്തിനു വേണ്ടി പി കെ നായരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്രപാടി മനോഹരമാക്കിയ ഭക്തിസാന്ദ്രമായ ഗാനം കേൾക്കാം.

1992 യൂസഫ് അലി കേച്ചേരി ബോംബെ രവി കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രമായിരുന്നു സർഗം. ഇതിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നും മികച്ച ഗാനങ്ങളായിരുന്നു. ഇതിലെ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ എന്ന് തുടങ്ങുന്ന യേശുദാസും സംഘവും പാടിയ ഗാനം മധുര ഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

2013 ജി കൃഷ്ണസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഞാൻ അനശ്വരൻ. ഈ ചിത്രത്തിനു വേണ്ടി ശങ്കരൻ നമ്പൂതിരി പാടിയ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനരചനയ്ക്ക് ഹംസ കുന്നത്തേരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

ക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 2, ഹിജറവർഷം 1447, ദുൽഹജ് 30, ശകവർഷം 1948, ജ്യേഷ്ഠം 26, 2026 ജൂൺ 16, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.